0: എനിക്ക്, അവൾ വിക്കി വിക്കി അവസാനിപ്പിച്ചു. മുഴുവൻ പറയൂ, എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്യും. എനിക്ക് കുഞ്ഞിരാമനെ കാണണമെന്നുണ്ട്. കുഞ്ഞിരാമൻ എവിടെ? ഈ പട്ടണത്തിലാണ്. എന്നുവച്ചാൽ മേൽവിലാസം എൻ്റെ കയ്യിലുണ്ട്. അവൾ മടിയിൽ നിന്ന് ഒരു കുറിപ്പെടുത്തു കൊടുത്തു. വിശ്വം അതിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കമ്പനി അറിയില്ല, പക്ഷേ സുലൈമാനിക്ക് അറിയും. അയാൾക്ക് ഇവിടെയുള്ള എല്ലാ കമ്പനിയും അറിയും. ഒരുപക്ഷേ എല്ലാ മനുഷ്യരെയും അറിയും. നാളെ ശരിപ്പെടുത്താം, പോരെ, മതി. ഗോപാലകൃഷ്ണൻ ആ സംഭാഷണം ശ്രദ്ധിച്ചുവെങ്കിലും അയാൾക്കൊന്നും മനസ്സിലായില്ല. കുറെ വെറും വാക്കുകൾ തലയ്ക്ക് മുകളിലൂടെ പാറിക്കളിച്ചുവെന്നേയുള്ളൂ. അവൻ അവിടെ കിടന്ന ഒരു പത്രമെടുത്തു നോക്കി. വീണ്ടും ഒരു നിശബ്ദത. വിശ്വം ജാലകത്തിനടുത്തിട്ടിട്ടുള്ള ഒരു കട്ടിലിന്മേൽ തലയണയും ചാരി ഇരിക്കുകയാണ്. അയാൾ അതിൻ്റെ ഒരു പാളി തുറന്ന് വെളിയിലേക്ക് നോക്കി. ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളാണ്, ഭൂമിയിൽ അങ്ങിങ്ങായി വിളക്കുകളും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ താൻ ഒരു ദ്വീപിലാണെന്നും അത് പതുക്കെ ചലിക്കുന്നുവെന്നും ഒരു തോന്നൽ. അയാൾ പെട്ടെന്ന് തലതിരിച്ചു നോക്കി. രാധ അവിടെ അതേ ഇരിപ്പിൽ തന്നെ. ചൈതന്യമെഴുന്ന അവളുടെ കണ്ണുകളിൽ ശോകഛായ പതുക്കെ പരക്കുകയായിരുന്നു. വിശ്വം വിളിച്ചു, രാധേ, നിനക്കെന്നോട് പുച്ഛം തോന്നുന്നുണ്ടോ? എന്തിന്? അമ്പരന്ന ചോദ്യം. നിങ്ങളുടെ കഷ്ടപ്പാടിൽ ഞാൻ നിങ്ങളെ വിട്ടുപോന്നു. എന്നെ ഈ ഭൂമി കാണാൻ സംബന്ധിച്ചവരെയൊക്കെ ഞാൻ വിസ്മരിച്ചു. ഞാൻ വല്ലാത്ത നീചത കാണിച്ചു. ഒരു വേദന ആ വാക്കുകളിൽ തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെന്താ, വിശ്വത്തിനും കൂടി കഷ്ടപ്പാട് അനുഭവിക്കാതെ കഴിഞ്ഞു. പക്ഷേ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു ഭേദം. വിശ്വം, നമ്മളൊക്കെ ആലോചിച്ചുറച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. ഓരോന്നങ്ങട്ട് വന്നു ചേരുന്നു. ആർക്കും ആരോടും ദുഷ്ടത കാണിക്കണമെന്നൊന്നുമില്ല. കഷ്ടപ്പാടാണ് നമ്മളെക്കൊണ്ട് ഒക്കെ ചെയ്യിക്കുന്നത്. അമ്മ എന്നെപ്പറ്റി വല്ലതും പറയാറുണ്ടായിരുന്നു? ഉണ്ട്. പക്ഷെ മരിക്കാറായപ്പോൾ പിന്നെ ഒന്നിനെപ്പറ്റിയും ആരെപ്പറ്റിയും ചോദിക്കുണ്ടായിരുന്നില്ല.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. നിരാശയുടെ മന്ദസ്വരങ്ങളെ മാറ്റി, പ്രത്യാശയുടെ രാഗമുണർത്തി, നവോന്മേഷത്തിന്റെ താളം പകരുന്ന ചില ഗാനങ്ങളാവാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം അശ്വമേധം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം തൂവാനത്തുമ്പികൾ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി.

0: ആകാശവാണി.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മയൂരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജുജി.
3: മയൂരാസനം ചെയ്താൽ മരണമില്ല എന്നൊരു ചൊല്ലുണ്ട്. മയൂരമെന്നാൽ മയിൽ. മയിൽ പാമ്പിനെ ഭക്ഷണമാക്കാറുണ്ട്. വിഷമുള്ള പാമ്പിനെ ഭക്ഷിച്ചാൽ പോലും മയിൽ മരിക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം വിഷം പോലും ദഹിച്ചു പോകുന്നു എന്ന ചിന്തയിൽ നിന്നാണ് മുൻപ് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബലപ്പെടുത്തുന്ന ആസനമാണിത്. നാം കഴിക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് പച്ചക്കറികൾ, ധാരാളം രാസവസ്തുക്കളും വിഷവസ്തുക്കളും ഉണ്ടായേക്കാം. ആഹാരം ഔഷധം പോലെ കഴിച്ചില്ല എങ്കിൽ ഔഷധം ആഹാരം പോലെ കഴിക്കേണ്ടി വരും. നമുക്കിനി മയൂരാസനം ചെയ്യുന്ന രീതി ഒന്ന് പരിശീലിക്കാം. ആദ്യം സാവധാനം ഇരിക്കുക. തുടർന്ന് വജ്രാസനത്തിൽ ഇരിക്കുന്നത് പോലെ കാല് മടക്കി പുറകോട്ട് വയ്ക്കുക. തല സാവധാനം തറയിൽ മുട്ടിക്കുക. കൈപ്പത്തി മുൻപ് വെക്കുന്നതിന് പകരം കൈപ്പത്തി ഉള്ളിലേക്ക് എടുത്തു വെക്കുക. തുടർന്ന് കൈകൾ മടക്കി വയറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് ഓരോ കാലുകളും പുറകോട്ട് നീട്ടുക. ഉടൽ ഭാഗം മുന്നോട്ട് നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് ശരീരം ലംബമായി ഉയർത്തുക. കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ സാവധാനം നിലത്തുകൊണ്ടുവരിക. ശരീരം താഴ്ത്തി വിശ്രമിക്കുക. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആസനങ്ങൾ ചെയ്യുവാൻ കൃത്യമായ പരിശീലനം നേരിട്ട് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മയൂരാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? കൈതെറ്റി വീഴാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ കാലുകൾ നീട്ടാതെ പരിശീലിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഇത് അഭ്യസിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ നടന്നവർ, ഹെർണിയ, ഗർഭാശയം തള്ളി പുറത്തു പോകുന്നവർ, ഹൈ ബി പി ഉള്ളവർ എന്നിവ ഈ മയൂരാസനം ചെയ്യാൻ പാടില്ല. എന്താണ് ഗുണം? ദഹന വ്യവസ്ഥ മെച്ചപ്പെടുന്നു. മലബന്ധം, വൃക്കരോഗം, മൂലക്കുരു, അമിതവണ്ണം എന്നിവയ്ക്ക് ഇത് വളരെ ഗുണപ്രദമാണ്. മയൂരാസനം ചെയ്താൽ മരണമില്ല എന്ന പഴഞ്ചൊല്ല് ഈ അവസ്ഥയിൽ നാം ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇവയെല്ലാം തന്നെ വിഷരഹിതമാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്.
2: മയൂരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബിജുജി.

0: ഡേ ടു യു.
1: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം 3-ാം പക്കം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും KS ചിത്രയും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സലിൽ ചൗധരിയുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ചിത്രം ഈ ഗാനം മറക്കുമോ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ സമരപരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. സത്യാഗ്രഹികൾ താമസിച്ചിരുന്ന ടോൾസ്റ്റോയ് ഫാമിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു. ടോൾസ്റ്റോയ് ഫാമിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു: നമുക്കിനി ജോഹന്നാസ്ബർഗിലേക്കുള്ള യാത്രകളിലേക്ക് മടങ്ങാം. അങ്ങോട്ട് പോകണമെന്നുള്ളവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നടന്നുപോയി അന്നു തന്നെ മടങ്ങിയെത്തിയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 21 നാഴിക നടക്കണം. നടന്നു പോകലിനെ സംബന്ധിച്ച് ഒരൊറ്റ നിശ്ചയം കൊണ്ട് ഞങ്ങൾ ധാരാളം പണം മിച്ചം പിടിച്ചു. നടന്നു പോയവർക്ക് അതുകൊണ്ട് ഗുണവുമുണ്ടായി. ചിലർ നടക്കുന്ന ശീലം പഠിച്ചു. യാത്രക്കാരൻ 2 മണിക്കുണർന്ന് 2.5 മണിക്ക് പുറപ്പെടണം എന്നാണ് നിയമം. അയാൾ 6-7 മണിക്കൂർ കൊണ്ട് ജോഹന്നാസ്ബർഗിലെത്തും. യാത്രയ്ക്ക് വേണ്ടി വന്ന ഏറ്റവും കുറച്ച് സമയം 4 മണിക്കൂർ 18 മിനിറ്റാണ്. ഈ ചിട്ട പാർത്തിരുന്നവർക്ക് അല്പമെങ്കിലും ബുദ്ധിമുട്ടായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നേരെ മറിച്ച് അവരതിനെ സസന്തോഷം സ്വീകരിക്കുകയാണുണ്ടായത്. നിർബന്ധം പ്രയോഗിച്ചായിരുന്നുവെങ്കിൽ ഒരൊറ്റ ആളെങ്കിലും അവിടെ പാർക്കുവാൻ കിട്ടില്ലായിരുന്നു. ടോൾസ്റ്റോയ് ഫാമിലെ ജോലികളും നഗരത്തിലേക്കുള്ള യാത്രകളും ചെറുപ്പക്കാർ തികച്ചും ഇഷ്ടപ്പെട്ടു. അവർ പണിയെടുക്കുമ്പോൾ വികൃതി കാട്ടുന്നത് തടയുക

വളരെ പ്രയാസമായിരുന്നു. അവരിഷ്ടത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ അവർക്ക് നൽകുകയുള്ളൂ. അങ്ങനെ ചെയ്ത് പണിത്തുകയിലോ ഗുണത്തിലോ അതൃപ്തികരമായിരുന്നതായി ഞാൻ ഒരിക്കലും കണ്ടില്ല. ഞങ്ങളുടെ ശുചീകരണ വ്യവസ്ഥകൾ ഇനി പറയാം. ഇത്രയേറെ ആളുകൾ പാർത്തിട്ടും ടോൾസ്റ്റോയ് ഫാമിൽ ഒരിടത്തും എച്ചിലോ വൃത്തികേടോ കാണാനില്ലായിരുന്നു. വൃത്തികെട്ട സാധനങ്ങളൊക്കെ കുഴികുത്തി കുഴിച്ചിടും. വെള്ളം റോഡിലൊഴിക്കുവാൻ സമ്മതിക്കില്ല. ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ കൊട്ടക്കോരികകളിലാക്കി വെച്ചു. വൃക്ഷങ്ങൾക്ക് നനയ്ക്കാനെടുക്കും. എച്ചിലും പച്ചക്കറികളുടെ വേണ്ടാത്ത ഭാഗങ്ങളും വളമായി ഉപയോഗപ്പെടുത്തും. 1.5 അടി ആഴമുള്ള കുഴി കുഴിച്ച് അതിലാണ് മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. അവ കുഴിയിൽ നിന്നെടുത്ത് മണ്ണുകൊണ്ട് മൂടിയിരുന്നതിനാൽ യാതൊരു ദുർഗന്ധവും പുറത്തു വരില്ല. ഈച്ചകളും ഉണ്ടായിരുന്നില്ല. അവിടെ മലമൂത്രം മൂടിയിട്ടുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഇങ്ങനെ ഞങ്ങൾക്കൊരു ഉപദ്രവവും കൂടാതെ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ഉപദ്രവകരമായേക്കാവുന്ന ഒന്നിനെ ടോൾസ്റ്റോയ് ഫാമിലേക്ക് അമൂല്യ വളമാക്കി മാറ്റുകയും ചെയ്തു. മലമൂത്രങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ലക്ഷോപലക്ഷം റുപ്പിക വിലയ്ക്കുള്ള വളം കിട്ടും. രോഗങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കും. നമ്മുടെ ചീത്തശീലങ്ങൾ കൊണ്ട് നാം നദീതീരങ്ങളെ അശുദ്ധമാക്കുകയും ഈച്ചകൾക്ക് ഒന്നാന്തരം വിളനിലങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. തൽഫലമായി നമ്മുടെ അശ്രദ്ധ കൊണ്ട് തുറന്നുകിടക്കുന്ന മലമൂത്രങ്ങളിൽ ചെന്നിരിക്കുന്ന ഈച്ചകൾ തന്നെ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നു. ഈ വലിയ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി ഒരു ചെറിയ കൈക്കോട്ടാണ്. വഴിയിൽ മലമൂത്രങ്ങൾ വിസർജിക്കുകയും മൂക്ക് പിഴിഞ്ഞിടുകയും തുപ്പുകയും ചെയ്യുന്നതെല്ലാം ഈശ്വരനോടും മനുഷ്യ സമുദായത്തോടും ചെയ്യുന്ന പാപമാണ്. മറ്റുള്ളവരുടെ നേർക്ക് ദാക്ഷിണ്യത്തിൻ്റെ ദയനീയമായ അഭാവത്തെയാണ് ഇതൊക്കെ വെളിവാക്കുന്നത്. കാട്ടിൽ പാർക്കുന്നവനായാലും വൃത്തികെട്ട സാധനങ്ങളെ മൂടാതിരിക്കുന്നവൻ കഠിന ശിക്ഷ അർഹിക്കുന്നു. ടോൾസ്റ്റോയ് ഫാമിലുള്ളവർ കഠിനമായി പണിയെടുത്തിരുന്നതുകൊണ്ട് പണം മിച്ചമാകുകയും കുടുംബങ്ങളെ സ്വയം പുലർത്തുന്നവയാക്കി തീർക്കുകയുമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള പണി. ഈ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്രകാലം വേണമെങ്കിലും ട്രാൻസ്വാൾ ഗവൺമെന്റിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് കുറച്ചു പണം ഷൂസ് വാങ്ങാൻ ചിലവാക്കേണ്ടി വന്നിരുന്നു. ഉഷ്ണമുള്ള കാലാവസ്ഥയിൽ ഷൂസ് ഉപയോഗിക്കുന്നത് ദോഷകരമാണ്. എന്തുകൊണ്ടെന്നാൽ വിയർപ്പെല്ലാം വലിച്ചെടുത്ത് കാലടികൾ മൃദുലങ്ങളായിത്തീരുന്നു. ഇന്ത്യയിലെന്ന പോലെ ട്രാൻസ്വാളിൽ സോക്സ് ആവശ്യമില്ല. എങ്കിലും കല്ലുമുള്ളു മുതലായവയിൽ നിന്ന് കാലിനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനാൽ ഞങ്ങൾ മെതിയടി നിർമ്മാണം പഠിക്കുവാൻ തീർച്ചപ്പെടുത്തി. പൈൻ ടൗണിന് സമീപത്തുള്ള മാരിയൻ ഹില്ലിൽ ട്രാപ്പിസ്റ്റസ് എന്ന് വിളിക്കപ്പെടുന്ന ജർമ്മൻ കാത്തലിക് സന്യാസിമാരുടെ ഒരു മഠമുണ്ട്. അവിടെ ഇത്തരം വ്യവസായങ്ങൾ നടത്തി വരുന്നുണ്ട്. മിസ്റ്റർ കെല്ലൻബാക്ക് അവിടെ ചെന്ന് മെതിയടി ഉണ്ടാക്കുന്ന വിദ്യ പഠിച്ചു. അദ്ദേഹം മടങ്ങി വന്ന് അതെന്നെ പഠിപ്പിക്കുകയും ഞാനിത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം ചെറുപ്പക്കാർ മെതിയടി ഉണ്ടാക്കൽ പഠിച്ചു. ഞങ്ങളത് സുഹൃത്തുക്കൾക്ക് വിറ്റും തുടങ്ങി. വേറൊരു കൈവേല കൂടി തുടങ്ങിയത് ആശാരിപ്പണിയാണ്. ഒരു ഗ്രാമം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ബെഞ്ച് മുതൽ പെട്ടി വരെയുള്ള ചെറുതും വലുതുമായ എല്ലാത്തരം സാധനങ്ങളും ആവശ്യമായി. അവയൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. മിസ്റ്റർ കെല്ലൻബാക്കായിരുന്നു മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ. അദ്ദേഹം തൻ്റെ സാമർത്ഥ്യത്തിൻ്റെയും സൂക്ഷ്മതയുടെയും തെളിവ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകിപ്പോന്നു. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും സ്കൂൾ ഒഴിച്ചുകൂടാത്ത ഒന്നായി. അതായിരുന്നു ഞങ്ങളുടെ ജോലികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇതിൽ അവസാനം വരെ ഞങ്ങൾക്ക് പരിപൂർണമായി വിജയം ലഭിച്ചതുമില്ല. പഠിപ്പിക്കുന്ന പണി മിക്കവാറും മിസ്റ്റർ കെല്ലൻബാക്കും ഞാനും കൂടിയാണ് നടത്തി വന്നത്. ഉച്ചതിരിഞ്ഞ സമയത്ത് മാത്രമേ സ്കൂൾ നടത്തുവാൻ സാധിക്കൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ പണിക്ക് ശേഷം തികച്ചും ക്ഷീണിച്ചിരിക്കും. ഞങ്ങളുടെ വിദ്യാർത്ഥികളും അങ്ങനെ തന്നെ. ഞങ്ങൾ കണ്ണിൽ വെള്ളം തളിക്കും. കുട്ടികളുമായി കളിച്ചിട്ട് അവർക്കും ഞങ്ങൾക്കും ഉത്സാഹമുണ്ടാക്കുവാൻ ശ്രമിച്ചു നോക്കും. പക്ഷേ ചിലപ്പോൾ ഇതൊക്കെ വെറുതെയാവും. ശരീരം അടിയന്തരമായി വിശ്രമം ആവശ്യപ്പെടും. അതിനെ നിഷേധിക്കാൻ അത് സമ്മതിക്കില്ല. എന്നാൽ ഇത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും ചെറുതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ഉറക്കം തൂങ്ങലുണ്ടായിട്ടും ക്ലാസുകൾ നടത്തിപ്പോന്നു. ഗുജറാത്തി, തമിഴ്, തെലുങ്ക് എന്നീ 3 ഭാഷകൾ സംസാരിക്കുന്നവരെ എന്താണ് പഠിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? എനിക്ക് കുറച്ച് തമിഴറിയാം, പക്ഷേ തെലുങ്ക് ഒട്ടുമറിയില്ല. ഈ സ്ഥിതികളിൽ ഒരധ്യാപകൻ

0: എന്തു ചെയ്യും? ഞാൻ ചെറുപ്പക്കാരിൽ ചിലരെ അധ്യാപകരായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അത് വിജയിച്ചില്ല. പ്രാഗ്ജിയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് പറയേണ്ടതില്ലോ. ചെറുപ്പക്കാരിൽ ചിലർ വളരെ വികൃതികളും മടിയന്മാരുമാണ്. അവരെപ്പോഴും പുസ്തകങ്ങളുമായി മുഷിച്ചിലാണ്. ഇത്തരക്കാരായ കുട്ടികളെയും കൊണ്ട് ഏറെ മുന്നോട്ടു പോകാമെന്ന് ഒരധ്യാപകൻ എങ്ങനെ പ്രതീക്ഷിക്കും? ഇതിനു പുറമെ ഞങ്ങൾക്ക് മുടങ്ങാതെ പഠിപ്പിക്കുവാനും സാധിച്ചിരുന്നില്ല. ചിലപ്പോൾ ജോലി മിസ്റ്റർ കെല്ലൻബാക്കിനെയും എന്നെയും ജോഹന്നാസ്ബർഗിലേക്ക് കൊണ്ടുപോകും. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം മതാധ്യാപനമാണ്. മുസൽമാന്മാർ ഖുറാനും പാഴ്സികൾ അവസ്ഥയും വായിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു ഖോജ ബാലൻ ഉണ്ടായിരുന്നു. അവനെ ആ മതവിഭാഗക്കാരുടെ ഒരു ചെറിയ പോത്തി പഠിപ്പിക്കേണ്ട ചുമതല അവൻ്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. ഇസ്ലാമിനെയും സൊരാസ്ട്രിയൻ മതത്തെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചു. എൻ്റെ ബോധ്യങ്ങളനുസരിച്ച് ഹിന്ദുത്വത്തിൻ്റെ മൗലിക തത്വങ്ങളെക്കുറിച്ച് ഞാൻ ചിലത് എഴുതിയുണ്ടാക്കി. ഇതെൻ്റെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയോ ടോൾസ്റ്റോയ് ഫാമിലുള്ളവർക്ക് വേണ്ടിയോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ രേഖ ഇപ്പോൾ എൻ്റെ കൈവശമുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ആത്മീയ പുരോഗതിയിലെ ഒരു വഴിയടയാളം എന്ന നിലയ്ക്ക് ഞാനതിനെ ഇവിടെ ചേർത്തേനെ. എന്നാൽ ഇത്തരം സാധനങ്ങളിൽ പലതും എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിച്ചെറിയുകയോ കത്തിച്ചു കളയുകയോ ചെയ്തിരുന്നു. അവയെ സൂക്ഷിച്ചു വച്ചിട്ട് ആവശ്യമില്ലെന്ന് തോന്നിയതുകൊണ്ടോ എൻ്റെ ജോലികളുടെ വ്യാപ്തി വർദ്ധിച്ചതുകൊണ്ടോ ആണ് ഞാൻ ആ കടലാസുകളെ നശിപ്പിച്ചു കളഞ്ഞത്. അവയെ നശിപ്പിക്കുക എന്നത് എനിക്ക് ഭാരവും ചെലവുള്ളതുമായിരുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വ്യസനിക്കുന്നില്ല. അധ്യാപന പരീക്ഷണം നിഷ്ഫലമായില്ല. കുട്ടികൾ അസഹിഷ്ണുതയുടെ ബാധയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ഓരോരുത്തരുടെയും മതങ്ങളും ആചാരങ്ങളും വിശാല ഹൃദയത്തോടെ വീക്ഷിക്കാൻ പഠിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് പാർക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കി. പരസ്പര സേവനം, മര്യാദ എന്നീ പാഠങ്ങൾ അവർ ഉൾക്കൊണ്ടു. ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്ന കുട്ടികളുടെ പിന്നീടുള്ള പ്രവൃത്തിയെപ്പറ്റി ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കവിടെ വെച്ച് ലഭിച്ച വിദ്യാഭ്യാസം വൃഥാവിലായിട്ടില്ല എന്ന് എനിക്കുറപ്പുണ്ട്. അപൂർണമാണെങ്കിലും അത് ആലോചനാപൂർവവും മതപരവുമായ ഒരു പരീക്ഷണമായിരുന്നു. ടോൾസ്റ്റോയ് ഫാമിനെ പറ്റിയുള്ള ഏറ്റവും മധുരങ്ങളായ അനുസ്മരണകളിൽ ഈ അധ്യാപനത്തെപ്പറ്റിയുള്ളവ മറ്റുള്ളവയേക്കാൾ ഒട്ടും മാധുര്യം കുറവുള്ളവയല്ല. ടോൾസ്റ്റോയ് ഫാമിനായി ഗാന്ധിജി മൂന്നാമതൊരധ്യായവും പുസ്തകത്തിൽ മാറ്റിവെക്കുന്നുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് നിതീഷ് കുമാർ, അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
5: സഞ്ചാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്കാണ്. ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവിടുത്തെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് നിതീഷ് കുമാർ ആണ്. അദ്ദേഹം സ്പോർട്സ് റിലേറ്റഡ് ഒരു ആപ്പിൽ കണ്ടന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നമസ്കാരം നിതീഷ്.
6: നമസ്കാരം.
5: അപ്പോ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് പോവാൻ. എങ്ങനെ പോവാം നമുക്ക്?
6: നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോകാവുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ആണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്മൾ ട്രെയിനിൽ തന്നെ പോകണം എന്നാണ്. കാരണം ഓരോ യാത്രയും അതിന്റെ ഒരു കംപ്ലീഷൻ എത്തും. നമ്മൾ ആൾക്കാരായിട്ട് ഇടപെട്ട് അങ്ങനെ പോകുന്ന ഒരു യാത്രയ്ക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കാൻ സാധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സമ്പർക്രാന്തി എക്സ്പ്രസ് ഉണ്ട്. 2 ദിവസത്തെ യാത്രയാണ് ഈ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ ബോർഡ് ചെയ്തത്. എനിക്ക് 46 മണിക്കൂറാണ് എടുത്തത്. ഞാൻ തിങ്കളാഴ്ച ട്രെയിനിൽ കയറുന്നു. ബുധനാഴ്ച 9:30 എത്തുന്നത്. 9 സംസ്ഥാനങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. മഡ്ഗാവണ്ണ രത്നഗിരിക്കും ഇടയ്ക്കുള്ള ഒരു റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലത്ത് നമ്മൾ ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്ക്, അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ മനുഷ്യരെ കാണാൻ പറ്റും, നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു യാത്ര കംപ്ലീറ്റ് ആകുന്നു. അതെ,
5: ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 2 ദിവസത്തെ
6: യാത്ര അതിമനോഹരമായിരുന്നു. ട്രെയിൻ ആണല്ലോ വൃത്തിക്കുറവ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പേടി പലർക്കും ഉണ്ടാകും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ 4 മണിക്കൂർ ഇടവിട്ട് എല്ലാ കമ്പാർട്ട്മെന്റ്സും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഞാനൊരു സോളോ ട്രാവലറാണ്, ഇങ്ങനെ പോകുവാണെന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്, അങ്ങനെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളുടെ റെക്കമെൻഡേഷൻ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒപ്പം യാത്ര ചെയ്ത പലരുമായിട്ടും പങ്കുവെച്ചൊക്കെയാണ് കഴിച്ചത്. അവരും അവരുടെ സംസ്ഥാനത്തെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുന്നു എന്നതിനുപരിയായിട്ട് നമുക്ക് കൂടുതൽ മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അങ്ങനെ കുറേ മെമ്മറീസ് നമുക്ക് കിട്ടും.

0: ഇനിയിപ്പോ പറഞ്ഞു സോളോ ട്രാവലർ ആണ്. ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകുന്ന എവിടേക്കാണ് പോയിട്ടുള്ളത്?
1: 10 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സോളോ യാത്ര പോകുന്നത്. അത് അഡ്മിഷൻ സംബന്ധമായിട്ടായിരുന്നു. ഞാൻ ഹൈദരാബാദിലാണ് എൻ്റെ MA ചെയ്തത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഹൈദരാബാദിലേക്ക് ആണ് സോളോ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം അഡ്മിഷൻ കൺഫേം ആകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ അഡ്മിഷൻ യാത്രയെ തന്നെ ഞാൻ ചാർമിനാർ, അതുപോലെ തന്നെ മക്ക മസ്ജിദ്, അങ്ങനെ ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു. +2 ശേഷം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വരുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിന് മുൻപ് വരെ ഞാൻ ആലപ്പുഴയിലെ സ്കൂളുകളിലാണ് പഠിച്ചതും മറ്റും. പിന്നെ തിരുവനന്തപുരം ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ ഒരു ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്തുകൂടാ. അങ്ങനെ ഹൈദരാബാദിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. പിന്നെ റിമോട്ട് ജോബ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയും യാത്രയും ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ട്രെയിനിലിരുന്നൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം എനിക്കറിയാം പല സുഹൃത്തുക്കൾക്കും ഇതുപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ സ്കെഡ്യൂൾ സ്ക്വീസിൻ ചെയ്യുന്നത്, ഈ ഒരു യാത്രയും അതുപോലെ തന്നെ ജോലിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ജോലി നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നു, അപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
0: പിന്നെ നമ്മൾ സാധാരണ യാത്ര പോകുമ്പോഴേ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, നമ്മൾ പോകുന്നു വാ എന്ന് പറഞ്ഞിട്ട്. ഒറ്റയ്ക്കായിട്ട് പോവാന്ന് ഏതൊരു പോയിന്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ?
1: എനിക്ക് ഒരിക്കൽ പോലും ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ കംഫർട്ടബിൾ ആണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ, എസ്പെഷ്യലി MA ഒക്കെ കഴിഞ്ഞപ്പം കൂട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയായി. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള കുറെ തടസ്സങ്ങൾ വന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥലമായിരിക്കും ഇഷ്ടമാവുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയം അവൈലബിൾ ആവാൻ പറ്റുന്നവരില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ സോളോ യാത്ര ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു. കാരണം ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും ഒരു സമ്മതം വേണം, പിന്നെ എല്ലാവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ യാത്രയും പൂർത്തീകരിക്കാൻ. സോളോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ആ ബോക്സുകളെല്ലാം നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. മാത്രമല്ല നമ്മൾ പരിചയപ്പെടാത്ത കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നത്, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ. അതുകൊണ്ട് തന്നെ ഞാൻ സോളോ യാത്രകൾ പ്രിഫർ ചെയ്യുന്നു കൂടുതലും.
0: അപ്പോൾ നമുക്ക് ഇനി ഒരു നല്ലൊരു പാട്ട് കേട്ടോ?
1: ആയിക്കോട്ടെ.

0: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ, അല്ലെ ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതുപോലെ സോളോ ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്റെ അമ്മയും ആരെങ്കിലും കൂട്ടിട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടോ?
1: ഇല്ല, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, അതായത് ചില സ്ഥലങ്ങളിൽ ഒരു ബ്യൂട്ടി നമുക്കൊരു ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടി കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഇന്നയാൾ, എന്റെ പല ഫ്രണ്ട്സ് പലരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, അപ്പൊ അവരിൽ ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് കാണാമല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. യാത്രയ്ക്ക് ശേഷം പലപ്പോഴും എന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കാറുണ്ട്, ഒരു മണിക്കൂറൊക്കെ നിന്ന് ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ട്. എന്നിട്ട് അവരിങ്ങനെ യാത്രാ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഇന്ന സ്ഥലം കണ്ടു എന്നുള്ളത് പറയുമ്പോൾ അത് അങ്ങനെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് മിസ് ചെയ്യാറുള്ളത്. പിന്നെ ഫുൾ ഫിറ്റ്നസ് ഉള്ള സമയത്താണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. ഈ യാത്രയ്ക്ക് ഒരാഴ്ച മുൻപ് മറ്റോ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും യാത്രകൾ ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഞാൻ സജസ്റ്റും ചെയ്യുന്നു, കാരണം നമ്മൾ പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സ്ഥലം പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം.
0: നമ്മളിപ്പോ ട്രെയിനിൽ കയറി ഏതാണ്ട് 46 മണിക്കൂർ അത്രേ എടുത്ത്
1: ചണ്ഡിഗറിൽ.
0: അപ്പൊ ഇനി നമുക്ക് പോകണ്ടേ അങ്ങോട്ട്?
1: പിന്നെ
0: അപ്പൊ യാത്ര എങ്ങനെയാണെന്ന് പറഞ്ഞു തരും ഞങ്ങൾക്ക്.
1: അപ്പൊ ചണ്ഡിഗറിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ വീണ്ടും ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് HPTC ഹിമാചൽ പ്രദേശ് ടൂറിസം കോർപ്പറേഷന്റെ ബസ്സുകളുണ്ട്. അപ്പൊ അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, കാരണം എഗെയിൻ നിങ്ങൾ HPTCയിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഹാടികളെ, ധർമ്മശാലയിലെ മലകളിൽ ജീവിക്കുന്ന ആളുകളെ പഹാടികൾ എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ നിങ്ങൾ കാണാനും അവരെന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് HPTC ബസ്സാണ് നമ്മളെ സഹായിക്കുക. അതേസമയം അതല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് വേണ്ടത് എന്നുള്ളവർക്ക് അവിടുന്ന് തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചണ്ഡിഗർ സെക്ഷൻ 43 നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്.
0: ഇതിലിപ്പം നേരത്തെ ബുക്ക് ചെയ്യാമോ, അതിനെ കുറിച്ച് ഒന്ന് പറയാം?
1: നേരത്തെ ബുക്ക് ചെയ്യാനും സാധിക്കും. അതല്ല, നമുക്ക് അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല, കാരണം അവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇനി അതല്ല, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HPTC വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി അതല്ല, ഏതെങ്കിലും ആപ്പുകൾ വഴി, ഇപ്പൊ റെഡ് ബസ് പോലുള്ള ആപ്പുകളിലും ബുക്കിംഗ് ഇൻഫർമേഷനും അതുപോലെ തന്നെ ബസ്സിന്റെ ടൈമിംഗ്സ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്.
0: നിതീഷ് പോകുമ്പോ എങ്ങനെയാണ് ട്രെയിനിന്റെ ഇതിന്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ബുക്ക്?
1: എല്ലാം നോക്കിയിട്ടാണ് പോകുന്നത്, കാരണം എനിക്ക് ഞാൻ ജോലിയും കൂടെ ചെയ്യുന്നത്, കാരണം എനിക്ക് എന്റെ ഷിഫ്റ്റിന് ക്ലാഷ് ആവാത്ത രീതി വേണം എനിക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാൻ. അപ്പം എനിക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ എനിക്കൊരു 3 ദിവസം വേണം. അതായത് ആദ്യം ഈ സമയങ്ങൾ എല്ലാം കൃത്യമായിട്ട് ക്രമീകരിക്കണം, പിന്നെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ വേണം എനിക്ക് ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്യാൻ. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ട് പോകുന്നത് മുതൽ തിരിച്ചു വരുന്ന വഴിയുള്ള കാര്യങ്ങൾ ഒരു കൃത്യം ടൈം ടേബിൾ മനസ്സിൽ എഴുതി വെക്കാറില്ല, മനസ്സിലൊരു പ്ലാൻ ചെയ്തിട്ടാണ് ബുക്കിംഗ് തുടങ്ങുന്നത്.
0: ജോലി സമയം എങ്ങനെയാണ്?
1: ജോലി സമയം എനിക്ക് രാവിലെ 4 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4 മണി മുതൽ 12 മണി വരെയാണ് എന്റെ ജോലി സമയം.
0: അപ്പൊ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ബുക്ക് ചെയ്യുന്നത്?
1: അതെ, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യാറുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യാത്ര ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ജോലി ചെയ്യാറുണ്ട്. ഇപ്പൊ ട്രെയിനിലൊക്കെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ
0: വർക്ക്
1: ചെയ്യാറുണ്ട് കുറച്ച് സമയം, ഒരുപാട് സമയം ചെയ്യില്ല. അതായത് യാത്രയെ ബാധിക്കാത്ത രീതിയിലാണ് വർക്കിനെ കൊണ്ടുപോകുന്നത്.
0: പിന്നെ ഇപ്പൊ പറഞ്ഞു നമ്മള് വെബ്സൈറ്റ് ബുക്ക് ചെയ്തു, അതുപോലെ വിദേശ ബസ്സിൽ കയറി, എന്നിട്ട് പിന്നെ അവിടുന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു?
1: അവിടുന്നുള്ള യാത്ര അഡ്വഞ്ചറസ് ആണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറ്റം ഇറക്കമൊക്കെ കയറിയിട്ടുള്ള അങ്ങനത്തെ ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചണ്ഡിഗർ ബോർഡർ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നു പറഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. നമ്മുടെ ചുറ്റും വിൻഡോ സീറ്റ് തന്നെ എല്ലാവരും എടുക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കാണുന്ന പറഞ്ഞാൽ ധൗലധാർ പോലുള്ള മൗണ്ടൻ റേഞ്ചസ് ഒക്കെയാണ്. ധൗലധാർ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഒരു പോർഷനാണ്. അപ്പം നമ്മൾ അതിങ്ങനെ കാണുമ്പോൾ, അത് പല ആംഗിളിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓബ്സ്ട്രക്ട് ആയി പോകും. ഇപ്പം എല്ലാവരെ സംബന്ധിച്ചും ലഡാക്ക് പോലുള്ള ഡെസ്റ്റിനേഷൻസ് പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം ലഡാക്ക് എന്ന് പറയുന്നത് ഇപ്പോഴാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പം ഡൽഹിയിൽ നിന്ന് ലഡാക്കിലേക്കുള്ള ബസ് അപ്രൂവ് ആയത്. അപ്പോൾ അതിനു മുമ്പ് പലരെ സംബന്ധിച്ച് ലഡാക്ക് ഒരു എത്തിച്ചേരാൻ അത്ര ആക്സസുള്ള അല്ലാത്തൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അതേസമയം ലഡാക്കിലേക്ക് പലരും പോകുന്ന തന്നെ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണണം എന്നുള്ള ആശയം ഇവിടെയാണ്. ആ അതേ ഫീല്, അതിന്റെ അത്ര വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഈ ധൗളധാറിന്റെ കാഴ്ച നിങ്ങളെ ആരെയും, ഒരു മൗണ്ടൻ ലവറിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടുന്ന ഒരു കാഴ്ച ആയിരിക്കില്ല നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്.
0: മലനിരകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ്.
1: അതെ,
0: അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: നമുക്ക് നീലാകാശം പച്ചക്കളിൽ ചുവന്ന ഭൂമിയിലെ താഴ്വാരം എന്ന പാട്ടായാലോ?
0: തീർച്ചയായിട്ടും ആ പാട്ട് കേൾക്കാം.

0: അപ്പോൾ നമ്മൾ ഈ സൈഡ് സീറ്റിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവുകയാണല്ലോ.
1: അതെ
0: ഈ ജോഗ്രഫിക്കൽ ടെറൈൻ എന്ന് പറയുന്നത് വളരെ
1: അതെ
0: ടഫ് ആണല്ലോ.
1: അതെ
0: ബസ് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും
1: അതെ
0: അങ്ങനെ പോകുന്നവര്, ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഞാൻ പോയ അന്നാണ് ആക്ച്വലി അവിടെ മൺസൂൺ അറൈവ് ആയത്.
0: ഓ
1: അതായത് പോയി ഒരു 6 മണിയായപ്പോൾ തൊട്ട് നിർത്താതെ മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ബസ്സിൽ നിന്ന് തന്നെ ഇത്രയും ദിവസമായിട്ട് മഴയില്ല, ഇതെന്താ ഇപ്പം മഴ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു 1/2 മണിക്കൂർ എത്തിയപ്പോൾ ഡ്രൈവർ ഇതുപോലെ മുന്നിലേക്ക് പോയാൽ ചിലപ്പം മലയിടിച്ചിലൊക്കെ കാണും, അതുകൊണ്ട് നമുക്കൊന്ന് നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു ധാബയിൽ വണ്ടി നിർത്തുന്നു. അതിനുശേഷം ഡ്രൈവർ ഇതുപോലെ ധർമ്മശാലയുള്ള ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുന്നു, ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ച് ചോദിച്ച് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല, അങ്ങനെ ഒരു ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് പോയത്. ഒപ്പം അവര് നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഇത് രണ്ടും എൻഷുർ ചെയ്തുള്ള ഒരു യാത്രയാണ് അവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അവിടെ വരുന്ന ആൾക്കാർ ഇപ്പം അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പണ്ട് മുതലേ ഇന്ത്യ ഒരു ടൂറിസ്റ്റ് നേഷൻ എന്നുള്ള രീതി നമ്മൾ കാണുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയാണ്. വെസ്റ്റേണേഴ്സ് വിദേശികളൊക്കെ ഇവിടെ ഇന്ത്യ കാണാൻ വരുമ്പോഴും അവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു ഹോം കമ്മിങ് അവർക്ക് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അതേ ഒരു ഫീല് അല്ലെങ്കിൽ അതേ ഒരു അനുഭവം തന്നെ നമുക്കും ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നത് പറഞ്ഞപ്പോൾ ചിലർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, കേരളത്തിലെല്ലാം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ധർമ്മശാലയിലേക്ക് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്.
0: എന്താണെങ്കിലും വളരെ സ്നേഹം.

0: ത്തോടെ സേഫായിട്ടും
1: അതെ,
0: കൂട്ടിക്കൊണ്ട്
1: ഉറപ്പായിട്ടും.
0: പോകുന്നുണ്ടായിരുന്നു ബസ്സിൽ അല്ലേ.
1: അതെ.
0: അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് കണ്ടത് അവിടെ?
1: പിന്നെ അവിടെ കണ്ടത്, ഞാൻ ആക്ച്വലി താമസിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഡോർമെറ്ററിലാണ്. ഈ ഡോർമെറ്ററി കാടിന്റെ അകത്താണ്, ഭാഗ്സിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിന്റെ സെന്ററിലായിട്ടാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും വഴി പറ്റില്ല. ഞാനിപ്പോൾ അവിടെ ഭാഗ്സിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ച്, അങ്ങനെ ചോദിച്ച് ഒരു നാലഞ്ച് പേരോട് ചോദിച്ചിട്ട് ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തി ആദ്യ കാഴ്ച തന്നെ ആ ഹോം സ്റ്റേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇങ്ങനെ ഒരു കാടിനകത്ത് ആ തണുത്ത വായു, അത്രയും ഒരു ബഹളമില്ല, ഒന്നുമില്ല, ഭയങ്കര സെറൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്. ഒപ്പം ഇവരുടെ മുകളിൽ, ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോർമെട്രികൾ ഇപ്പോൾ കേരളത്തിലും അങ്ങനെയാണ്, മിക്സ്ഡ് ഡോർമെട്രീസ് ആണ് വരുന്നത്. എന്റെ ഡോർമിൽ ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു. ഒരാൾ ഇസ്രയേലിൽ നിന്നുള്ളൊരു മ്യൂസീഷ്യൻ ആയിരുന്നു, മറ്റൊരാൾ ഒരു നോർത്ത് ഇന്ത്യൻ ബോയ്, പിന്നെ ഒരാൾ ഔറംഗാബാദിൽ നിന്ന് വന്ന ഒരു ചേച്ചി. ആ ചേച്ചിയും ആ ചേച്ചിയുടെ കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും ഇങ്ങനെ പരസ്പരം പരിചയപ്പെട്ടു, ഫുഡ് ഷെയർ ചെയ്തു. അതിനുശേഷം ഓരോ യാത്രാവിശേഷങ്ങളും മറ്റും പറയുന്നു. അപ്പോഴേക്കും തന്നെ സന്ധ്യ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഈ ഡോർമിറ്ററിയുടെ തന്നെ മുകളിൽ ഒരു യോഗ സെൻ്റർ ഉണ്ട്, അവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്. അത് നല്ല വ്യൂ ആണ്, നമുക്ക് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടൻ റേഞ്ച് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്ന ഭാഗ്സു വാട്ടർഫോളിന്റെ ഒരു ദൃശ്യവും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ
0: സ്ഥലത്തിന്റെ പേരും അങ്ങനെ തന്നെയല്ലേ?
1: സ്ഥലത്തിന്റെ പേര് ഭാഗ്സു എന്നാണ്. ഭാഗ്സു ആക്ച്വലി സ്ഥലത്തിന്റെ പേരിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർഫോൾ. ഇത് രണ്ടും ഭാഗ്സു എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്.
0: ആ ഫുഡ് ഐറ്റം കഴിച്ചു നോക്കിയോ?
1: കഴിച്ചു നോക്കി. അതിന് 4 ഫ്ലേവേഴ്സ് ആണുള്ളത്. ഭാഗ്സു കേക്ക് എന്നാണ് അതിന് പറയുന്നത്. എഗൈൻ അഫോർഡബിൾ ആണ്, 75 രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 75 മുതൽ 100 രൂപ വരെയാണ്. 4 ഫ്ലേവേഴ്സ് ഉണ്ട്. കേക്ക് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും.
0: കേക്കാണോ ഇത്?
1: കേക്കാണ്. അപ്പോൾ ഈ ഭാഗ്സു കേക്കിന് ഏകദേശം ഒരു 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതൊരു ഷോപ്പ് ഉണ്ട്, അവിടെ ഒരു ഭാഗ്സു ഷോപ്പ് എന്ന് ആരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ആ ഷോപ്പിൽ നിന്ന് തന്നെ കഴിക്കണം, കാരണം അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ അതല്ലാതെയുള്ള പല ഷോപ്പുകളും അത് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. പക്ഷെ ഇതാണ് ഒറിജിനൽ ഷോപ്പ്, ഇവിടെ ചെന്ന് ഇത് കഴിച്ചു നോക്കണം.
0: ആ പേരെങ്ങനെയാ വന്നതെന്ന് അറിയാമോ? ഭാഗ്സു എന്ന് പറഞ്ഞിട്ട്
1: ഭാഗ്സു ആ സ്ഥലത്തിന്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം എന്നോട് കൃത്യമായിട്ടുള്ള ഒരു തൃപ്തികരമായ മറുപടി അല്ല തന്നത്.
0: ഇപ്പൊ നമ്മള് ഭാഗ്സുവിലാണ് സ്റ്റേ ചെയ്തത്, ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്?
1: ഭാഗ്സുവിൽ നമ്മൾ ഏറ്റവും ആദ്യം ഭാഗ്സുവിലെ 2-3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ഒന്നാമത് നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ഭാഗ്സു വാട്ടർഫോൾ ആണ്. എഗൈൻ നമ്മൾ അതൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നതാണ്. ഒരുപാട് ദൂരം ട്രക്ക് ചെയ്യാൻ പറ്റാത്തവർ, അതായത് ഞാനൊരു 6 കിലോമീറ്റർ ഒക്കെ ട്രക്ക് ചെയ്താൽ എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാവുന്ന ഒരു ട്രക്കാണ് ഈ ഭാഗ്സു ഫോൾസിലേക്കുള്ള ട്രക്ക്. അതൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ആ ഭാഗ്സു വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്കൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന് ഓപ്പോസിറ്റ് എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്.
0: അപ്പോൾ
1: അമ്പലത്തിന്റെ അടുത്ത് തന്നെയായിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം നീന്തി അതിനുശേഷം റിഫ്രഷ്ഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ വാട്ടർഫോളിലേക്കുള്ള യാത്ര തുടങ്ങാം. പോകുന്ന വഴിക്ക് നിങ്ങൾ പഹാടികളെ കാണും, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ലോക്കൽ ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. അത് വലിയ പ്രൈസ് ഒന്നും ആകത്തില്ല. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കാരണം അവർ നിങ്ങളിത് വാങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ അവർ വന്ന് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അവരുടെ ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും, കാരണം ഏതൊരു ആർട്ട് ഗ്യാലറിയിലും വെക്കാൻ പറ്റുന്ന അത്രയും രസകരമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്.
0: എന്തൊക്കെയാണ് മെയിനായിട്ട് അവരുടെ കയ്യിലുള്ളത്?
1: അവരുടെ കയ്യിലുള്ള പല കാര്യങ്ങളും, ഒന്ന് ഹാൻഡ്മെയ്ഡ് ടിബറ്റൻ ഫ്ലാഗ്സ് ഉണ്ടാവാറുണ്ട്, പിന്നെ ഹാൻഡ്മെയ്ഡ് ബാഗ്സ് ഉണ്ട്, പിന്നെ ജേർണൽസ് വേണ്ടവർക്ക് അതുണ്ട്, പിന്നെ അതല്ലാതെ കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, വളകള്, അതുപോലെ തന്നെ പല പഹാടി ആഭരണങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനൊന്നും അധികം വിലയാവുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് നിങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, ഭയ് ആപ് ഖാന ഖായേ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും കഥകളും ഒക്കെ ആയിരിക്കും.
0: അവരെല്ലാം പരമ്പരാഗതമായ ഡ്രസ്സ് അങ്ങനെയാണ്?
1: അതെ അതെ അതെ. ഇവരുടെ ഒരു തൊപ്പിയുണ്ട്, അത് ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയായിരുന്നു. ഈ ഹിമാചലി ക്യാപ് എന്നാണ് അതിന് പറയുന്നത്, അവിടെ ഹിമാചലി ടോപ്പി എന്ന് പറയും.
0: എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമകളിലെ പാട്ടുകളിലൊക്കെ ചില
1: കാണിക്കാറുണ്ട്.
0: ക്യാപ്പർണ
1: വാങ്ങി
0: എന്നിട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
1: മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ നിങ്ങൾ തളരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട 2-3 ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ലാഫിംഗ്, ലാഫിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിമാചലി സ്നാക്ക് ഉണ്ട്.
0: ലാഫിംഗ്
1: LAPHING. അപ്പോ പക്ഷേ അങ്ങനെയാണ് പറയുന്നുള്ളത്, അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു ചിരി വരും, കാരണം അത് വലിയ സ്പൈസി അല്ല, എന്നാൽ നല്ല, ഇപ്പൊ മോമോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ലാഫിംഗ്.
0: ആക്ച്വലി അതെന്താണ്, മോമോസ് പോലെ ഇരിക്കുന്ന എന്തെങ്കിലുമാണോ?
1: കാഴ്ചയിൽ മോമോസുമായിട്ട് സാമ്യമില്ല, പക്ഷെ ടേസ്റ്റിൽ മോമോസുമായിട്ട് സാമ്യമുണ്ട്. ഇതിന്റെ തന്നെ സ്റ്റീംഡ് വേർഷനുണ്ട്, ഫ്രൈഡ് വേർഷനുണ്ട്. ഞാൻ സ്റ്റീംഡ് വേർഷനാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൽ ലാഫിങ്ങിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്, വെജ് വേണ്ടവർക്ക് വെജീസ് എല്ലാം ചേർത്തുള്ള ലാഫിംഗ് ഉണ്ട്, ബീഫ് വേണ്ടവർക്ക് അതുണ്ട്, ചിക്കൻ വേണ്ടവർക്ക് അതുണ്ട്.
0: സ്നാക്സ് ആണ്,
1: സ്നാക്സ് ആണ്.
0: പിന്നെ വേറെ എന്തൊക്കെയാണ്?
1: പിന്നെ ലാഫിംഗ് കൂടാതെ അവിടെ സിദ്ദു എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതും എഗെയിൻ പഹാടികളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്, നല്ല സ്വാദാണ്. സിദ്ദും ഈ പറഞ്ഞ പോലെ നമ്മുടെ അടയൊക്കെ പോയിരിക്കും, അട തന്നെ കുറച്ചും കൂടെ ഒരു കൊഴുത്ത അട എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ സിദ്ദു എന്ന് പറയുന്ന ഐറ്റം കാണാൻ.
0: അതിന്റെ ഫില്ലിംഗ് എന്താ വെക്കുന്നത്?
1: അതിന് 3 ഫില്ലിങ്സ് ആണുള്ളത്, വെജീസ് ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ട്. ഈ വെജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ക്യാബേജ് അങ്ങനത്തെയൊക്കെയാണ്, അല്ല, പഹാടികൾ ആണല്ലോ.

0: അപ്പം ഈ മലകളിൽ നിന്നുള്ള ഇലകളുണ്ട്, ആ ഇലകളാണ് ഇതിനകത്ത്
1: ഫില്ല്
0: ചേരുന്നത്,
1: ചെയ്യുന്നത്.
0: ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയാണ്. നമുക്ക് ഈ കട്ട്ലറ്റുകളൊക്കെ ആണല്ലോ നമ്മൾ പ്രധാനമായിട്ടും വെജ് കട്ട്ലറ്റ്സ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, ഏകദേശം ഒരു വെജ് കട്ട്ലറ്റിന് സമാനമായത് എന്നാൽ മോമോസിനോട് ചേർന്ന് നിൽക്കുക, അങ്ങനത്തെ ഒരു സ്വാദാണ് ഈ ഒരു സിദ്ദു എന്ന് പറയുന്ന ഡിഷിന് ഉള്ളത്.

0: പ്രധാനമായിട്ടും ആലു പൊറോട്ടയാണ് അവിടുത്തെ ഒരു മെയിൻ ഡിഷ്. പിന്നെ ഇനി അതൊന്നും അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളവർക്ക് ബ്രെഡ് ഓംലെറ്റ്, ഓംലെറ്റ് തന്നെ പല വേരിയൻസ് ഉണ്ട്, സ്പാനിഷ് ഓംലെറ്റ്, മെക്സിക്കൻ ഓംലെറ്റ്, അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് ഓംലെറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണപ്രേമികളെ സംബന്ധിച്ച് നല്ലൊരു സ്ഥലമാണ്.
1: അപ്പൊ എന്താണെങ്കിലും നമ്മളിപ്പോ ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് കൊതിച്ച് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലോ?
0: നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ ദോശപ്പാട്ടായാലോ?
1: ആ തീർച്ചയായിട്ടും. അപ്പൊ ആ പാട്ട് കേൾക്കാം.

0: ഹലോ.
1: ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ? ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്.
0: അതെ, ഇനിയാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാന കാഴ്ചകളുള്ളത്. അതായത് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്ക് ധർമ്മശാലയിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ധർമ്മകോട്ടാണ്. ധർമ്മകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഈ ധൗളധാർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ കുറച്ചും കൂടെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മകോട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഭാഗ്സുവിലും നമുക്കൊരു 2 കിലോമീറ്റർ കയറ്റമുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ കയറ്റം എന്നൊക്കെ പറയുമ്പം അയ്യോ കയറണോ, ക്ഷീണിക്കില്ലേ എന്നൊക്കെ തോന്നലുണ്ടോ, പക്ഷെ ഒന്നുമില്ല. ആ കാഴ്ചകളുണ്ട്. നിങ്ങൾ പതിയെ നടക്കുക. സോളോ ട്രാവലർ ആണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഒരു കമ്പാനിയൻ നിങ്ങൾക്ക് പോകുന്ന വഴി കിട്ടും. ഇനി അതല്ല, ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈൻ മരങ്ങളെ നോക്കി ഇങ്ങ് പതുക്കെ നടന്നാൽ മതി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മുകളിലെത്തും. എന്നിട്ട് ആ പൈൻ ഫോറസ്റ്റുകൾക്കുള്ളിലായിട്ട് 2-3 ചെറിയ ചെറിയ മൊണാസ്ട്രീസ് ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കുറച്ചും കൂടെ, ഇനിയും ഞങ്ങൾക്ക് കുറച്ചും കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ട്രിയുണ്ടിലേക്ക് പോവുക. ട്രിയുണ്ട് എന്ന് പറയുന്ന ട്രക്കേഴ്സിൻ്റെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനാണ് ട്രിയുണ്ട്. അവിടെ ട്രിയുണ്ട് ട്രക്കിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ധൗളധാർ

0: കാരണം തന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂവും കിട്ടും. അതുപോലെ തന്നെ പോകുന്ന വഴി നമ്മൾ ഒരുപാട് ഹിമാചൽ വില്ലേജസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക.
1: എത്ര കിലോമീറ്റർ ഉണ്ട് ഈ
0: ട്രിയൂൺ ട്രെക്കിംഗ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 12 കിലോമീറ്റർ ആണ് ഇതുള്ളത്, അപ്പ് ആൻഡ് ഡൗൺ,
1: അപ്പ് ആൻഡ്
0: ടു ആൻഡ് ഡൗൺ. അതെ, അപ്പോൾ എഗെയിൻ അത് ഒരു വലിയ ഒരു ട്രക്ക് അല്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പലരും പ്രിഫർ ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആണ് ഈ ട്രിയൂൺ ട്രക്കിംഗ്. ഇപ്പോൾ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു ചെറിയ ട്രക്കിംഗ് തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിട്ട് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും.
1: ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പോകാൻ പറ്റുമോ ഈ
0: ഉണ്ട്? ഏജ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നവർക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ട്രിയൂണ്ട് വരെ പോകരുത്, കാരണം നിങ്ങൾക്ക് ഈ ഉയരത്തിലേക്ക് പോകും തോറും നമ്മുടെ ശ്വാസം എടുക്കാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ട്രിയൂണ്ടിലേക്ക് പോവാതെ ട്രിയൂണ്ടിന് മുൻപായിട്ട് ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്യുക. നദി എന്ന് പറഞ്ഞിട്ട് വില്ലേജ് നിങ്ങൾ എത്തും. നദിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ധവളധാറിൻ്റെ നല്ല വ്യൂ കിട്ടും. അത് മാത്രമല്ല, ഈ നദി എന്ന് പറയുന്ന വില്ലേജ് തന്നെ നമുക്ക് എക്സ്പ്ലോറേഷണറി വർത്തിയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൾക്കാർ പ്രോപ്പർ ആയിട്ടുള്ള ഹിമാചൽ ഗ്രാമം, പഴയ വീടുകൾ, അതുപോലെ തന്നെ പരമ്പരാഗത ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ പരമ്പരാഗത ഭക്ഷണം, ഒപ്പം അവിടെ ഒരുപാട് ചെറിയ ചെറിയ മൊണാസ്ട്രീസ്, അമ്പലങ്ങൾ, അതുപോലെ യോഗ സെൻറ്റേഴ്സ് ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, ഈ നദി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബൈനോക്കുലറുമായിട്ട് നിങ്ങളെ കാത്ത് ഒരുപാട് ആളുകളുണ്ട്, ബൈനോക്കുലർ ടെലസ്കോപ്പ്. ഇതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയോണ്ടിൻ്റെയൊക്കെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും 20 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് നദിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും,
1: ഉണ്ടാവും. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർ പ്രിഫറബ്ലി ഇവിടെ നിൽക്കാൻ,
0: അതെ
1: അല്ലേ, പറ്റുന്നവർ കുറച്ചുകൂടെ പോവാം,
0: കുറച്ചുകൂടെ പോവാം.
1: പിന്നെ ഇനി ആ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ?
0: ആ പോയിന്റിലെത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ, അത് ഹിമാലയം മുഴുവനായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്ര എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാകുന്നത്, ഏകദേശം അതേ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ടാകും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൂര്യൻ ഈ ഹിമാലയത്തിനെ മറയ്ക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറുമ്പം കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലയോ അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ മനസ്സിലിട്ട് കുഴപ്പിക്കും. അതിനുശേഷം നമ്മളിത് കാണുമ്പം പല വ്യൂ പല ആംഗിളിൽ നമുക്ക് ഇതിനെ ഒന്ന് കാണാനായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ ഈ പോകുന്ന വഴി നമ്മൾ ഇത് കാണുന്നുണ്ട്, ഈ ധൗലധാറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു അതൊരു പ്രത്യേക ഒരു സുഖമാണ്. നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ അതൊരു അത് നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാനാവില്ല,
1: പോയി തന്നെ കാണാം.
0: അതെ അതെ, ഉറപ്പായിട്ടും.
1: ഇനി നമ്മുടെ ഈ ട്രക്കിംഗ് പോയിന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇനി എവിടേക്കാണ് നമ്മുടെ യാത്ര?
0: ഇനി ഇതിന് ശേഷം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു, ഇനി നിങ്ങൾ കുറച്ച് വിശ്രമിക്കേണ്ട, കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കഫേകൾ എക്സ്പ്ലോർ ചെയ്യണം. കഫേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് മക്ലിയോഡ്ഗഞ്ച് ആണ്. ഈ ധർമ്മശാല തന്നെ അപ്പർ ധർമ്മശാലയുണ്ട്, ലോവർ ധർമ്മശാലയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മക്ലിയോഡ്ഗഞ്ചിൽ പോവുക. അവിടുത്തെ കഫേസ് പ്രധാനമായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരു ജർമ്മൻ ബേക്കറി ഉണ്ട് അവിടെ, ഓൾഡ് ജർമ്മൻ ബേക്കറി. ഒരു 150 വർഷമായിട്ട് അവിടെ ഈ കഫേ കം ബേക്കറി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ജർമ്മൻ ഡിഷസ്, അതുപോലെ തന്നെ പല പല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒപ്പം നല്ല ആംബിയൻസും ആണ്. നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾക്ക് അവിടെ നിന്ന് പുതിയ സുഹൃത്തുക്കളെ കിട്ടും, ഒപ്പം നല്ല രുചിയുള്ള ഭക്ഷണവും കിട്ടും.
1: നല്ല സമാധാനമായിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാം.
0: അതെ അതെ, കാരണം അതിനുശേഷം ഈ ധർമ്മശാല യാത്രയെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഡെസ്റ്റിനേഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: ഏതൊക്കെയാണത്?
0: ഒന്ന് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. കാരണം ഇപ്പം കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ധർമ്മശാല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. അത് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല, എല്ലാവർക്കും പോകാൻ പറ്റുന്നൊരു സ്റ്റേഡിയമാണ്. കാരണം നിങ്ങൾ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 30 രൂപ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് എഗെയിൻ ഈ ധൗളധാറിൻ്റെ കുറച്ചും കൂടെ ഒരു വിശാലമായിട്ടൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ധർമ്മശാല പോകുന്ന എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് പറയുന്ന ഒന്നാണ് ധർമ്മശാല സ്റ്റേഡിയം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ധർമ്മശാല ടെമ്പിളാണ്. എന്നെ സംബന്ധിച്ചോളം ധർമ്മശാലയിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ധർമ്മശാല ടെമ്പിൾ, അതൊരു മൊണാസ്ട്രിയാണ്.
1: അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും. നമുക്ക് യോധ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്,
1: നല്ലൊരു പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയാൻ വന്നത് അല്ലേ.
1: അതെ.
0: ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
1: അപ്പോൾ ധർമ്മശാലയിലേക്ക് വീണ്ടും ഞാൻ ഈ യാത്രകളെല്ലാം കൂടുതലും കാൽനട യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു യാത്രയ്ക്ക് മാത്രമാണ് ഞാൻ ഒരു വാഹനം ഉപയോഗിച്ചത്, ഒരു ബസ് ഉപയോഗിച്ചത്. അല്ലാതെ മുഴുവൻ കാൽനട യാത്രയായിരുന്നു,
0: ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്,
1: എല്ലാം കാൽനടയായിരുന്നു.
0: ഈ പറഞ്ഞ മെയിൻ മൂന്ന് സ്ഥലങ്ങളിലെ,
1: അതെ,
0: അതെല്ലാം എത്ര കിലോമീറ്റേഴ്സ് ഡിഫറൻസ്?
1: ഇതെല്ലാം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകാൻ പ്രശ്നമില്ല, നമുക്ക്
0: സേഫ് ആണോ?
1: തീർച്ചയായും ഫുൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. കാരണം അവിടെ ഏത് സമയത്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാം. രാത്രി 12 മണിക്ക് നമ്മൾ ഇറങ്ങിയാലും കാണാം, രാവിലെ 5 മണിക്ക് ഇറങ്ങിയാലും കാണാം. എപ്പോഴും ആളുകളുള്ള ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്.
0: ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ആളുകൾ എല്ലാവരും
1: തീർച്ചയായിട്ടും
0: യാത്ര ചെയ്യുന്നു.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ആരും ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും,
1: അതെ,
0: ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ജെൻഡർ നോക്കാതെ എല്ലാവർക്കും പോകാവുന്ന
1: പോകാൻ പറ്റുന്ന ഒരു
0: സ്ഥലമാണ്.
1: സ്ഥലമാണ്.
0: പറഞ്ഞു കാൽനടയായിട്ടാണ്
1: അതെ
0: പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു.
1: അതെ
0: അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ വന്ന്
1: അതെ
0: നിൽക്കുന്നത്
1: അതെ
0: അല്ലേ.
1: അതെ. നമ്മൾ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ധർമ്മശാലയിലേക്ക് പോകുന്ന ഒരു ടിബറ്റൻ മ്യൂസിയം ഉണ്ട്. നമ്മളിപ്പോൾ ആ ടിബറ്റൻ മ്യൂസിയത്തിൽ കയറുക, ഒപ്പം ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ഉണ്ട്.
0: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്?
1: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ടിബറ്റൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വസ്തുക്കളുണ്ട്, പിന്നെ അവരുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല പല ചിത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും.
0: അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എന്താണ് നിതീഷിന്?
1: എനിക്ക് ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ആണ് എനിക്ക് മ്യൂസിയത്തെക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം ടിബറ്റൻ മ്യൂസിയം നേരത്തെ പോയിട്ടുള്ള മ്യൂസിയങ്ങളെ വെച്ച് നോക്കിയാൽ, ഹിമാലയൻ മൗണ്ടനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗിലെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിബറ്റൻ മ്യൂസിയം ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. കാരണം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, കൾച്ചറലി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടിബറ്റ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി നമുക്ക് ഇനിയും നന്നാക്കി എടുക്കാം. പക്ഷേ ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് അങ്ങനത്തെ ഒരു തോന്നലും നമുക്ക് വരുത്താത്ത ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിബറ്റിലാണോ എന്ന് തോന്നിപ്പോകും. ടിബറ്റൻസ് അവരുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ, ഇതെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും കുറഞ്ഞ വിലയ്ക്ക്. ഒപ്പം നമ്മൾ അവരുമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റോറീസ് നമ്മളോട് പറയും. ഇപ്പം ഞാൻ അവിടെ മീറ്റ് ചെയ്ത 2-3 പേര്, അവർ പലരും അവരുടെ ഒരു 3 തലമുറയ്ക്ക് മുമ്പ് ഇവിടെ ധർമ്മശാലയിൽ എത്തിയവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തു വരുന്നവരാണ്. അപ്പോൾ അവരുടെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് പൂർണ്ണമാകുന്നത്. കാരണം ധർമ്മശാലയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒപ്പം ആ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരിലൂടെ നമ്മൾ അറിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.
0: ആ ഹിസ്റ്ററി ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞു തരാമോ?
1: പറയാം. പ്രധാനമായിട്ടും ഇവര് ടിബറ്റൻ റെഫ്യൂജീസ് ആണ്. ടിബറ്റിൽ നിന്ന് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മശാലയിലേക്ക് കുടിയേറി വന്നവരാണ് ഇവർ ഭൂരിഭാഗവും. അപ്പോൾ ഇവർക്ക് ഇന്ത്യ ഒരു അഭയസ്ഥ

0: സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ഒപ്പം ബുദ്ധമതത്തിന്റെ, ഇപ്പം നിലവിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്ലേസ് ഓഫ് വർഷിപ്പ് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാണ് ധർമ്മശാല. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൽപ്പെട്ട ഒരുപാട് പേര്, പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഇവിടെ ധർമ്മശാല വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയാണ് ദലൈലാമ താമസിക്കുന്നത്, അപ്പോൾ ദലൈലാമയുടെ വാസസ്ഥലമാണ്. ഒപ്പം നിങ്ങൾ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങൾ, ഇപ്പോൾ വീൽസ് എന്ന് പറഞ്ഞിട്ടൊന്ന്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയറാണ് വീൽസ്. അതായത് ലക്കിൻ്റെ ഒരു സിമ്പലായിട്ട് ഇപ്പം നിലവിൽ വീൽസിനെ നമ്മൾ കാണാറുണ്ട്, ടിബറ്റൻ വീൽസ്. അപ്പം നമ്മൾ ആ വീൽസ് നമുക്കൊന്ന് സ്പർശിക്കാൻ സാധിക്കുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലാണ്. ഒപ്പം നമ്മൾ ഈ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമുക്ക് ഈ ഒരു കേബിൾ കാർ, അവിടുത്തെ ഒരു പുതിയതായിട്ടൊരു 4 വർഷം മറ്റേ ആയിട്ടുള്ളൂ കേബിൾ കാർ തുടങ്ങിയിട്ട്. അപ്പം കേബിൾ കാർ വഴി നിങ്ങൾക്ക് ഒരു ഹോൾ വ്യൂ, ധർമ്മശാലയുടെയും ധർമ്മകോട്ടിൻ്റെ ഒരു ഹോൾ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്.
1: സാധാരണ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും കുറവാണ്. മാത്രമല്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാറിൽ നമ്മൾ ധർമ്മശാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയും ആക്ച്വലി ഈസനാവുകയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് യാത്രാ ക്ഷീണവും നമ്മുടെ കുറയാനും ഹെൽപ്ഫുൾ ആവും. ഒപ്പം നമുക്ക് നല്ല കാഴ്ചകളും, തീർച്ചയായിട്ടും വ്യൂ ഫ്രം ദ ടോപ്പ് എന്ന് പറയുന്നത് വളരെ രസമാണ്.
1: അമ്പലത്തിൽ പോയത് ഏത് സമയത്ത്?
0: ഞാൻ അമ്പലത്തിൽ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നമുക്ക് ധർമ്മശാല ടെമ്പിൾ ഓപ്പൺ ആണ്. ഞാൻ എന്റെ ജോലി കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വിസിറ്റ് ചെയ്ത്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം.
1: ഒരു സംഗീതം ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം
0: ഉണ്ടായി. മാത്രമല്ല അവിടെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ധർമ്മശാല മെയിൻ ടെമ്പിളിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മൗനമാണ്, സംസാരിക്കില്ല. സംസാരത്തിന് അവർ എന്റർടൈൻ ചെയ്യുന്നില്ല, മറിച്ച് ശാന്തരായിട്ട് ഇവിടെ ഇരിക്കൂ, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ സെൻസേഷൻ നമുക്ക് കിട്ടും. അതായത് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് പലരും ഒരു മെഡിറ്റേറ്റീവ് സ്പോട്ടായിട്ട് കാണുന്നത് കന്യാകുമാരി വിവേകാനന്ദപ്പാറയാണ്. അപ്പൊ ഏകദേശം വിവേകാനന്ദപ്പാറയിലേക്ക് പോകുന്നതിന് സമാനമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ധർമ്മശാല ടെമ്പിളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മള് അമ്പലം കണ്ടു, അകത്ത് കയറി ഇരുന്നു, സമാധാനം കൈവരിച്ചു. ഇനി തിരിച്ചു പോയാലോ?
0: തിരിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് രണ്ട് വഴിയാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും HPTC ബസ് കയറി വീണ്ടും നിങ്ങൾക്ക് ചണ്ഡീഗറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ സമ്പർക്രാന്തി എക്സ്പ്രസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല വന്നത്, ഞാൻ ഡൽഹിയിലേക്ക് പോവാണ് ചെയ്തത്. ഞാനിപ്പോ HPTC ബസ് എടുത്ത് നേരെ ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിസാമുദ്ദീനിൽ നിന്ന് രാജധാനി എക്സ്പ്രസ്, കാരണം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാജധാനി എക്സ്പ്രസ്സും കൂടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ രാജധാനിയിലാണ് തിരിച്ചു വന്നത്. അതെ അതെ, സമയം ലാഭിക്കാൻ സാധിക്കും. അതായത് 38 മണിക്കൂർ കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നാണ് രാജധാനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് ആലപ്പുഴ വരെ 38 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. സമയനിഷ്ഠത പാലിക്കുന്ന ഒരു ട്രെയിനാണ്.
1: വളരെ സമാധാനത്തോടെ സ്ഥലത്ത് പോയി ഇരുന്ന്, ഈ തിരക്കുകളിൽ നിന്ന് മാറി ഇരുന്ന് സമാധാനം കൈവരിച്ച് തിരിച്ചു വന്നൊരു യാത്രയാണ് എനിക്ക് തോന്നി ധർമ്മശാലയിലേക്ക് പോയത്. അപ്പോ ഇന്ന് സഞ്ചാരിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ധർമ്മശാല, അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞത് നിതീഷ് കുമാറാണ്. താങ്ക് യു സോ മച്ച്. അവിടെ പോയി വന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളവരും അല്ലെങ്കിൽ പല പല വ്യാകുലതകൾ കാരണം ഈ യാത്രകൾ മാറ്റി വെക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് നിതീഷ്. തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ പോകണമെന്നും എവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്.
2: ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് നിതീഷ് കുമാർ. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: കിസാൻ വാണി
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ? ആണോ?
3: ഇതാരാ വിളിക്കുന്നത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അലർജി, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് ആയുർവേദ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അലർജി. എന്താണ് അലർജി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും ത്വക്ക് രോഗം, ശ്വാസരോഗം, ചുമ, രാജേഷ്മ തുടങ്ങിയ ശ്വസന വ്യവസ്ഥ സംബന്ധമായ രോഗങ്ങൾ, ഊർധ്വജത്രുഗത രോഗങ്ങൾ അതായത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, ശോഫം അഥവാ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വിരുദ്ധാഹാരം നിമിത്തമുള്ള രോഗങ്ങൾ, ഗരവിഷം അഥവാ ഭക്ഷണത്തിലൂടെ എത്തുന്ന വിഷാംശം എന്നിവയ്ക്കൊക്കെ വിഷചികിത്സയും രസായന ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ശരിയായ ചികിത്സകളാണ് ഉള്ളത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഈ സംവിധാനമാണ് ശരീരത്തിനെ രോഗം വരാതെ സംരക്ഷിക്കുന്നത്. ഇതിൽ രണ്ട് ഘടകങ്ങൾ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവിൽ നിന്നോ രോഗം വരുന്ന സാഹചര്യത്തിൽ നിന്നോ ശരീരത്തിന് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഘടകം. അതിനെ നാം പറയുന്നത് വ്യാധ്യുത്പാദക പ്രതിബന്ധകത്വം എന്നാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്ന് മേൽപ്പറഞ്ഞ സംവിധാനത്തിന് വിള്ളലുണ്ടാക്കി രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംവിധാനമാണ്. അതിനെ ആയുർവേദം പറയുന്നത് വ്യാധിബല വിരോധിത്വം എന്നാണ്. എല്ലാ രോഗങ്ങളുടെ ചികിത്സയിലൂടെയും ഈ ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സഹായകരമായ ഒട്ടനവധി ഔഷധങ്ങളും യോഗങ്ങളും ശോധന അഥവാ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ചികിത്സകളും വീണ്ടും ഇവ വരാതിരിക്കുന്നതിനായി രസായന ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അലർജിയെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കും.
1: ഡോക്ടർ, അലർജിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: അലർജിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും അലർജി ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും. അതായത് സൂര്യപ്രകാശം

0: പ്രായപക്ഷം മുതൽ ഭക്ഷണവും ഔഷധങ്ങളും വരെ അലർജി ഉള്ളവരുണ്ട്. കാലാവസ്ഥാ വ്യത്യാസത്തിൽ പോലും അലർജിയിലെ ലക്ഷണങ്ങൾ നാം കാണാറുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പുക, പൊടിയോടുള്ള കാറ്റ്, പ്രത്യേക ഗന്ധങ്ങൾ, അതായത് പെർഫ്യൂംസ്, ചിലതരം പെർഫ്യൂമുകൾ, അന്തരീക്ഷത്തിലെ പൊടിയുടെ അംശം, അന്തരീക്ഷ താപനില തുടങ്ങിയവയോട് ശരീരം അമിതമായി പ്രതികരിക്കാറുണ്ട്. വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ തുടങ്ങിയവയൊക്കെ അലർജി ഉണ്ടാക്കാം. വീടിനുള്ളിലെ പൊടി, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, അവയുടെ പൊടി, മാറാല, അതുപോലെ എട്ടുകാലി, പാറ്റ, പൂമ്പാറ്റ മുതലായ ജീവികളിൽ നിന്നും വരുന്ന അലർജി, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പെയിന്റ്, റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വരുന്ന ഒരുതരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അലർജിയായി മാറാറുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലുള്ള അലർജനുകൾ ഏറ്റവും പ്രധാനമായും പൂമ്പൊടിയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, റബ്ബർ വൃക്ഷം, റബ്ബർ പൂക്കുന്ന ഒരു കാലമുണ്ട്. ആ സമയത്ത് അതിൻ്റെ പൊടി അലർജിയായി മാറുന്നത് നാം കാണുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് പോയാൽ ഗോതമ്പ് അലർജിയുള്ളവരുണ്ട്, പാലും തൈരും മോരും ഒക്കെ അലർജിയുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഞണ്ട്, ചിപ്പി തുടങ്ങിയ ചിലതരം മത്സ്യങ്ങൾ, നാൽക്കാലികളുടെ മാംസങ്ങൾ, കൈതച്ചക്ക തുടങ്ങിയ ചില പഴവർഗ്ഗങ്ങൾ, ചേന തുടങ്ങിയ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ സോയ പോലെയുള്ള പച്ചക്കറികൾ, ചായ, കാപ്പി, അതേപോലെ പുളിപ്പിച്ച ഫെർമെന്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇവയൊക്കെ നാം അലർജിക്കായിട്ട് പല രോഗികളിലും കാണുന്നു. അതേപോലെ തന്നെ ആഹാരത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയ വിനാഗിരി, രാസവസ്തുക്കൾ, അതുപോലെ ചിലർക്ക് ഡിറ്റർജൻറ്റുകളും സാനിറ്റൈസറും പോലും അലർജിയാണ്. അതേപോലെ റബ്ബർ ഗ്ലൗസുകൾ, അതേപോലെ ലോഹങ്ങൾ, പ്രത്യേകിച്ചും അലൂമിനിയം ഒക്കെ പലർക്കും അലർജിക്കായിട്ട് കാണുന്നു. പ്ലാസ്റ്റിക്, ഇവയൊക്കെ അലർജിക്കായി കാണുന്നു. ഇവ കൂടാതെ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിരുദ്ധാഹാരത്തിൻ്റെ ഉപയോഗം, ഉദാഹരണത്തിന് പാലും പാലുൽപ്പന്നങ്ങളും, ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ, ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അലർജിയായിട്ട് പലർക്കും കാണുന്നുണ്ട്. അതുപോലെ പാലും മത്സ്യവും ഒരേ സമയം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നവരിലും നാം അലർജി കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം ഉൾപ്പെടെ അലർജിക്കായതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ.
1: ഡോക്ടർ, സാധാരണ രീതിയിൽ അലർജിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള അലർജിയുടെ വകഭേദങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് കൂടി പറയേണ്ടി വരും. അതായത് നമുക്ക് 5 തരത്തിലാണ് ഇത് വരിക. അലർജി കൊണ്ടുള്ള ആസ്മ അഥവാ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ തുടങ്ങിയ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, അതുപോലെ തന്നെ പീനസം, തലവേദന മുതലായ മറ്റു ലക്ഷണങ്ങളുള്ള അലർജി, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അലർജി, 5-ാമത് പ്രാണികളിൽ നിന്നും ഉണ്ടാകുന്നവ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് അലർജി കൊണ്ടുള്ള ശ്വാസമുട്ടലിന് എന്താണ് ലക്ഷണമെന്ന് നോക്കാം. അലർജനുകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, ചുമ, നെഞ്ചിന് പിടുത്തം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അപൂർണമായ വേഗത്തിൽ ശ്വാസചലനം, നടക്കാനും പടി കയറാനും പറ്റാതെയാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നാം ഇവിടെ കോമൺലി കാണുന്നത്. ഇത് രാത്രിയിൽ കൂടുതലാകാറുണ്ട്. കിടക്കുന്നത് കൊണ്ടുള്ള പൂളിംഗ് ഓഫ് സെക്രീഷൻ കാരണം കഫം പുറത്തു പോകാതെയും ഹോർമോൺ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടുമാണ് രാത്രിയിൽ ഇത് കൂടുന്നത്. ഇനിയും അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ തുടങ്ങിയ വളരെ സാധാരണമായ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാലാവസ്ഥയിലോ അന്തരീക്ഷത്തിലോ ഉള്ള വ്യത്യാസം പോലും അലർജിക്ക് കാരണമാകുന്നു. ഭക്ഷണം, ഇവ പ്രധാനം. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടി വരും. അതുപോലെ മൂക്ക്, ചെവി, കണ്ണ് എന്നിവിടങ്ങളിൽ അതിയായ ചൊറിച്ചിൽ, മൂക്കടപ്പ് ഇവ ഉണ്ടാകും. ഇത് വർദ്ധിച്ച് ശ്വാസതടസ്സമാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ കാണാറുണ്ട്. അവിടെ കണ്ണിന് താഴെ കരിവാളിപ്പ് ഇതിന്റെ മറ്റൊരു ലക്ഷണമായി തന്നെ കാണാൻ കഴിയും. കണ്ണിന് ചുവപ്പും, ചൊറിച്ചിൽ, അതുപോലെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന് പുകച്ചിൽ തുടങ്ങിയവയും അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളാണ്. ഇതേപോലെ പീനസം അഥവാ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും നമുക്ക് ഇത്തരം അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അവിടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളെ

0: ലെ അറകളിൽ കഫം നിറച്ച് അത് അണുബാധയുണ്ടാക്കി മഞ്ഞ നിറത്തിലോ ഇളം പച്ച നിറത്തിലോ മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്നു. കഫത്തിന് ദുഷിച്ച ഗന്ധവും ഉണ്ടാകും. ശക്തമായ തലവേദന, പനി, രുചിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പീനസ രോഗികളിൽ മൂക്കടപ്പും രാത്രി ശ്വാസതടസ്സവും മണമറിയാൻ സാധിക്കായികയും ഒക്കെ തന്നെ ഇവിടെ ലക്ഷണങ്ങളായി പേഷ്യൻസിൽ കണ്ടുവരുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗ ലക്ഷണമാണ് അർട്ടിക്കേരിയ. ഇതിൽ ചൊറിഞ്ഞു തടിക്കൽ സാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തണുപ്പു കാലാവസ്ഥ കാരണവുമൊക്കെയാണ് ഉണ്ടാകുന്നത്. ശരീരമാസകലം ചൊറിച്ചിൽ വന്ന് ചുവന്ന് തടിച്ച് നീര് വന്ന് വീർക്കുന്നു. ഇത് കലശലാകുമ്പോൾ വയറുവേദനയും ഛർദിയും വയറിളക്കവും ഒക്കെയായി മാറുന്നു. അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന അലർജിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് പോലും പലപ്പോഴും രോഗികൾ മറന്നുപോവുകയും പിന്നീട് ഛർദിക്കും വയറുവേദനയ്ക്കും മാത്രം ചികിത്സ ചെയ്യുകയും കൃത്യമായ രോഗം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അർട്ടിക്കേരിയ എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ വീണ്ടും നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായും ഡോക്ടറെ കാണുകയും അതിന് വേണുന്ന ചികിത്സ തേടുകയും തന്നെ വേണം. ഹോം റെമഡീസായി നമുക്ക് കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ അരച്ച് പുറമെ പുരട്ടാവുന്ന ഒരു രോഗമാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനി അഞ്ചാമതായിട്ട്, ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നുമുള്ള അലർജിയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. കൂടാതെ ഛർദിയും വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എണ്ണ ചേർന്ന ഭക്ഷണം, മുട്ട, പാൽ, കടല, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടാതെ രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുത്ത വെള്ളം ഒക്കെ ഇതിനൊരു പ്രധാന കാരണങ്ങളായി തീരാറുണ്ട്. തലയിൽ തേക്കുന്ന എണ്ണ പോലും പ്രധാനമാണെന്നുള്ളതാണ് അലർജി എന്ന രോഗത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പലപ്പോഴും മുടി വളരാനും മറ്റും തണുപ്പുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് കറ്റാർവാഴയോ ചുവന്നുള്ളിയോ ഒക്കെ ചേർത്ത മരുന്നുകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുന്ന ഒരു ശീലം ഒട്ടും തന്നെ അലർജിയെ കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അലർജി വല്ലാണ്ട് കൂടുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ച, കടന്തൽ, മറ്റ് ഷഡ്പദങ്ങൾ, തേൾ, ഞണ്ട് തുടങ്ങിയവയുടെ ദംശനം അത് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി, ചെറിയ അളവിൽ ഇവയുടെ വിഷാംശം ഉള്ളിലെത്തിയാൽ ശക്തിയായ വേദനയും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അളവിൽ ഇവയുടെ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഇത് അലർജിക്ക് കാരണമായി തീരുകയും മരണകാരണമായി പോലും നാം ഇത് കണ്ടുവരുന്നു.
1: ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം അലർജിയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് തടയുന്നതിനായി ആയുർവേദം മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടി വരും. അതായത്, ആഹാരം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഹാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔഷധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ വിധിപ്രകാരം ശരീരപ്രകൃതിക്ക് അനുസൃതമായ ആഹാരമാണ് നാം കഴിക്കേണ്ടത്. അതിനായി ശരീരപ്രകൃതി നമുക്കറിയേണ്ടതുണ്ട്. അതായത്, ഉദാഹരണത്തിന്, കഫപ്രകൃതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തലയിൽ എണ്ണ തേക്കുന്ന ആവശ്യകത തന്നെയില്ല. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തമായ ഔഷധം ചേർത്ത് കാച്ചിയ എണ്ണയായിരിക്കണം. അതുപോലെ വിരുദ്ധാഹാരം ഒഴിവാക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുപ്പിച്ച വെള്ളം ഒരു ഭക്ഷണവും ഉപയോഗിക്കാതിരിക്കുക, വിഷാംശമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട്, ദഹിക്കാൻ വിഷമതയുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാം ശ്രദ്ധിക്കണം. അതേപോലെ മഞ്ഞൾ, ചുക്ക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ജീരകം, ഉലുവ, ഏലക്ക തുടങ്ങിയ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ദഹനശക്തി കൂട്ടുവാനും അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കും. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലമുണ്ടാവണം. ആവശ്യത്തിന് അനുയോജ്യമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത് ചുക്ക്, തുളസി തുടങ്ങിയ ദഹന ശക്തി കൂട്ടുന്ന ഔഷധങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്ക്, അതായത് കഫപിത്ത പ്രകൃതിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിശപ്പില്ലാതെ തന്നെയും കഴിക്കാം. ഇനി വിഹാരത്തിലേക്ക് വരാം, അഥവാ ശീലങ്ങളിലേക്ക് വരാം. അതായത്, രാത്രിയുള്ള കുളി, കാലത്ത് നേരത്തെയുള്ള കുളി, ഉറക്കമളപ്പ്, അതായത് പകലുറക്കം, സമയം തെറ്റിയുള്ള ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണം, മാനസിക പിരിമുറുക്കം, മാനസിക ആഘാതം, ഇവയൊക്കെ ഇതിന് കാരണമാകാം. അതുപോലെ ഒരുപാട് നേരം തണുത്ത കാറ്റേൽക്കുക, അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി, ഇതൊക്കെ ഇതിന് കാരണമാകാം. ഇനി ഔഷധത്തിലേക്ക് വന്നാലോ, ഭക്ഷണം

0: തന്നെയാണ് പ്രധാനമായ ഔഷധം. ആയുർവേദം അനുശാസിക്കുന്നതും അത് തന്നെയാണ്. ആഹാരത്തെ തന്നെയാണ് ഔഷധമായി നാം സേവിക്കാനായി പറയുക. അതുപോലെ കുളിക്കുന്ന രീതി, അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ തല കുളിക്കുന്നത് തല കുനിച്ച് തന്നെ കുളിക്കുകയും നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെയും അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ അത് വളരെയേറെ സഹായിക്കും. അതുപോലെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ശീലവും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ ആഹാരവും വിഹാരവും ഔഷധവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആയുർവേദ സമീപനത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലർജിയും അതേപോലുള്ള അനുബന്ധമായ രോഗങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലും അതേപോലെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളിലും ഒക്കെ തന്നെ യോഗയിലെ പ്രാണായാമങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിറ്റാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
4: ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ മനീഷ ബാബു പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആറ്റുകാൽ ജി എസ് കണ്ണൻ മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ രേ രേ മാനസ എന്ന് തുടങ്ങുന്ന ചെങ്കൽവരായ ശാസ്ത്രി കൃതി കേൾക്കാം. രൂപക

രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത് മനീഷ ബാബു പാടിയ കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആറ്റുകാൽ ജി എസ് കണ്ണൻ മൃദംഗം. രാഗാമൃതത്തിൽ ഇനി ശ്രീവിദ്യ രാമദാസ് വീണയിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ബാലാംബികായെ നമസ്തേ, രാഗം നാട്ടക്കുറിഞ്ചി, രൂപകതാളം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. തച്ചൂട്ടുകാവ് പ്ലാവിളക്കോണത്ത് നിന്നും ഡോക്ടർ ഉമാദേവിയാണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഞാൻ ജനിച്ച് വളർന്നതും ചെറിയ കുട്ടിക്കാലെല്ലാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചാലക്കുടി പുഴയുടെ തീരത്ത് മുരിങ്ങൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു ഗ്രാമമായിരുന്നു അത്. ചെറിയ ഗ്രാമമായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 50-ൽ കുറവ് വീടുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചാലക്കുടി പുഴയുടെ തീരത്തായതുകൊണ്ട് വിഭവ സമൃദ്ധമായിട്ട് ധാരാളം മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വളർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു പ്രോമിനൻ്റ് ഫാമിലി ആയിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്ന നമ്പൂതിരി കുടുംബമായിരുന്നു അവിടെ. അപ്പം ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇല്ലമായിരുന്നു, മന 2-4 കെട്ടൊക്കെയുള്ള 10-16 മുറികളൊക്കെയുള്ള ഒരു വീടായിരുന്നു, ഒറ്റ നിലയായിരുന്നു. അതിൻ്റെ ചുറ്റും 10-15 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ ധാരാളം മരങ്ങളും എല്ലാ തരത്തിലുള്ള മാവ്, പ്ലാവ്, കവുങ്ങ്, തെങ്ങ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ആ പറമ്പിൻ്റെ ഒരു സൈഡ് പുഴയിലേക്കാണ്, ചാലക്കുടി പുഴയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ പടവ് കെട്ടി അവിടെ കുളിക്കാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ പുഴയിലാണ് കുളിക്കുന്നത്, നീന്തി കുളിക്കുന്നു. വെള്ളപ്പൊക്കം വരുമ്പോഴെല്ലാം ആ വെള്ളം പോയി കാണാൻ പോകും. പിന്നെ വീട്ടിൽ അതൊന്ന് രണ്ട് ചെറിയ തോണികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അപ്പുറത്തേക്ക് പോകണമെങ്കിൽ, അന്ന് റോഡിൻ്റെ സൗകര്യമൊന്നുമില്ല, ഒരു മെയിൻ റോഡുണ്ട്, അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടുതൽ പോയി കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ മെയിൻ റോഡുണ്ട്, എറണാകുളം തൃശ്ശൂരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്. അതും അന്നത്തെ കാലത്ത് രണ്ട് സൈഡിലും ധാരാളം മാവുകളും പിന്നെ ചോലകൾ മാതിരി ആമ്പൽ പുഴകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അന്ന് പുഴ കടക്കാനായിട്ട് അവിടെ ഇപ്പോഴത്തെ പാലമൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഒരു റെയിൽ പാലമുള്ളത്. റെയിൽ പാലത്തിൽ കൂടെ നമുക്ക് നടന്നും പോകാം, കാറും എല്ലാം പോകാം. പക്ഷേ ട്രെയിൻ വരുമ്പോൾ എല്ലാം അവിടെ അടച്ചിടും, അപ്പോൾ നമുക്ക് കയറി കടക്കാൻ പറ്റില്ല. മഴക്കാലത്ത് നമ്മൾ പാലം കടന്നാണ് സ്കൂളിൽ പോകുന്നത്. അവിടുന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് ചാലക്കുടിയാണ് സ്കൂളിൽ. മുരിങ്ങൂർ ടീച്ചിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 4-ാം ക്ലാസ് വരെ. പിന്നെ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ വലിയ ധനസ്ഥിതി ഉണ്ടായിരുന്ന ആൾക്കാരല്ലായിരുന്നു ആദ്യം, കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വിശേഷങ്ങൾക്കും, ഓണത്തിനാണെങ്കിലും ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് ചോദിക്കും, അതുപോലെ ക്രിസ്മസിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ കൊടുക്കലും, അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുട്ടികളാണെങ്കിലും അന്ന് മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ വീടുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരല്ലായിരുന്നു അന്ന് പേടി, ധാരാളം പാമ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കാൻ പേടിയായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല അവിടെ, അപ്പോൾ റാന്തൽ വിളക്കുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെല്ലാം. പിന്നെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ പോകണമെങ്കിൽ ഓല

കെട്ടിയുണ്ടാക്കി ചൂട്ട് കത്തിച്ചിട്ട് അത് വീശി വീശിയാണ് എല്ലാവരും പോകുന്നത്. നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയൊക്കെ. പക്ഷെ എല്ലാവരും ധൈര്യമായിട്ട് പോകുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എക്സ്ചേഞ്ച് ആയിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഉടനെ മറ്റുള്ള വീട്ടുകാരെല്ലാം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വരും. ഒരു വീട്ടിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൂട്ടായ്മ നല്ല ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്ഥലത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എല്ലാവർക്കും ഒരു അഡ്വൈസറും അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യുന്നൊരു, അപ്പോൾ എല്ലാവരും സഹായത്തിന് വരും, സ്ത്രീകളൊക്കെ സ്പെഷ്യലായിട്ട് വരുമായിരുന്നു. മനക്കലമ്മ എന്ന അമ്മ എല്ലാവരും വിളിച്ചിരുന്നത്. അത്ര നല്ല റെസ്പെക്റ്റ് ആയിരുന്നു. അന്നത്തെ കാലത്ത് അവിടെ വലിയ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ചാലക്കുടി പോകണം നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, പിന്നെ മെയിൻ ഷോപ്പിംഗ് സെൻ്ററിൽ നിന്ന് തൃശ്ശൂർ പോകണം. ഇപ്പോൾ ചാലക്കുടി പോകണമെങ്കിൽ തന്നെ പുഴ കടന്നു പോകണം. അതിനുള്ള ഒരു വലിയൊരു കടത്ത് വള്ളം ഉണ്ടായിരുന്നു. കടത്തു വള്ളത്തിൽ കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. കടത്തു വള്ളത്തിലേക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിരിൽ പെട്ടതായിരുന്നു. പിന്നെ മറ്റോ ഒരു പാലമുണ്ട്, റെയിൽപാലമാണ്. അപ്പോൾ റെയിൽപാലത്ത് കൂടെ നമുക്ക് കടന്നു പോകാം. അത് കുറച്ചുകൂടെ വളഞ്ഞു പോകുന്നതാണ്. പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് കടത്തു വള്ളത്തിൽ കയറി പോയാൽ മതി. പക്ഷേ വെള്ളം പൊങ്ങി കിടക്കുമ്പോൾ കടത്തു വള്ളത്തിൽ പോകാൻ ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകും. പിന്നെ 5-7 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ആ ഏരിയയിൽ ആകെ ഒരു സ്കൂളുണ്ടായിരുന്നുള്ളൂ. ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സ്കൂൾ, അത് ചാലക്കുടി മാത്രമേ ഉള്ളൂ. ഒരു ഗവൺമെൻറ് സ്കൂൾ ബോയ്സിനും ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാവരും അവിടെ വന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നടന്നാണ് പോകുന്നത്, വഴിക്ക് മറ്റു കുട്ടികൾ ചേരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വളർന്നത്. ഞാൻ 6-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ അവിടെ ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് സപ്ലൈ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തായിരുന്നു ആദ്യത്തെ അതിൻ്റെ ഇനോഗ്രേഷൻ. ആദ്യമേ വന്ന് അതിൽ വയറിങ് എല്ലാം ചെയ്ത് എല്ലാവരും പോയി. എന്നിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നെന്ന് തോന്നുന്നു, പട്ടം താണുള്ള വന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒരു വലിയ സംഭവമായിരുന്നു ഞങ്ങളുടെ. എല്ലാ നാട്ടുകാരും മുഴുവനും അവിടെ മുറ്റത്ത് തടിച്ചു കൂടി. അതൊരു വലിയ സംഭവമായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ടും ഇലക്ട്രിസിറ്റി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴും റാന്തൽ വെച്ച് തന്നെയാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും റാന്തലിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം വയ്ക്കണം. രാത്രി അതിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചങ്ങ് കത്തിക്കും. പിന്നെ എന്താ വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. മലക്കറി അതൊന്നും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാറില്ല. ഒന്നും പഴവർഗ്ഗങ്ങളാണെങ്കിലും മാങ്ങ, ചക്ക, അതുപോലെ പൈനാപ്പിള്, പേരയ്ക്ക, അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു സമയമായിരുന്നു. പിന്നെ വെക്കേഷൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും, കുറേ കുട്ടികളുണ്ടാവും, എല്ലാവരും കൂടിയാണ് കളിക്കുന്നതും മരത്തിൽ കയറി ചാടുന്നതിലൊക്കെ. പിന്നെ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ചാലക്കുടി ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി 2 ബുക്ക് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ 2 ബുക്ക് എടുത്തുകൊണ്ട് ഞാനും എൻ്റെ ബ്രദറും കൂടെ അത് വായിച്ച് തിരിച്ചു കൊടുക്കും. പിന്നെ 2 ബുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ റേഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു നാഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ് രാത്രിയിൽ ഒരു പ്രോഗ്രാം വരും. അത് ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ. അത് 10 മണിക്കാണ്, 10 തുടങ്ങി 10:30 വരെ കേൾക്കും. അത് കഴിഞ്ഞാണ് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് 5 മണിക്കൊക്കെ പോയി പുഴയിൽ കുളിച്ച് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഓണം, ഓണാഘോഷം, തിരുവാതിര, വിഷു, ക്രിസ്മസ്, ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആ തിരുവാതിരയുടെ വലിയ എനിക്ക് നല്ലൊരു ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവാതിരയ്ക്ക് മുമ്പ് 10 ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പുഴയിൽ കുളിച്ച്, തണുപ്പ് നല്ല തണുപ്പുണ്ടാവും, എന്നാലും പുഴയിൽ കുളിച്ച് അവിടെ തുടിച്ചു കുളിക്കാന്ന് പറയും. പാട്ടൊക്കെ പാടി, തിരുവാതിര പാട്ടൊക്കെ പാടിയിട്ട് കുളിച്ച് അവിടെ നിന്ന് വന്നിട്ടാണ് എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകുന്നത്. തിരുവാതിരയുടെ നല്ല ദിവസം ഉറക്കൊഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവൻ വ്രതവും പിന്നെ ഉറക്കൊഴിക്കുന്നുണ്ട്. അപ്പോൾ തിരുവാതിര കളിയാണ്. അപ്പോൾ നാട്ടിലെ പെണ്ണുങ്ങൾ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടെ രാത്രി മുഴുവനും തിരുവാതിര കളിയെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് പുഴയിൽ പോയി കുളിച്ച് അത് കഴിഞ്ഞാണ് വ്രതത്തിൻ്റെ എന്തൊക്കെയോ ഇതൊക്കെ ചെയ്യാം. അതൊന്നും എനിക്ക് തുറ ഓർമ്മയില്ല. അതെല്ലാം ചെയ്തിട്ട് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ അന്ന് ഊഞ്ഞാലാടലുണ്ട്. ഊഞ്ഞാലിടാനായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു വലിയൊരു മരത്തിൽ ഒരു വലിയ കയറ് മാതിരിയുള്ള ഒരു വള്ളി അവിടെ ഉണ്ട്. ആ വള്ളി മുറിച്ചെടുത്തിട്ടാണ് ഊഞ്ഞാലുണ്ടാക്കുന്നത്. അപ്പോൾ ഊഞ്ഞാലിടും ഓണത്തിൻ്റെ സമയത്തും തിരുവാതിരയുടെ സമയത്തും ഈ ഊഞ്ഞാലിടുള്ള വലിയ ഫംഗ്ഷനാണ്. എന്നിട്ട് എല്ലാ കുട്ടികളും അതിൽ വന്ന് ആടും. പിന്നെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒരു റിച്വലാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും, അന്ന് കുട മാത്രമേ ഉള്ളൂ, റെയിൻ കോട്ട് ഒന്നും ഇല്ല, പിന്നെ യൂണിഫോം ഇല്ല. അന്ന് പല കുട്ടികൾക്കും ചെരുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറേ നേരം റൂട്ടിൽ കൂടെ പോകും. അത് കഴിഞ്ഞ് പാടത്തിൽ കൂടെ ഇറങ്ങി വയലിൻ്റെ നടുക്ക് കൂടെ ഇടവഴി കൂടെ അങ്ങനെയൊക്കെ പോയിട്ടാണ് നമ്മൾ സ്കൂളിലെത്തുന്നത്. മഴക്കാലമാണെങ്കിൽ മുഴുവൻ നനഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ കോൺവെൻറ്റിൽ നല്ല ടീച്ചേഴ്സും നല്ല സിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു. ചെറിയ കുട്ടികൾ പ്രൈമറി ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല പരമ്പിട്ട് മറച്ച ക്ലാസ്സസ്സാണ്. അപ്പോൾ നനഞ്ഞ കുട്ടികളുടെ ഉടുപ്പെല്ലാം അഴിച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഉണക്കിയിട്ട് ഞങ്ങൾ ഷമീസിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ നല്ല കെയറിങ് ആയിരുന്നു ടീച്ചേഴ്സൊക്കെ. അതുപോലെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ചാലക്കുടിയാണ് അമ്പലം, അതെല്ലാവരുടെ അമ്പലമാണ്, ദേവിയുടെ അമ്പലമാണ്. അവിടെ ഉത്സവം

0: ഉത്സവത്തിന് ആനയൊക്കെ ഉണ്ട്. അപ്പോൾ ഉത്സവമുള്ള ദിവസം ഞങ്ങൾക്ക് ഹിന്ദു കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞ ക്ലാസ് ഇല്ല, നമുക്ക് ഉത്സവത്തിന് പോകാം. അതുപോലെ പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കൊടുക്കും. അപ്പം അവിടെ ഒരു ജാതി മത വിവേചനമൊന്നുമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചത്, അതായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം അതെല്ലാം ഒരു നല്ലൊരു ഇതായിരുന്നു. അതുപോലെ ഏത് കുട്ടികളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എല്ലാവരും സഹായിക്കാനെത്തും, എല്ലാ വീടുകളിലും സഹായിക്കാനെത്തും. പിന്നെ അന്ന് പ്രസവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലാണ് നടത്തുന്നത്, വയറ്റാട്ടി എന്ന് പറഞ്ഞാളുണ്ട്. അപ്പോൾ അവർ വിളിക്കും, അവർ വന്നിട്ടാണ് പ്രസവം എടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചാലക്കുടിയാണ് ഹോസ്പിറ്റലുള്ളത്, അത് പുഴ കടന്ന് പോകണം. അപ്പോൾ അവിടെ സാധാരണ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബസ്സൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഒരു കാളവണ്ടിയുണ്ട്, സുൽത്താൻ്റെ കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റക്കാളെ കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 4-5 കിലോമീറ്റർ ഉണ്ട്. ട്രെയിൻ പിടിച്ച് പോകണമെങ്കിൽ നമ്മൾ ആ കാളവണ്ടി വിളിക്കും. അപ്പോൾ ആ കാളയ്ക്ക് മണിയുണ്ട്. അപ്പോൾ കാളവണ്ടി വരും, നമുക്ക് അതിൻ്റെ ശബ്ദം കേട്ട് ആ സുൽത്താൻ്റെ കാളവണ്ടി വന്നെന്ന് പറഞ്ഞ് എല്ലാ പിള്ളേരും കൂടെ അവിടെ കയറി നിന്ന് ആ കാളവണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അതൊരു വലിയ ആഘോഷമായിരുന്നു. അതുപോലെ തന്നെ ഷോപ്പിംഗ് ഭയങ്കര ആഘോഷമാണ് ഞങ്ങളുടെ. കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് സാധനങ്ങൾ മേടിക്കാൻ, പ്രത്യേകിച്ചും തുണികൾ മേടിക്കാൻ പോകുന്നത്. തൃശ്ശൂർ പോയിട്ടാണ് മേടിക്കുന്നത്, ചാലക്കുടി അത്ര വലിയ ഷോപ്പ്സ് ഇല്ല അന്ന്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ അതിൽ വെച്ചിട്ട് കാറിൽ കയറിയിട്ട് രാവിലെ തന്നെ തൃശ്ശൂർ പോകും. തൃശ്ശൂർ പോയി അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാവർക്കുള്ള തുണികൾ സ്കൂളിൽ പോകാൻ, അന്നും യൂണിഫോമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള തുണികളൊക്കെ എടുക്കാം, അതെല്ലാം മേടിച്ച് പിന്നെ അവിടെ ഒരു പത്തൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അതിനകത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് 3 മണിക്കുള്ള മാറ്റിനി ഷോയും കഴിഞ്ഞ് രാത്രിയിലാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ആഘോഷമാണ്, തൃശ്ശൂർ പോകാം, സിനിമ കാണാം, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാം, ഇതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ മാതിരിയല്ല, എല്ലാം വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് കഴിച്ചോളണം എന്നുള്ളതാണ്. ഇപ്പം വെച്ചാൽ ഓരോ കുട്ടിക്കും ഓരോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അമ്മ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അത് ഉപ്പുമാവാണെങ്കിലും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എന്തായാലും അത് കഴിച്ചോളണം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചാലക്കുടി കോൺവെൻറ് സ്കൂളിലായിരുന്നു, അവിടെ ആകെ ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു മിഡിൽ സ്കൂളുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ മുരിങ്ങൂർ എന്ന് പറഞ്ഞ ഒരു പ്രൈമറി സ്കൂൾ, 4-ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ടായിരുന്നു, അത് ഞാൻ പോയിട്ടില്ല. ഞാൻ നേരെ പോയത് എൻ്റെ ചേച്ചി അവിടെയാണ് പഠിച്ചത്, അവിടെയായിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഞാൻ 10-ാം ക്ലാസ് വരെ അവിടെ മെട്രിക്കുലേഷൻ മാത്രമേ ഉള്ളൂ, മെട്രിക്കുലേഷൻ കഴിഞ്ഞ അന്ന് ഈ പ്രീ ഡിഗ്രി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്നാണ് അത് കഴിഞ്ഞ് വന്നിരുന്നത്, ഇൻ്റർമീഡിയറ്റ് കോളേജിലാണ്, അവിടെ കോളേജില്ല. സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ കോൺവെൻറ് സ്കൂളിലാണ്, നല്ലൊരു സ്കൂളായിരുന്നു. പിന്നെ എനിക്ക് 8-ാം ക്ലാസ് തുടങ്ങി എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, 10-ാം ക്ലാസ് വരെ പഠിച്ച്. അത് കഴിഞ്ഞപ്പോൾ കോളേജ് പോകാനായിട്ട് ഓപ്ഷൻ ആണല്ലോ, ഒന്ന് തൃശ്ശൂർ, തൃശ്ശൂർ സെൻറ് മേരീസ് കോളേജിലാണ് എൻ്റെ ചേച്ചി പഠിച്ചത്, പക്ഷേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലാണ് എൻ്റെ ബ്രദേഴ്സ് പഠിച്ചത്. അത് ഞങ്ങൾ 7 മക്കളായിരുന്നു, ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ്. എനിക്ക് 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും, മൂത്ത ചേച്ചിയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു, അന്നൊക്കെ 10-16 വയസ്സാകുമ്പോഴേക്കും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ മൂത്ത ബ്രദർ അന്ന് ഈ കൃഷിയിലൊക്കെ, ഏട്ടനാണ് അത് മുഴുവൻ നോക്കിയിരുന്നത്. പിന്നെ ഞാൻ ഒരു 8-9 വയസ്സായപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചു, പിന്നെ ഈ മൂത്ത ഏട്ടനാണ് എല്ലാം ചെയ്തിരുന്നത്. 2-ാമത്തെയും 3-ാമത്തെയും ബ്രദേഴ്സ് എറണാകുളത്ത് മഹാരാജാസിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് 2-ാമത്തെ ബ്രദർ ലോ പഠിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി, പിന്നെ 3-ാമത്തെ ബ്രദർ മെഡിസിൻ പഠിക്കാനായിട്ട് ഒറീസയിലെ കട്ടക്കിലാണ് പഠിച്ചത്. അപ്പോൾ ഞാനും ആ കോളേജിൽ തന്നെയാണ് BSc, MSc പഠിച്ചത്. അതിനുമുമ്പ് 1 കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി ഞാൻ സെൻറ് റിസസ് കോളേജിൽ എറണാകുളത്ത് പഠിച്ചു. അപ്പം ഞാൻ അന്ന് ഹോസ്റ്റലായിരുന്നു, പക്ഷേ വെക്കേഷനൊക്കെ വരും. വെക്കേഷൻ എന്ന് പറയുന്നൊരു ഭയങ്കര ആഘോഷമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വലിയ അടുക്കളയിൽ ഒരു വലിയ തളമുണ്ട്, വലിയൊരു ഹാളുണ്ട്, അവിടെയാണ് എല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കുന്നതൊക്കെ. പിന്നെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാങ്ങയും ചക്കയൊക്കെ ധാരാളം ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാനിരിക്കുന്നതും, ചോയ്സൊന്നുമില്ല, ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിച്ചോളണം എന്നുള്ളതാണ്. നമ്മൾക്ക് നല്ലൊരു ഫാമിലി ലൈഫായിരുന്നു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാലും.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഫാദർ, ഈ ഓണം കഴിഞ്ഞിട്ടും അനുചേച്ചിയും അഭിചേച്ചിയും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചിട്ടില്ലല്ലോ. നേർക്കുനേർ കണ്ടാൽ പരസ്പരം മിണ്ടുക പോലുമില്ല. രണ്ട് ശത്രുരാജ്യങ്ങളെപ്പോലെയാ നിൽക്കുന്നത്.
1: അതല്ലേ കുട്ടപ്പായി എൻ്റെയും വിഷമം. കഴിഞ്ഞ കുറച്ചു നാളുകളായി രണ്ടുപേരും ഒരുമിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചതാ. മനസ്സ്

0: ഉറക്കത്തിൻ്റെ കോണിൽ എവിടെയോ കിടന്ന സംശയങ്ങളും പരിഭവങ്ങളും ഒക്കെ കലങ്ങിത്തെളിഞ്ഞു എന്ന് വിചാരിച്ചു. ഇതിപ്പോ പഴയതിൽ മോശമായല്ലോ.
1: മനുഷ്യന്മാർക്ക് ഇങ്ങനെയുണ്ട് ഓരോ സംശയങ്ങൾ ഫാദർ. കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ ഓരോന്ന് സ്വയം ഊഹിച്ചു വെക്കും. എന്നിട്ട് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവർ വിചാരിക്കുന്നത് പോലെ പെരുമാറണമെന്ന് നിർബന്ധം പിടിക്കും. ഇതൊക്കെ എവിടുത്തെ ന്യായമാ?
0: പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ബേബി. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റമെന്ന് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഉള്ളിലൊരിക്കൽ വിദ്വേഷം കയറിക്കൂടിയാൽ പിന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും തെറ്റായേ കാണൂ.
1: അതൊക്കെ ശരിയായിരിക്കാം ഫാദർ, പക്ഷേ ഇത്തവണ നമ്മൾ കണ്ണടച്ച ശരിയാവില്ല. അനാമികയെ വിളിച്ചു വരുത്തി ശരിക്കൊന്ന് ഉപദേശിക്കണം.
2: അതെ ഫാദർ, ബേബി ടീച്ചർ പറഞ്ഞതാ ശരി. അനുചേച്ചിയോട് ആരോ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയാ
0: നമ്മളും അതേ ചിന്താഗതിയിലൂടെ സഞ്ചരിക്കരുത് കുട്ടപ്പായി. മൂന്നാമതൊരാൾ ഇടപെട്ടു, ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ കാണുന്നത് സ്വന്തം വീഴ്ചകളിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണ്. സ്വന്തം കുടുംബത്തിലെയോ ബന്ധങ്ങളിലെയോ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കരുത്. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ച് മുന്നിൽ വിളിച്ചു നിർത്തി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. മനസ്സിലുള്ള വിഷമങ്ങളും സംശയങ്ങളും സമയത്തിന് സംസാരിച്ച് തീർക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അത് മനുഷ്യർക്കിടയിൽ വലിയ മതിലുകളായി വളരുന്നത്.
3: അഭിരാമി, അങ്ങോട്ട് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എത്ര നാളിങ്ങനെ പരസ്പരം മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകും? ഇതിനൊരു അവസാനം വേണ്ടേ? അഭിരാമി ഒന്ന് ഇറങ്ങിച്ചെന്ന് അനാമികയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
4: സംസാരത്തിന്റെയൊക്കെ ഘട്ടം പണ്ടേ കഴിഞ്ഞു മാർഗരറ്റ്. നമ്മളൊക്കെ വ്യത്യസ്ത വ്യക്തികളാണ്, നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത്രയധികം മുൻവിധികൾ വെച്ചു പുലർത്തുന്ന ഒരാളോട്, അതും സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരിയോട് ഞാൻ ഇനി എന്ത് സംസാരിക്കാനാ?
3: നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ചിന്താഗതികളും വൈകാരിക പശ്ചാത്തലങ്ങളും ഉള്ള മനുഷ്യരല്ലേ. അനാമിക പെരുമാറുന്നത് ചിലപ്പോൾ അവളുടെ ഉള്ളിലെ ഭയങ്ങളും പണ്ടെന്നോ മനസ്സിൽ വീണ മുൻവിധികളും വെച്ചായിരിക്കും. പക്ഷെ അഭിരാമി കാണിക്കുന്ന ഈ അകൽച്ചയും മൗനവും അവളുടെ ആ മുൻവിധികളെ ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്?
4: അല്ല മാർഗരറ്റ്, ചില മനുഷ്യരുണ്ട്, നമ്മൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നോ അത്രത്തോളം നമ്മളെ വിഡ്ഢികളാക്കാനും തെറ്റിദ്ധരിക്കാനുമാണ് അവർക്കിഷ്ടം. സ്വന്തം വീഴ്ചകളും തെറ്റുകളും മറച്ചു വയ്ക്കാൻ എപ്പോഴും മറ്റുള്ളവരെ കുറ്റക്കാരാക്കുന്ന ഒരു മാനസികാവസ്ഥയാത്. എന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങളോ യാഥാർത്ഥ്യമോ കേൾക്കാൻ തെല്ലും തയ്യാറാകാത്ത ഒരാളുടെ മുന്നിൽ പോയി ഞാൻ ഇനി എന്താ വിശദീകരിക്കേണ്ടത്?
3: അഭിരാമി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മനുഷ്യബന്ധങ്ങളിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. തങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം ശരിയായി കാണുക എന്ന ചിന്താഗതി. പക്ഷെ അതുകൊണ്ട് ആയുസ് മുഴുവൻ കൊണ്ടു നടക്കേണ്ട ഒരു ബന്ധം തല്ലിക്കെടുത്തണമെന്നാണോ?
4: ബന്ധങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല മാർഗരറ്റ്, പരസ്പരം കൂടുതൽ മുറിവേൽപ്പിക്കാതിരിക്കാനുള്ള ഒരവസാന വഴിയായിട്ടാണ് ഞാൻ ഈ മൗനത്തെ കാണുന്നത്.
3: രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആരാണ് ആദ്യം ചെന്ന് സംസാരിക്കുന്നത് എന്നതിൽ ഒരു വലിയ അഭിമാന പ്രശ്നം കടന്നു വരാറുണ്ട്. ഞാനെന്തിന് ആദ്യം വഴങ്ങണം, ഞാനെന്ത് തെറ്റാണ് ചെയ്തത് എന്ന ഈ അഹങ്കാരവും ചോദ്യവുമാണ് ഭൂരിഭാഗം കുടുംബങ്ങളെയും തകർത്ത് കളയുന്നത്. നമ്മൾ കാണുന്ന ലോകമല്ല മറ്റു ചിലർ കാണുന്നത്. അനാമികയുടെ പെരുമാറ്റത്തെ ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്നേഹവും സ്വാതന്ത്ര്യവും ഉള്ളെടുത്തല്ലേ ഇത്തരം കൊച്ചു കൊച്ചു വാശികൾക്ക് സ്ഥാനമുള്ളൂ?
4: ഇതൊരു വാശിയോ പ്രതികാരമോ ഒന്നും അല്ല മാർഗരറ്റ്, ഇതൊരു പിന്മാറ്റമാണ്. ചിലപ്പോഴൊക്കെ തകർന്നു പോകുന്ന ബന്ധങ്ങളിൽ നിശബ്ദമായി പിന്മാറുന്നതാണ് ഇരുവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമാധാനം. എന്റെ സാന്നിധ്യവും ഞാൻ പറയുന്ന വാക്കുകളും അവളെ അത്രത്തോളം അസ്വസ്ഥയാക്കുന്നുവെങ്കിൽ അവളുടെ വഴികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞാൻ അവൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്.
3: ശരി, പക്ഷെ അനാമിക ഈ പിന്മാറ്റത്തെ അഭിരാമി ഉദ്ദേശിക്കുന്ന രീതിയിൽ കണ്ടില്ലെങ്കിലോ? സ്വന്തം ഭാഗത്ത് തെറ്റുപറ്റിയതുകൊണ്ടാണ് അഭിരാമി മറുപടിയില്ലാതെ മാറി നിൽക്കുന്നത് എന്നവൾ വ്യാഖ്യാനിച്ചാൽ എന്തു ചെയ്യും?
4: മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എന്ത് വ്യാഖ്യാനിക്കുന്നു എന്നത് ഇനി എന്റെ വിഷയമല്ല മാർഗരറ്റ്. നമ്മൾ ശരിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടി മാത്രം ആയുഷ്കാലം മുഴുവൻ വെറുതെ ഓടി തീർക്കേണ്ടതില്ലല്ലോ. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു കാലം വരുന്നത് വരെ ഞാൻ ഒരടി പിന്നോട്ട് നിൽക്കും.

0: അത്രേ ഉള്ളൂ. ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അഭിരാമിയുടെ തീരുമാനം പോലെ നടക്കട്ടെ.
1: അനുചേച്ചി, അനുചേച്ചി, താലൂക്ക് ഓഫീസിൽ നിന്നേ വലിയൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് സ്പെഷ്യൽ ഓഡിറ്റിനുള്ള ടീം അടുത്ത ആഴ്ച എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ എല്ലാ കണക്കുകളും റെക്കോർഡുകളും അവർ നേരിട്ട് പരിശോധിക്കുമെന്ന്.
2: നീ എന്താ കുട്ടപ്പ ഇതൊക്കെ വന്ന് എന്നോട് പറയുന്നത്? നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവിനോട് പോയി പറ, അവളാണല്ലോ ഇവിടുത്തെ പ്രധാന ചുമതലക്കാരി.
1: അനുചേച്ചി, അഭിചേച്ചി വീട്ടിലുമില്ല, ഓഫീസിലുമില്ല, ആകാവുന്ന എല്ലായിടത്തും ഞാൻ തിരക്കി. വരുന്ന വഴിക്ക് മാർഗരറ്റിനോട് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചേച്ചി ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അടിയന്തരമായി അനുചേച്ചിയോടല്ലാതെ ഞാൻ വേറെ ആരോട് പോയി പറയും?
3: എന്നാലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമയം നോക്കി അഭിരാമി എവിടെ പോയതാകും? രാവിലെ തൊട്ട് ഗംഗാധരനെയും പുറത്തൊന്നും കാണുന്നില്ലല്ലോ.
4: വായനശാലയിലെയും സ്കൂളിലെയും കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് പുസ്തകങ്ങൾ മുഴുവൻ തപ്പിയെടുത്ത് ഓഫീസിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ തന്നെയാ ഗംഗാരട്ടിനെ അയച്ചത്. അഭിരാമി തിരക്ക് കുട്ടപ്പായി സ്കൂളിൽ വന്നപ്പോഴാ താലൂക്ക് ഓഫീസിലെ ഈ ഓഡിറ്റിന്റെ കാര്യം ഞാനും അറിയുന്നത്.
3: ആ, അതേതായാലും നന്നായി. സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് നടക്കണമല്ലോ.
2: കണ്ടോ ഫാദർ, വലിയ തത്വചിന്തയൊക്കെ പറഞ്ഞു നടന്ന അഭിരാമി ഈ നിർണായക സമയം വന്നപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. സംസാരിക്കാൻ മാത്രം വലിയ നാവും തത്വങ്ങളും ഉള്ളവർക്ക് ഉത്തരവാദിത്തം തലയിൽ വീഴുമ്പോൾ വഴുതി മാറാൻ വലിയ എളുപ്പമാണ്.
3: മറ്റുള്ളവരുടെ അഭാവത്തെ കുറ്റപ്പെടുത്താനും പഴിചാരാനും സമയം കളയേണ്ട നിമിഷമല്ല അനാമിക ഇത്. വീണുപോയേക്കാവുന്ന ഇടങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ട വലിയൊരു ഘട്ടമാണിത്.
2: ഞാൻ കാര്യം പറഞ്ഞതല്ലേ ഫാദർ?
3: കാര്യം ഇതാണ് അനാമിക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറ്റുള്ളവർ മാറിപ്പോയിക്കോട്ടെ, എന്നാൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരും ആവശ്യപ്പെടാതെ മുന്നിട്ടിറങ്ങുമ്പോഴാണ് ഒരാളിൽ യഥാർത്ഥ നായകൻ പിറവിയെടുക്കുന്നത്. ഇരുട്ടിനെ കുറ്റപ്പെടുത്തി സമയം കളയുന്നതിലും എത്രയോ മനോഹരമാണ് കയ്യിലുള്ള ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുന്നത്. മറ്റുള്ളവരെ പഴി പറഞ്ഞു മാറി നിൽക്കുന്ന വെറുമൊരു സാധാരണക്കാരിയായി തുടരണോ, അതോ ഈ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് ധീരമായി മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ നേതൃത്വമായി മാറണോ? തീരുമാനം പൂർണ്ണമായും അനാമികയുടേത് മാത്രമാണ്.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്
6: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് വട്ടിയൂർക്കാവ് നിന്നും വിജയം പി നായർ.
8: പണ്ടത്തെ അടുക്കളയും ഇന്നത്തെ അടുക്കളയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പണ്ട് പുരയിടങ്ങൾ ആളോഹരി വച്ച് പ്രത്യേകം പ്രത്യേകം വീടുകൾ ഉണ്ടാക്കി താമസിക്കുന്ന രീതി ഇല്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഒരു വീട്ടിൽ രണ്ടു പേരെ ഉള്ളൂ എങ്കിലും പ്രത്യേകം വീട് വെച്ച് മാറും. അച്ഛനും അമ്മയും പോലും എന്തെങ്കിലും വിശേഷമുള്ളപ്പോൾ അല്ലാതെ അവരുടെ കൂടെ കഴിയാൻ സമ്മതിക്കാറില്ല. കുട്ടികൾ പരസ്പരം കയറാതിരിക്കാൻ മതിലുകൾ കെട്ടി വേർതിരിച്ച് അവരുടെ വസ്തുക്കളും സ്വത്തുക്കളും സൂക്ഷിക്കുന്നു. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അന്ന് സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ അടുക്കള മിക്കതും ചാണകം മെഴുകിയ തറയായിരുന്നു. ചുട്ടുകരിച്ച തൊണ്ട് പൊടിച്ച് ചാണകവും കൂട്ടി മെഴുകാൻ വൃത്തിയും ശുദ്ധിയും ആകും എന്നതായിരുന്നു വിശ്വാസം. ഇന്നത്തെ പോലെ പാതകങ്ങൾ അന്നുണ്ടായിരുന്നില്ല. നല്ല കല്ലുകൾ നാട്ടി നിർത്തി അടുക്കളയുടെ കിഴക്കു ഭാഗത്ത് മൂന്നും നാലും അടുപ്പുകൾ ഉണ്ടാക്കും. ചോറ് വയ്ക്കുന്നതിനുള്ള പ്രധാന അടുപ്പും കറികളും പലഹാരങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള ചെറിയ അടുപ്പുകളും ഉണ്ടാക്കും. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എല്ലാ ജോലികളും ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. ഓരോരുത്തരായി ജോലികൾ ഓരോന്ന് വേർതിരിച്ച് ചെയ്തു തീർക്കും. അടുക്കളയ്ക്ക് വെളിയിൽ വെള്ളം ഒഴുകിപ്പോകത്തക്ക രീതിയിൽ ഒരു സ്ഥലത്ത് പാത്രങ്ങൾ കൂട്ടിയിട്ട് തേച്ച് മിനുക്കി ഉണക്കിയെടുക്കും. ഇന്നത്തെ പോലെ അന്ന് പാത്രം തേക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. നല്ലവിധം ചുട്ടുകരിച്ച ചാരം,

മറ്റു മാലിന്യങ്ങൾ ഒന്നുമില്ലാതെ അടുപ്പിൽ നിന്ന് രാവിലെ തന്നെ അമ്മമാർ വാരി വെളിയിൽ വയ്ക്കും. അതിൽ നിന്നും കുറെ എടുക്കും. നല്ല വാഴയില കീറി ഒതുക്കി കയ്യിൽ വെച്ച് ഈ ചാരത്തിൽ മുക്കി പാത്രം തേക്കും. അല്ലെങ്കിൽ പൊതിച്ച തേങ്ങയുടെ ചകിരി കീറിയെടുത്ത് ചാരം മുക്കി പാത്രം തേക്കും. അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്നതിനുള്ള വിറക് അന്നുള്ള ആളുകൾ ശേഖരിച്ചു വച്ചിരുന്നു. വിറക് വയ്ക്കുവാൻ അന്ന് വിറകുപുര തന്നെ കെട്ടിയിട്ടിരുന്നു. അന്നന്ന് കത്തിക്കുവാനുള്ള വിറക് വൈകുന്നേരം തന്നെ എടുത്തു വയ്ക്കും. പണ്ടത്തെ അടുക്കളയിൽ ചേര് നിർബന്ധമായിരുന്നു. ചേരിൻ്റെ പുറത്ത് വിറക് മാത്രമല്ല ഉണങ്ങാനുള്ള കുടംപുളിയും റബ്ബർ ഷീറ്റും ഒക്കെ വയ്ക്കുമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഉണങ്ങാനുണ്ടെങ്കിൽ അതും ചേരിൻ്റെ പുറത്ത് തന്നെ വെച്ച് ഉണക്കിയെടുക്കുമായിരുന്നു. പുലർകാലത്തെഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഇരുന്നു തീ കത്തിച്ച് ആഹാരം പാകം ചെയ്യുന്നത് വീട്ടിലെ അമ്മമാരാണ്. ആളുകൾക്ക് ജോലി ചെയ്യുന്നതിന് മടിയുണ്ടായിരുന്നില്ല. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ആളുകൾ പുലർകാലേ എഴുന്നേൽക്കും. ഇന്നും പറയാറുണ്ട് ഗോ ടു ബെഡ് ഏർലി ഗെറ്റ് ബെഡ് ഏർലി എന്ന്. പക്ഷേ സാധിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അവരവർക്ക് നീക്കി വച്ചിരിക്കുന്ന ജോലികൾ രാവിലെ തന്നെ ചെയ്തു തീർക്കും. അമ്മമാർ ഒരു ചെറു പലകയിട്ട് അതിൽ ഇരുന്നാണ് അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത്. അരിയുടെ കാര്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന നെല്ല് രണ്ടു മൂന്ന് തരത്തിൽ പാകപ്പെടുത്തും. വിറകുപുരയുടെ ഒരു കോണിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരടുപ്പിൽ വലിയ കലങ്ങൾ വെച്ച് തലേന്ന് തന്നെ നെല്ല് തിളപ്പിച്ചിടും. ഈ നെല്ല് രാവിലെ തീയിട്ട് പാകത്തിന് ഉമി വിള്ളുന്നത് വരെ പുഴുങ്ങും. അത് വലിയ കോരുതവി ഉപയോഗിച്ച് കോരിയെടുക്കും. വലിയ കുട്ടകളിൽ വെള്ളം വാലാൻ വയ്ക്കും. വെയിലുദിച്ച് ചൂടാകുമ്പോൾ പരമ്പുകളിൽ ഈ നെല്ല് ചിക്കി ഉണക്കും. പിന്നീടത് ഉരലിലിട്ട് തടി കൊണ്ടുണ്ടാക്കുന്ന ഉലക്കയുടെ പൂണുപയോഗിച്ച് അവയ്ക്കും. അപ്പോൾ നെല്ലിൻ്റെ ഉമിയെല്ലാം വേർതിരിഞ്ഞ് വരും. അത് മുറത്തിലിട്ട് പാറ്റി ഉമി കളഞ്ഞ് കൊഴിച്ച് അരി രണ്ട് മൂന്ന് തരമാക്കി പല പല പാത്രങ്ങളിൽ വായി കെട്ടി വയ്ക്കും. അങ്ങനെ അടുക്കളയിൽ പല അറകളുള്ള അരിപ്പെട്ടികളും അന്ന് കാണും. അതുപോലെ നെല്ലും തേങ്ങയും ഇടാൻ പത്തായവും മിക്ക അടുക്കളകളിലും കാണും. നല്ല തറയിൽ ചണച്ചാക്കിൻ്റെ പുറത്ത് പാറ്റിയിടുന്ന ഉമി, പിന്നെ ഒന്നുകൂടി പാറ്റി ഉമിയും തവിടും വേർതിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അരിക്ക് പുഴുക്കലരി എന്നാണ് പറയുന്നത്. ഇരുപ്പുഴുക്കൻ എന്ന ഈ അരി വേകാൻ സമയമെടുക്കും. ചോറും കൂടുതൽ കാണും. അന്ന് ഉണക്കി പത്തായത്തിൽ ഇട്ടിരിക്കുന്ന നെല്ല് മരനാഴിയിലും ചങ്ങഴികളിലും പറകളിലും ഒക്കെ അളന്ന് എടുത്താണ് പുഴുങ്ങുന്നത്. നാല് നാഴി ഒരിടങ്ങഴി, പത്തിടങ്ങഴി ഒരു പറ എന്നതാണ് കണക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് ഇടങ്ങഴിയും പറയും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്തോ. പാറ്റിയെടുക്കുന്ന തവിട് ശർക്കരയും തേങ്ങയും വെച്ച് ഉണ്ടാക്കുന്ന അട എല്ലാവർക്കും പ്രിയമുള്ളതും പോഷകഗുണം കൂടിയതുമായിരുന്നു. അന്ന് ശർക്കരപ്പാനികൾ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അത് വലിയ മൺഭരണികളിൽ അടച്ച് വെച്ച് ശേഷം തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി വയ്ക്കുമായിരുന്നു. നെല്ല് ഒരു പ്രാവശ്യം തിളപ്പിച്ച് പുഴുക്കി ഉണ്ടാക്കുന്ന പുഴുക്കലരി ഒരു പുഴുക്കൻ എന്നാണ് പറഞ്ഞിരുന്നത്. നെല്ല് അവച്ച് ഉമികളഞ്ഞ് പലഹാരത്തിനുള്ള പച്ചരിയും ആളുകൾ തന്നെ ഉണ്ടാക്കും. പച്ചനെല്ലിൻ്റെ തവിടാണ് കൂടുതൽ രുചിയും ഗുണവും. അന്ന് അടുക്കളയിൽ തറയിൽ പലകയിട്ടിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. അവർക്ക് ഇരിക്കാനും എഴുന്നേക്കാനും പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ആളുകൾ തറയിൽ ഇരിക്കില്ല, ഇരുന്നാൽ എഴുന്നേൽക്കാൻ രണ്ടുപേർ സഹായിക്കണം. ഉരലിൽ അരി കുതിർത്ത് വാരിയിട്ട് ഇടിച്ചു പൊടിച്ച് അരിപ്പയിൽ തള്ളിയെടുത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കും. പുട്ടുണ്ടാക്കുവാൻ മുളംകുറ്റികൾ ഉപയോഗിച്ചിരുന്നു. ഇരുമ്പ് ചീനിച്ചട്ടി വീടുകളിൽ ഉണ്ടാകും. ഓടിൻ്റെ ഉരുളികളും അടുക്കളയിൽ ഉണ്ടാകും. അന്നൊക്കെ ഇന്നത്തെ പോലെ രാവിലെ പലഹാരങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന രീതിയില്ല. വിശേഷ ദിവസങ്ങളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കും. കൊച്ചുകുട്ടികൾക്ക് കൊഴുക്കട്ടയും ഓട്ടിൽ ചുട്ടടുത്ത അടകളും ഒക്കെ കൊടുക്കും. രാവിലെ പോക്കഞ്ഞ് കുടിക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു. അതിന് കറിയായി അച്ചാറുകൾ കാണും. പണ്ടത്തെ അടുക്കളയിൽ വലിയ കല്ലൻ ഭരണികൾ കാണും. അതിൽ നിറയെ മാങ്ങ കഴുകിയിട്ട് ഉപ്പിട്ട് സൂക്ഷിക്കും.

0: ഇന്ന് കൂട്ടുകുടുംബങ്ങൾ ഇല്ല. പത്തായവും കല്ലാൻ ഭരണിയും കൗതുക വസ്തുക്കളാണ്. പണ്ടുള്ള ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്കായി ചില വീടുകളിൽ ഇത് കൗതുക വസ്തുക്കളായി സൂക്ഷിക്കാറുണ്ട്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

0: ഈശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പീറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പീറ്റാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനുബന്ധം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

എടി ഉമ്മന്റെ സംഗീത സംവിധാനത്തിൽ ബാലചന്ദ്ര മേനോനും ശ്രീവിദ്യയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. ചിത്രം ഒരു പൈങ്കിളി കഥ.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ ഫ്രാൻസിസ്.

0: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് കുരീപ്പുഴ ഫ്രാൻസിസ്.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9495563321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിതഗാനങ്ങൾ. സീമജ് ഗോപാൽ പാടിയ ലളിതഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ. സംഗീതം വി.ടി. സുനിൽ. ആദ്യം പറയാൻ മറന്നുപോയി. രചന രാജ്

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.

0: പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനമൊരുങ്ങി. രണ്ട് ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14-ാണ്. 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രികാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയവിതരണം നടക്കും. രാജൻ ജെ പല്ലൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, പി ടി എ പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, എസ് ടി പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം പി ഐ ബി ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17 സെമിഫൈനലും 18 ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
1: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 പോയിന്റ് ഇടിഞ്ഞ് 74537, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 23343, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1920 രൂപ കുറഞ്ഞ് 112120 രൂപയും ഗ്രാമിന് 14015 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും 1-ലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ്

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു.
1: അങ്ങനെ അവിക്വിലി ഭാരതത്തിലുമെത്തി. രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപാട് സന്തോഷമുള്ള ആശ്വാസം പകരുന്ന വാർത്തയാണിത്. അവിക്വിലി എന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഇൻസുലിൻ്റെ നാമധേയമാണ്. അതിലടങ്ങിയിരിക്കുന്ന മരുന്നിൻ്റെ പേര് ഐക്കോഡെക്. വളരെ സന്തോഷമുള്ള മറ്റൊരു വാർത്ത, ഇത് അമേരിക്കൻ ഐക്യനാടുകളിൽ അപ്രൂവൽ ലഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് അവിക്വിലി? അവിക്വിലി എന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ബേസൽ ഇൻസുലിൻ, അതായത് ദിവസവും ഒരു പ്രാവശ്യം എടുക്കുന്ന ലാൻഡസ് അല്ലെങ്കിൽ ഗ്ലാർജിൻ, ടൊജുവോ, ട്രസിബ, ബേസഗ്ലാറ്, ബേസുലോഗ്, ഇത്തരം ഏകദേശം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിന് പകരമായിട്ട് 7 ദിവസങ്ങൾ വരെ പ്രവർത്തന ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻസുലിൻ, അതാണ് ഐക്കോഡെക്ക്. ഐക്കോഡെക്ക് വാസ്തവത്തിൽ വളരെ നന്നായി പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ്ലി ടെസ്റ്റഡ് ആൻഡ് റിസർച്ച്ഡ് മോളിക്യൂൾ ആണ്. ഇത് U700 ഇൻസുലിൻ ആണ്, അതായത് കോൺസെൻട്രേറ്റഡ് ഇൻസുലിൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു രോഗി എടുക്കുന്നത് 10 യൂണിറ്റ് ബേസൽ ഇൻസുലിൻ ആണെന്ന് സങ്കല്പിക്കുക. അത് 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 × 770 യൂണിറ്റ്സ്. അപ്പൊ അതിന് സമാനമായിട്ട് അവിക്വിലിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ 70 യൂണിറ്റ് ഇൻസുലിൻ ആണ് എടുക്കുന്നത്. 20 യൂണിറ്റ് ഒരു ദിവസം എടുക്കുന്ന ആൾക്കാണെങ്കിൽ 140 യൂണിറ്റ് ഇൻസുലിൻ ആണ് ആഴ്ചയിൽ ഒരിക്കലെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സംശയം തോന്നും, ഓ അത്ര കൂടുതൽ ഇൻസുലിൻ ഒരുമിച്ചെടുക്കാവോ എന്നത്. എടുക്കാം. ഇത് ക്ലിനിക്കൽ ട്രയലുകളെയും മറ്റും പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഇൻസുലിൻ ആണ്. അങ്ങനെ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ചെടുക്കാവുന്നത്. പക്ഷെ ഒരുമിച്ച് നമ്മൾ ദിവസം 10 യൂണിറ്റിന് വരെ 70 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും യൂണിറ്റ് കൂടുതൽ ഉള്ളിലേക്ക് കടക്കും എന്നതല്ലാതെ വോളിയം, ഇൻസുലിൻ്റെ അളവ് ഒരു ദിവസത്തേന് സമാനമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് ഒരിക്കലും അത് അനുഭവപ്പെടില്ല. പക്ഷേ ഇൻസുലിൻ പേനയിൽ ചില പ്രത്യേകതകളുണ്ട്, സൂക്ഷിക്കണം. കാരണം നമ്മൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് സാധാരണ 1 യൂണിറ്റ് ഇൻസുലിൻ ആണ്. ഇപ്പൊ 2 ക്ലിക്ക് എന്ന് പറയുന്ന 2 യൂണിറ്റ് ഇൻസുലിൻ ആണ്. പക്ഷെ അവിക്വിലിയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഇത് U700 ഇൻസുലിൻ ആണ്, ഒരു ക്ലിക്കിൽ ഉള്ളിലേക്ക് പോകുന്ന 10 യൂണിറ്റ് ആണ്. അത് പേനയിൽ തന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസൽ ഇൻസുലിൻ ഇതിന് മുൻപ് ദിവസം 1 നേരം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബേസൽ ബോണസ് ഇൻസുലിൻ, മറ്റ് ഇൻസുലിനുകൾക്കൊപ്പം 1 നേരമുള്ള ബേസൽ കൂടി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇതെടുക്കാവുന്നതാണ്. അതായത് അനലോഗ് ബേസൽ ഇൻസുലിൻസിന് പകരമായിട്ടാണ് 1 ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഈ ഇൻസുലിൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം എന്നത് മറ്റേതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും. ഒരു രോഗി ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ GLP-1 based therapies, സെമാഗ്ലൂട്ടൈഡ്, ട്രിസിപ്പെറ്റൈഡ്, ട്രിബൽസസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലാണ്, പ്രമേഹ നിയന്ത്രണ വിധേയമല്ല, ഇൻസുലിൻ തുടങ്ങണം എന്ന് ഡോക്ടർ പറയുകയാണ്. ആ ഇൻസുലിൻ തുടങ്ങുന്ന വേളയിൽ അവിക്വിലിയാകാം. അതിന്റെ ഗുണം ഏറെയാണ്. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻസ് എടുക്കാത്തത് കൊണ്ട് ഇൻസുലിൻ പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് രോഗികൾക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം ഇൻസുലിൻ എടുക്കാനായിട്ട് ഡോക്ടർ അഭിപ്രായപ്പെടുമ്പോൾ പല രോഗികളും അത് മാറ്റിവെക്കും. പിന്നീടായിക്കൂടെ, 3 മാസം കഴിഞ്ഞ് വരാം, 6 മാസം കഴിഞ്ഞ് വരാം. നമ്മളുടെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൽ ഒരാൾക്ക് ഇൻസുലിൻ വേണ്ടി വന്നാലും അത് തുടങ്ങുന്നത് ശരാശരി 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നതാണ്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ചികിത്സയിൽ ഇരിക്കുന്ന പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും ഏകദേശം 90% മുതൽ 95% രോഗികൾക്കും അനുബന്ധ രോഗങ്ങൾ വൃക്കയിലും ഹൃദയത്തിലും നാഡീവ്യൂഹത്തിലും കണ്ണിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനവധി അതീവ ഗുരുതരമായ അനുബന്ധ രോഗങ്ങൾ. അപ്പൊ അത് തടയുവാനും ഈ കൺവീനിയന്റും കംഫർട്ടബിൾ ആയ ഇൻസുലിന്റെ വരവിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു പ്രതീക്ഷയുള്ളത്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം പലർക്കും കാണും, ഈ ഇൻസുലിൻ ആഴ്ചയിലൊരിക്കലല്ലേ എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക, ഇത് എല്ലാ ഞായറാഴ്ചയുമാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഞായറാഴ്ച അങ്ങ് മറന്നുപോയി, എന്ത് ചെയ്യും? പേടിക്കണ്ട, നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച എടുത്താൽ മതി. അല്ല, മറന്നുപോയിട്ടുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ എടുക്കാം. അത് 3-day minimum rule എന്നാണ് പറയുന്നത്. അവിക്വിലി നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം, പക്ഷെ അത് ഞായറാഴ്ച

0: ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ വ്യാഴാഴ്ചയാണ് എടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് എടുക്കുന്നത് വ്യാഴാഴ്ചകളിലാകണം. അപ്പൊ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എടുത്തതുപോലെ ഞായറാഴ്ച തന്നെ തുടരുവാൻ സാധിക്കും. പക്ഷേ വൈകിപ്പോവുകയാണ് എങ്കിൽ, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റോ ആണ് പിന്നീട് എടുക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പുതിയതായിട്ട് എടുത്ത ആ ദിവസമായിരിക്കണം പിന്നീടുള്ള ആഴ്ചകളിലും എടുക്കാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഒരിക്കലുള്ള GLP ബേസ്ഡ് തെറാപ്പീസ് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരുപാട് രോഗികൾ കാണും. അപ്പൊ നമുക്ക് അത് രണ്ടും ഒരു ദിവസം തന്നെ എടുക്കുന്നത് സ്വാഭാവികമായിട്ട് സൗകര്യമായിരിക്കും. പക്ഷെ അങ്ങനെ സാധിക്കാതെ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് നമുക്ക് ഒരെണ്ണം ഞായറാഴ്ച എടുക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് വ്യാഴാഴ്ച എടുക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഡോസ് കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതും? നമുക്ക് ഗ്ലൂക്കോമീറ്ററിൽ ഗ്ലൂക്കോസ് പരിശോധിക്കാം. ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ ഗ്ലൂക്കോസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അലാമം കൂടെ ലഭിക്കുന്നു. ആ സെൻസറിന്റെ വിലയൊക്കെ താരതമ്യം കുറഞ്ഞും വരുന്നുണ്ട്. 15 ദിവസങ്ങൾ വരെ ഒരു സെൻസർ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കാം. അപ്പൊ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡോസ് കൂട്ടണം, അഥവാ തീരെ കുറഞ്ഞു പോവാണെങ്കിൽ ഇൻസുലിൻ ഡോസ് കുറയ്ക്കണം. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ആ മരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് സ്വയം വീട്ടിൽ മോണിറ്റർ ചെയ്യണം, അതിന് പ്രകാരം നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അത് നമ്മൾ പറയുന്ന ടൈട്രേഷൻ എന്നാണ്. അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ മരുന്നെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. പിന്നെ ഒന്ന് ഓർക്കുക, ഈ ഇൻസുലിൻ കുറച്ചുകൂടെ നല്ല ഇൻസുലിൻ ആണ്. ഓരോ പുതിയ കണ്ടുപിടുത്തവും വരുമ്പോഴും അതിന് മുൻപുള്ള ഔഷധങ്ങളെക്കാളും മോഡേൺ മെഡിസിനിൽ കണ്ടെത്തുന്ന പുതിയ ഔഷധങ്ങൾക്ക് ഫലപ്രാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇൻസുലിൻ എന്നതിന്റെ എല്ലാത്തിൻ്റെ ഒരു പാർശ്വഫലം ഹൈപ്പോഗ്ലൈസീമിയയാണ്, ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക എന്നതാണ്. അത് അഭിക്കുലിക്കും, അതുപോലെ തന്നെ സംഭവിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ ആ ഹൈപ്പോഗ്ലൈസീമിയയുടെ ആ ഒരു സാധ്യത ഇതിനു മുമ്പുള്ള ഇൻസുലിൻസിന് സമാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഏത് പ്രായക്കാർക്കാണ് അവിക്വിലിയുടെ അപ്രൂവൽ ഇന്ത്യയിലുള്ളത്? അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഭാരതത്തിൽ തൽക്കാലം വൺസ് വീക്കിലി ഇൻസുലിൻ ഉപയോഗിക്കുവാനുള്ള അനുമതി ഉള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള അനുമതി ഇതുവരെ ആയിട്ടില്ല. Type 1 diabetesനും Type 2 diabetesനും അപ്രൂവൽ ഉണ്ട്. പക്ഷേ Type 1 diabetesനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. അവിക്വിലി തുടങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഡയബറ്റീസിന്റെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ചികിത്സയിലിരിക്കുമ്പോഴായിരിക്കണം. ഡയബറ്റീസ് നഴ്സ് എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ ചേർന്ന് വ്യക്തമായിട്ട് രോഗികൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. കാരണം ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻസിനെ പോലെ അല്ല, അത് വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും വൺസ് വീക്കിലി ഇൻസുലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടാതെ രോഗികൾ വാങ്ങി ഉപയോഗിക്കരുത്. അത് ജീവനെ തന്നെ അപായമായി മാറും. ഡയബറ്റീസ് ചികിത്സിക്കുവാൻ പഴയ ഔഷധങ്ങളുണ്ട്, പുതിയ ഔഷധങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മറക്കരുത്, ഔഷധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്വയം ഗ്ലൂക്കോസ് വീക്ഷണം, സ്ലീപ്പ്, എക്സസൈസ്, ഡയറ്റ് നിർദ്ദേശങ്ങൾ.
1: ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ.

0: പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: In the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ്

0: ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
2: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
1: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന് വില 108 US ഡോളറിന് മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർലാൽ. ഈ മാസം 17 മുതൽ October 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി.

0: ഗാനസല്ലാപം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഇന്ന് കുരിപ്പുഴ സജീവ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുകയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സുദർശനൻ. കോട്ടയത്ത് നിന്ന് കാരാപ്പുഴ വിളിക്കുന്നു.
1: കാരാപ്പുഴ. ആ, ഏത് പാട്ടാ വേണ്ടത്?
2: പഞ്ചവർണ്ണ കിളിവാലൻ വെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി.
1: ആ, പഞ്ചവർണ്ണ കിളിവാലൻ തളിർ വെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ അല്ലേ? അത് കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തൊടുത്തപ്പോൾ മുല്ലമല രമ്പ് കൊണ്ട് ചുണ്ടു ചുവന്നു എന്ന് മറുപടി അല്ലേ? ഇത് പി ഭാസ്കരൻ്റെ വരികളാണ്. കെ രാഘവനാണ് ഇതിനും പകർന്നത്. ചിത്രം അറിയാമല്ലോ. ആ, കണ്ണപ്പൻമുണ്ണി അല്ലേ? യേശുദാസ് മാണിജറും പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണ്. പാട്ട് പാടുവോ? ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ടാണ് സമർപ്പിക്കുന്നത് അല്ലേ? പിന്നെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ?
2: എന്ത് വിശേഷം? ഞാൻ നസീർ സാറിനോട് ഉണ്ടായിരുന്നു 10-11 വർഷം, സ്റ്റീൽ ഫോട്ടോഗ്രാഫറായിട്ട്.
1: ഓ, ഫിലിം ഫീൽഡിലായിരുന്നു അല്ലേ? ഏത്? 10-15 കൊല്ലക്കാലം അല്ലേ?
2: 12 വർഷം.
1: ഓ, നല്ല കാര്യം. ഒരു അതെ അതെ, ആ ഒരു ഇതിഹാസ പുരുഷൻ. അദ്ദേഹത്തോടൊപ്പം 12 കൊല്ലക്കാലം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനകരമായൊരു നേട്ടമാണ്.
2: അനുഗ്രഹമായി.
1: അതെ അതെ. പാട്ട് കേട്ടാലോ?
2: കേട്ടോ സാർ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക്
1: ഹലോ.
0: സ്വാഗതം. നമസ്കാരം.
1: ആ നമസ്കാരം
0: പേര്
1: സാറേ, ഞാൻ വേറെ നാൾ കൊണ്ട് ശാരദ, എൻ്റെ പേര് ശാരദ.
0: ശാരദ, എവിടുന്നാണ്?
1: ഞാൻ അടൂർ പഴവളം.
0: അടൂർ പഴവളത്ത് നിന്നാണ്. അപ്പൊ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വയ്ക്കുമോ, അല്ലെ റേഡിയോ എടുത്ത് നിന്ന് മാറി നിൽക്കുമോ?
1: പറഞ്ഞേ. പിന്നെ
0: ഇന്നിപ്പോ ആദ്യമായിട്ടാണോ
1: എന്തൊക്കെ
0: കിട്ടുന്നത്?
1: ഉണ്ട്?
0: ആദ്യമായിട്ടാണോ കിട്ടുന്നത്?
1: ആ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ പല പ്രാവശ്യം നോക്കിയതാ, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല.
0: ഓ,
1: പിന്നെ ഞാൻ സ്ഥിരം ഒരു റേഡിയോ ശ്രോതാവാണ്. ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ തന്നെ റേഡിയോ വെച്ചിരിക്കുവാണ്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാചകം ചെയ്യുമ്പോഴും അവിടെ എല്ലാവരും ഞാൻ ഈ റേഡിയോ കയ്യിൽ തന്നെ കൊണ്ട് അങ്ങനെ കേൾക്കും. പിന്നെ രാവിലത്തെ തൊട്ട് ഉത്തരവാദഗിരിയും പിന്നെ എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്. ഉദയഗീതവും അത് കഴിഞ്ഞുള്ള പിന്നെ വാർത്തകളും കാര്യങ്ങളും എല്ലാം മൊത്തം കേൾക്കുന്നുണ്ട് ഞാൻ. എപ്പോഴും എനിക്ക് തീരെക്കാട്ടി ഇഷ്ടം ഇതാണ്. പിന്നെ പിന്നെന്താണ് പറയുന്നത്?
0: ഈ പാട്ടുകളുടെ പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
1: എനിക്ക് പഴയ പാട്ടിനോട് വളരെ ഇഷ്ടമാ.
0: ഇന്ന് പഴയ പാട്ട് തന്നെയാണോ ചോദിക്കുന്നത്? ഇന്ന് പഴയ പാട്ടാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ആണ്
0: ഏത് പാട്ടാണ്?
1: പ്രേമസേറും പ്രേമസേറും പിന്നെ ഇയാളുടെ പേര് ഇവർ രണ്ടും കൂടെ പാടി അഭിനയിക്കേണ്ട പാട്ടാണ്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴികയിടങ്ങഴി മണ്ണുണ്ടെന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്.
0: തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ പാട്ടാണല്ലേ?
1: ആ പഴയ പാട്ടാണ്. ആ അഭിനയിക്കുന്നത് നമ്മുടെ ഇയാളാണ്. ഓ,
0: ഇതില് പ്രേം നസീർ, മധു, രാഗിണി ഒക്കെ, ജയഭാരതി ഒക്കെ ഉണ്ട്.
1: രാഗിണിയുണ്ട്, രാഗിണിയുണ്ട്. അവര് പ്രേം നസീർ ഉണ്ട്, മധു ഉണ്ട്. മധുവാണ്, മധുവിന്റെ എന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഞാൻ ഞാൻ ഫോണിനകത്തൊക്കെ കാണാറുണ്ട്.
0: ഈ നേരത്തെ കേട്ട പാട്ട് പി ഭാസ്കരനും കെ രാഘവനും ഒരുക്കിയ പാട്ടായിരുന്നു. അതുപോലെ ഈ പാട്ടും പി ഭാസ്കരനും കെ രാഘവനും ഒരുക്കി യേശുദാസ് പാടിയതാണ്. തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്.
1: പഴയ പാട്ടാണ്. കണ്ട 65-ലോ
0: 1970-ലാണ് ഈ ചിത്രം റിലീസായത്.
1: എനിക്കറിയാം, ഓർമ്മയുണ്ട്.
0: ഈ ചിത്രത്തിന് വേറൊരു സവിശേഷത ഉണ്ട്. ഈ ചിത്രം സംവിധാനം ചെയ്തതും പി ഭാസ്കരനാണ്. ഈ ചിത്രത്തിന്റെ തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിന്റെ സംവിധായകനും ഗാനരചയിതാവും പി ഭാസ്കരനാണ്.
1: എനിക്കങ്ങനെ കിട്ടാറില്ല. ഞാൻ പല പ്രാവശ്യം ഇത് നോക്കിയിട്ടുണ്ട്, കിട്ടുന്നില്ല. പിന്നെ ഞാനങ്ങ് ഇപ്പൊ ചുമ്മാ വെറുതെ ഒന്ന് നോക്കിയതാ, കിട്ടൂല്ലെന്നറിയാൻ. സാറിന്റെ പേരെന്താണ്?
0: എന്റെ പേര് സജീവ്.
1: സജീവ്. ആ ശരി.
0: പാട്ട് കേട്ടല്ലോ. പഴയ പാട്ടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന, ആകാശവാണി അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, റേഡിയോ പ്രോഗ്രാം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ശ്രോതാവാണ്.
1: സന്തോഷമുണ്ട്
0: ഈ നല്ല വാക്കുകൾക്ക്. സന്തോഷം. പാട്ട് കേൾക്കാം.
1: ശരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് പ്രിയ ശ്രോതാവിന് സ്വാഗതം.
6: ഹലോ, നമസ്കാരം സാർ.
5: നമസ്കാരം, പേര് പറഞ്ഞു.
6: ഞാൻ, എന്റെ പേര് റംല സലാം, സ്വാമിയാർ മഠം തേങ്കോട്ട് വണം ആശ്രമത്തിന്റെ അടുത്തുനിന്നാണ്.
5: ഓ, ഏത് പാട്ടാ വേണ്ടത്?
6: എനിക്ക് മഴയെത്തും മുൻപേലെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ടാണ് വേണ്ടത്.
5: പാട്ട് പാടുവോ?
6: ഇല്ല സാർ, പാട്ടൊന്നും പാടില്ല.
5: ആ, നേരത്തെ ചോദിച്ച രണ്ട് പാട്ടുകളും വളരെ പഴയ പാട്ടുകളായിരുന്നു, ഇത് കുറച്ച് പുതിയതാണ്. 1995
6: പാട്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
5: ആ, എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ടല്ലേ ഈ പാട്ട്. ഈ ഗാനം എഴുതിയത് കൈതപ്പുറമാണ്, സംഗീതം രവീന്ദ്രൻ, യേശുദാസൻ ചിത്രയും പാടിയത് അല്ലേ. ഇത് ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
6: ഡെഡിക്കേഷൻ സ്വാമിയർമ്മടത്തിന്റെ അവിടെ ഒരു ദാമോദരൻ നമ്പി അവരുണ്ട് സാർ. പിന്നെ ഒരു രാധികയുണ്ട്, പിന്നെ പേരുമലയിൽ നിന്നൊരു ബുഷറ ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. റേഡിയോ കേൾക്കുന്ന അപൂർവം അല്ലേ ഉള്ളു?
5: റേഡിയോ കേൾക്കുന്ന അപൂർവം അല്ല, ഇപ്പൊ വിളിച്ചവരൊക്കെ കുറെ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടും.
6: ഞാൻ വർഷങ്ങളായിട്ട് വിളിക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയെ ആകാശവാണി ഒഴിവാക്കും, ഒരിക്കലും കിട്ടേയില്ല തിരുവനന്തപുരം ജില്ല, എല്ലാം അങ്ങ് വടക്കോട്ടന്നെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച അടുത്ത മാസം ഇനി മോളടുത്ത് പോവേണ് കാസർഗോഡ്, അപ്പൊ ഇനി അവിടെ ചെന്ന് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു.
5: അങ്ങനെ വടക്കും തെക്കും അങ്ങനെ ഒരു പ്രിഫറൻസ് ഇവിടെ ഇല്ല.
6: ഇല്ല, തിരുവനന്തപുരം ജില്ല കിട്ടാറേ ഇല്ല സാർ.
5: അങ്ങനെ ഒരു മുൻഗണന ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നു.

0: അല്ലേ, അപ്പോൾ ഒരു ഒരു കോൾ കിട്ടും, 100 കണക്കിന് കോൾ വരുന്ന സമയത്ത് 1000 കണക്കിന് കോൾ വരുമ്പോൾ അതിലൊരു കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ.
1: ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടാണ് കിട്ടിയത്.
0: ആ, ഇന്ന് നേരത്തെ വിളിച്ച ശ്രോതാവ് അങ്ങനെയാണ് പറഞ്ഞത്, വർഷങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കിട്ടിയ എൻ്റെ ഒരു സന്തോഷം.
1: 60 വർഷമായിട്ട് ഞാൻ ഈ ആകാശവാണിയുടെ ഒരു സ്ഥിരം
0: സ്ഥിരം
1: ശ്രോതാവാണ്.
0: ശ്രോതാവാണ്. അപ്പൊ ഇന്ന് പാട്ട് കേട്ടാലോ?
1: ഓ കേക്കാം.
0: എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്നുള്ളത്. ആ, പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഷിബുല.
0: ഷിബില.
1: ഷിബുല,
0: ആ, എവിടുന്നാണ്?
1: ഞാൻ അമ്പലപ്പുഴ കരുമാടിയിന്ന്.
0: കരുമാടിയിൽ നിന്നാണ്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: മഴത്തുള്ളിക്കിൽ കെട്ടുന്നത്ത തേരുവങ്ങും മുകളിലെ.
0: ജയചന്ദ്രൻ പാടി പാട്ടല്ലേ, തേരറങ്ങ് മുകിലെ.
1: ആ
0: മഴ തൂവലൊന്ന് തരുമോ?
1: ആ
0: മഴത്തിൽ കിലുക്കം ചിത്രം കണ്ടിരുന്നോ?
1: ആ കണ്ടിട്ടുണ്ട്.
0: ആ, ആരാണതിലെ നായിക നായകന്മാർ അറിയാമോ? ഓർമ്മയുണ്ടോ?
1: നവ്യ നായരും
0: ദിലീപ്.
1: മോഹൻലാൽ
0: ദിലീപ്.
1: ദിലീപും.
0: ആ, പറഞ്ഞു പോകെ തെറ്റിപ്പോയതല്ലേ.
1: ആ
0: ഇതിൽ ഈ ഈ പാട്ട് ചോദിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
1: എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ട് ചോദിച്ചത്.
1: ഭർത്താവിന് ഒരു മകേഷ് എന്നാണ്.
0: എന്ത് ചെയ്യാണ്?
1: വർക്ക്ഷോപ്പാണ്.
0: വർക്ക്ഷോപ്പാണ്. ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണോ?
1: ആ ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണ്.
0: ഈ പാട്ട് എഴുതിയത് എസ് രമേശൻ നായരാണ്, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ആ, മഴത്തുള്ളിക്കിലക്കത്തിലെ ഈ പാട്ട് എഴുതിയത് എസ് രമേശൻ നായരാണ്. പാട്ട് വേറെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അതോ
1: എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും,
0: ഭർത്താവിനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയിട്ട്
1: ഭർത്താവിനും
0: ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം.
1: കേൾക്കാം.

0: ഹലോ, ഗാനസ് ലോകത്തിലേക്ക് സ്വാഗതം.
1: ഹലോ സാറേ, എൻ്റെ പേര് ഷീല എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലിയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ആലപ്പുഴ ചിങ്ങോലിയിൽ നിന്നാണ്. ഏത് പാട്ടാ വേണ്ടത്?
1: എൻ്റെ നന്ദിനിക്കുട്ടിക്ക് പുഴയോരായുള്ള പെണ്ണെന്നാണ്.
0: പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ് അല്ലേ?
1: അതെ സാർ,
0: കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്.
1: അതെ സാർ,
0: ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ?
1: അറിയത്തില്ല സാർ.
0: വയൻവി കുറുപ്പ്. പാടിയത്? ആ, യേശുദാസാണ് പാടിയത്. ഈ ഈണം പകർന്നത് രവീന്ദ്രനാണ്. ആ, രവീന്ദ്രൻ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു പാട്ടാണെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് വാസന്തി എന്ന് പറയുന്ന ഒരു രാഗത്തിൽ ആണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ, അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംഗീതം ചെയ്ത പാട്ടുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു പാട്ടാണ്. ഈ പാട്ടോ? ഇതില് പ്രേംനസീർ, കവിയൂർ പൊന്നമ്മ, വേണുനാഗവല്ലി, ശങ്കരാടി ഇവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പാട്ട് സീനിൽ ആരാണെന്ന് എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല.
1: ഇഷ്ടമായി പാട്ട്. അതും അതിൽ അഭിനയിച്ച പ്രധാന നടി ആരാണെന്ന് അറിയത്തില്ല.
0: ആ, എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. കാരണം ഇതിൽ നസീറുണ്ട്, പിന്നെ ജലജ, കെ പി ഉമ്മർ ഇവരെല്ലാം അഭിനയിച്ചൊരു ചിത്രമാണ്. ഇതിൽ വേറെയും നല്ല ഒരു പാട്ടുണ്ട്, ഇനിയും വസന്തം എന്നുള്ള യേശുദാസും സുജാതയും പാടിയ ഒരു മനോഹരമായ പാട്ട് ഇതിനകത്ത് വേറെയുണ്ട്. ഈ പാട്ട് സീൽ അഭിനയിച്ചത് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഇത് ഈ പാട്ട് ഈണം പകർന്നത് രവീന്ദ്രൻ മാഷാണ്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ആകാശവാണിയിലെ എല്ലാവർക്കും, പിന്നെ എന്റെ ഒരു ചേട്ടത്തിയുണ്ട് പ്രസന്ന എന്ന് പറയാൻ കരുവാറ്റ, പുള്ളിക്കാരിക്കും ഒക്കെ സമർപ്പിച്ചു. അവരൊക്കെ റേഡിയോ കേൾക്കുന്നവരാ. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തർക്കുണ്ട്, അവർ കേൾക്കുമ്പോ അറിയാം ഞാൻ ആ ചോദിക്കുന്നത്.
0: ഇന്ന് ഇന്ന് വിളിക്കുന്നവരോട് പറഞ്ഞിരുന്നു? ഇന്ന് വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞിരുന്നു?
1: നേരത്തെ ഞാന് ഞങ്ങളിപ്പോ ഒരു ഹരിപ്പാടായിരുന്നു താമസിച്ചിരുന്നു. അപ്പൊ അവിടുന്ന് ചിങ്ങോലിലോട്ട് മാറി. അന്നേരം പിന്നെ അവിടെ അയലത്തൊക്കെ ഉള്ള എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവര് ചില പാട്ടൊക്കെ 10 വർഷത്തിന് മുമ്പ് ഞാൻ വിളിച്ചത് സാറേ. പിന്നെ ഞാൻ വിളിച്ചില്ല, ഇപ്പഴാ വിളിക്കുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് പോന്ന് കഴിഞ്ഞപ്പോ പിന്നെ റേഡിയോ ഒക്കെ പോയി. പിന്നെ ഒരു റേഡിയോ ഇപ്പൊ മേടിച്ചത്. അപ്പൊ അന്നേരം അവർക്കൊക്കെ അറിയാം ഞാനാ വിളിക്കുന്നേന്ന്. വീട്ടുപേര് ഷീല എന്ന് പേര് പറഞ്ഞപ്പോഴും ചിങ്ങോലിയാന്ന് പറഞ്ഞാ അറിയാം. എല്ലാരും റേഡിയോ ഞാൻ പറഞ്ഞ ഒത്തിരി പേരെ കൊണ്ട് റേഡിയോ മേടിപ്പിച്ചിട്ടുണ്ട് അവിടെ, അതുകൊണ്ട് അറിയാം അവർക്ക്. അവർക്കെല്ലാം സമർപ്പിച്ചേക്കുന്നു.
0: എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുകയാണ്.
1: ആ ആ
0: പാട്ട് കേൾക്കാം.
1: ആ കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. കോൾ കട്ടായി പോയെന്ന് തോന്നുന്നു. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
4: സാറേ, ഇത് ചവറയെന്ന് വിളിക്ക, കൊറ്റംകുളങ്ങരന്ന്.
3: കൊറ്റംകുളങ്ങരന്ന്
4: വിഷ്ണു,
3: കൊറ്റംകുളങ്ങരന്ന് അല്ലേ?
4: അതെ.
3: ഏത് പാട്ടാ വേണ്ടേ?
4: മാടമ്പി എന്ന ചിത്രത്തിലെ കല്യാണ കച്ചേരി എന്നുള്ള പാട്ട്, എന്റെ അമ്മ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ.
3: മാടമ്പിയിലെ പാട്ട്,
4: അമ്മ ഞാനാണ്.
3: അമ്മ അടുത്തുണ്ടോ?
4: അമ്മ അടുത്തുണ്ട്. അപ്പൊ അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ല.

0: ഞാൻ വിളിച്ചതാ.
1: അപ്പോ മോൻ വിളിച്ചപ്പോ കിട്ടി. എന്താ പേര്
0: എന്റെ
1: പറഞ്ഞേ? എന്താ പേര്?
0: പേര് വിഷ്ണു എന്നാണ്.
1: വിഷ്ണു.
0: അവിടെ കൊറ്റമണ്ണാണ്,
1: ആ
0: ഓട്ടോ
1: വിഷ്ണു.
0: ഡ്രൈവറാണ്.
1: ഓ, ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണോ?
0: ഏ
1: ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണോ?
0: ആ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോ അമ്മ ഇരുന്ന് വിളിക്കുന്ന, അമ്മ കേട്ടില്ല. അങ്ങനെ അമ്മ ഇത് ഇവിടെ ഇരുന്ന് അമ്മ എത്തിക്കാം, അവിടെ ഇങ്ങനെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്.
1: സ്ഥലം കൊറ്റംകുളങ്ങര
0: അതാ
1: എന്നല്ലേ പറഞ്ഞത്? കൊറ്റംകുളങ്ങര.
0: വിഷ്ണു, വിഷ്ണു
1: ആ, കൊറ്റംകുളങ്ങര
0: കൊച്ചിൻ്റെ.
1: എന്നല്ലേ പറഞ്ഞത് സ്ഥലം?
0: അതെ അതെ
1: ആ ആ അവിടെ പുരുഷന്മാരൊക്കെ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുന്ന അമ്പലം, അതിൻ്റെ അടുത്ത്.
0: ഓക്കെ സാർ, ഓക്കെ.
1: മാടമ്പി എന്ന ചിത്രത്തിലെ പാട്ടാണ് കല്യാണ കച്ചേരി.
0: മാടമ്പിന്
1: ആ,
0: കല്യാണം
1: പാട്ട് കേൾക്കാം. ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: എന്തോ സാറേ
1: ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: കേട്ടില്ല.
1: പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി രാധമ്മ.
1: ആ, അമ്മ കുറേ
0: അങ്ങനെ
1: നേരമായിട്ട് മെനക്കെട്ട് ഇരുന്ന് വിളിക്കുകയായിരുന്നു, അന്നേരം കിട്ടിയില്ല. അപ്പോൾ
0: അതെ
1: എന്തായാലും മകൻ
0: അമ്മ
1: വിളിച്ച്
0: അങ്ങനെ.
1: കിട്ടിയപ്പോൾ, വിഷ്ണു വിളിച്ച് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് എന്നെ സമർപ്പിക്കാമെന്ന് വെച്ചു അല്ലേ?
0: ഓക്കെ ഓക്കെ സാർ.
1: കല്യാണ കച്ചേരി പാട്. പാട്ട് കേൾക്കാം, പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആ, പേര് പറഞ്ഞോളൂ.
1: രഘുനാഥ്,
0: രഘുനാഥ്, എവിടുന്നാണ്?
1: കുമ്പടിയിൽ നിന്ന്,
0: കുമ്പടി? ആ,
1: പാലക്കാട് ജില്ലയിൽ.
0: പാലക്കാട് കുമ്പടിയിൽ നിന്നാണ്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് അന്നയിലെ യവൻ കഥയിൽ നിന്ന് വന്ന
0: യവനകഥയിൽ നിന്ന് വന്ന ഇടയകന്യകേ,
1: അതെ
0: വയന പൂത്ത വഴിയിലെന്ത് വെറുതെ നിന്നു, വെറുതെ നിൽപ്പു നീ അല്ലേ? ഈ പാട്ട് എഴുതിയത് ഷിബു ചക്രവർത്തിയാണ്, ഔസേപ്പച്ചൻ്റെ ഇണം. യേശുദാസും ചിത്രയും പാടിയ ഒരു പാട്ടാണ് യവനകഥയിൽ നിന്ന് വന്ന. നല്ലൊരു പാട്ട്. ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഈ പാട്ട് പറഞ്ഞാൽ നാളെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് വേണ്ടിയിട്ടും പിന്നെ
0: അച്ഛൻ്റെ
1: എനിക്കൊരു
0: അമ്മയുടെ പേര് പറഞ്ഞോളൂ. അവരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അവർക്ക് സന്തോഷം വരട്ടെ.
1: പങ്കജ അച്ഛൻ ഉഷ,
0: ആ, പങ്കജാക്ഷൻ ഉഷ ദമ്പതികളുടെ അച്ഛൻ്റെ അമ്മയുടെ ജന്മദിനത്തിന് സമ്മാനമായിട്ട് നേരത്തെ തന്നെ ഒരു പാട്ട് സമർപ്പിക്കുകയാണ്.
1: പിന്നെ പിന്നെ ഒരു രണ്ട് ഒരു സുഹൃത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്.
0: ആ,
1: ചേച്ചി ചേച്ചി ബന്യ ചേച്ചി, പിന്നെ ദിവാകരേട്ട, അവര് രണ്ടുപേരും അവരുടെ വിവാഹവാർഷികമാണ് 14-ാം തീയതി. അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി 14-ാം ആഘോഷിക്കുന്ന ദീപോ ചേച്ചിക്കും വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: ആ, അപ്പൊ ഒരു പിറന്നാൾ ആഘോഷവും രണ്ട് വിവാഹവാർഷികവും അല്ലേ?
1: അതെ,
0: പാട്ട് കേൾക്കാം. അന്ന എന്ന
1: കേൾക്കാം.
0: ചിത്രത്തിലെ ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചനെ പകർന്ന് യേശുദാസും ചിത്രയും പാടിയ പാട്ട്.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: സ്വാഗതം സാറേ. സജീവ് സാറിന്റെ കുഴിപ്പുഴ.
0: സജീവാണ്.
1: സാറേ, ഞാൻ കായംകുളത്തുനിന്ന് ബാബുവാണ്. ഞാൻ കുറെ നാളുകളാണ്
0: പാട്ടുകാരൻ. നല്ലൊരു ഗായകൻ.
1: താങ്ക് യു സാറേ. ഞാൻ ഞാനിന്ന് വിളിച്ചെന്ന് പറയുമ്പോ നമ്മുടെ അദ്ദേഹത്തിന്റെ സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിന്റെ പാട്ടിന്
0: സെപ്റ്റംബർ 11.
1: ഞാൻ സെപ്റ്റംബർ 11 ചരിത്രത്തിൽ ഇന്ന് കേട്ടായിരുന്നു. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ അത് ഞാനിന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഒരു ട്രഡീഷണൽ സോങ്, അതും രവീന്ദ്രൻ സാറിന്റെ സംഗീതമാണ്. ഏറ്റവും
0: വ്യക്തമാകുന്നില്ല, വ്യക്തമാകുന്നില്ല. കുറച്ച്
1: കേൾക്കാമോ?
0: ഇപ്പൊ വ്യക്തമാകുന്നുണ്ട്.
1: എന്റെ നന്ദിക്കുട്ടി കേട്ടേ, സാർ പറയാനുള്ളത്
0: വിടതരു എന്നുള്ള പാട്ടുണ്ട്. ശരി,
1: അത് അങ്ങനെ അതുപോലെ തന്നെ നീലക്കടമ്പ് ഇച്ചക്കാലത്തേക്ക് ദാസേട്ടൻ ബേസിൽ ദാസറുപാടി.
0: നീലക്കടമ്പുകളിൽ നിന്നുള്ള പാട്ട് നീലക്കടമ്പ് എന്ന ചിത്രത്തിലെയാണ്.
1: അത് നീലക്കടമ്പില്ല. അതുപോലെ ഈ മറ്റേ ഞാൻ മറ്റേ ചൂളക്കേത്ത താരക, അങ്ങനെ ചില പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബേസ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇന്ന് അപ്പൊ രവീന്ദ്ര സാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഇത് മഴക്കകത്തുണ്ടല്ലോ, ആ ഒരു സാന്നിധ്യം രവീന്ദ്ര സാറാണല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ രവീന്ദ്ര സാറിന് ഈ നെയ്യാറ്റിൻകര വാസനസോട് കർണാടക സംഗീതത്തിന്റെ കാലാധിപർത്തിയായിട്ടുള്ള കേരളത്തിന്റെ സംഗീത ചക്രവർത്തി എന്ന് വേണോ അദ്ദേഹത്തെ പറയേണ്ടത്. അപ്പോഴാ മഹാനുഭാവന ഈ ഗാനം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ ഏറ്റവും അടുത്ത വളരെ ബന്ധപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന കായംകുളത്തിൽ വേണു സാറുണ്ട്, കുത്തിത്തെരുവില് പത്തരയത്ത്. ആ വേണു സാറിനും പിന്നെ എന്റെ ഒരു സുഹൃത്ത് എന്റെ ഒരു ശിഷ്യ വള്ളികുളം മിനി എന്ന ഒരു ഗായികയാണ്, ഭാഗവത ഭജനികയാണ്. അങ്ങനെ അവർക്കെല്ലാം പിന്നെ അതുപോലെ തന്നെ കരുവറ്റയുള്ള ഒരു സാറുണ്ട്, തകിലൊക്കെ വായിക്കുന്ന വാസുദേവൻ സാറ്. വാസുദേവൻ സാറിനും അദ്ദേഹം കവല കാഞ്ചിപുരമ്പലത്തിനടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിനും അവൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് മൊത്തം ഫുള്ളായിട്ട് വെക്കണം. അത്
0: പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അനിത. ഞാൻ കോട്ടയത്ത് നിന്ന് വെള്ളൂർ എട്ടാം മൈലിൽ നിന്ന് വിളിക്കുന്നു.
0: വെള്ളൂർ എട്ടാം മൈൽ. ഇന്നത്തെ ഈ പരിപാടിയിലെ അവസാനത്തെ അതിഥിയാണ്.
1: സാർ,
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വേണ്ടുന്നത് കുറച്ച് പഴയ പാട്ടാണ്. ചെന്നായ വളർത്തിയ കുട്ടിയിലെ അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ എന്നും പറഞ്ഞ പാട്ടുണ്ടല്ലോ.
0: അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അല്ലേ? അർച്ചന പുഷ്പമാല്യമായി നിത്യവും കൃഷ്ണ പൂജ ചെയ്യുന്ന ഭക്തലോലയം രാധ ഞാൻ.
1: എന്റെ വീട് കൊല്ലം പ്രാക്കുളം, താമസിക്കുന്നത് കോട്ടയത്താണ്.
0: കോട്ടയത്താണ്. അവിടെയാണോ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്?
1: അല്ലല്ല, വിവാഹം കഴിച്ചത് അടൂർ മണ്ണടിയിലാണ്. ജോലി സംബന്ധമായ ഹസ്ബൻഡ് എംജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. ഞാൻ എല്ലാ ദിവസവും ആകാശവാണി കേൾക്കാറുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കാറുണ്ട് പണ്ട് മുതലേ.
0: ഈ പാട്ട് ആവശ്യപ്പെടുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? ഒരു പഴയ പാട്ടാണ്, നല്ല പാട്ടാണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: എനിക്ക് പൊതുവേ പഴയ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. പിന്നെ എല്ലാ പാട്ടും ഞാൻ അത്യാവശ്യം ചെയ്യാറുമുണ്ട്. പഴയ പാട്ടുകളൊക്കെ പാടി നോക്കാറുണ്ട്. അപ്പം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
0: അപ്പൊ പാടി നോക്കാറുണ്ടെങ്കിൽ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടി. ഇന്ന് ആരും, ഇന്ന് കായംകുളം ബാബു എന്ന ഒരു വലിയ ഗായകനുണ്ട്, അദ്ദേഹമാണ് ഈ പരിപാടിയിൽ ആകെ പാടിയത്. വേറെ ആരും പാടിയിട്ടില്ല. പാടാം.
1: ഞാനിന്ന് ട്രൈ ചെയ്യാം സാർ. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ

0: ಮಂಗಲ್ಯ ಸುತ್ತಮಾಲತ್ತೆ
1: ആ നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ. ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. ചെന്നായി വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിലെ പി സുശീല പാടിയ പാട്ടാണ് അല്ലേ? ഈ പാട്ട് എഴുതിയ ആരാണെന്ന് അറിയാമോ? മങ്കൊമ്പ്, മങ്കൊമ്പാണ്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. സംഗീതം എം കെ അർജുനൻ. പാട്ട് കേൾക്കാം.
0: കേൾക്കാം സാർ. താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് കുരീപ്പുഴ സജീവ്, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് ഗായത്രി ദേവി, രേഷ്മ ജയൻ.

0: ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi expresses hope for positive discussions with aspiration for global welfare as world leaders gather in New Delhi for BRICS summit commencing tomorrow. Prime Minister Modi to hold bilateral talks with Russian President Vladimir Putin and Iranian President Masoud Pezeshkian today. BRICS Business Forum begins in national capital. External Affairs Minister Dr. S. Jaishankar calls for greater resilience, sustainability and cooperation amid rising global uncertainty as BRICS

0: മാഷ് ഇന്നലെ എപ്പോഴെങ്കിലും പുഴക്കരയിൽ ആ സംഭവം നടന്നതിന്റെ അടുത്ത് പോയിരുന്നോ?
1: ഈശ്വര, ഇന്നലെയോ? ഇല്ല, ഇന്നലെ ഞാൻ ആ വശത്തേക്ക് പോയതേയില്ല, ഇന്നും ഇല്ല. ഉത്സവ പരിപാടികളുടെ തിരക്കുമായി ഞാൻ ഇന്നലെ അമ്പലപരിസരത്ത് തന്നെ ആയിരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്നു പോയതല്ലാതെ ഇല്ല, പുഴവക്കത്തേക്ക് ഞാൻ പോയതേയില്ല. എന്താ സാർ ചോദിച്ചത്?
0: ഏയ്, വെറുതെ. ഇന്നലെ രാത്രിയിലും പോയില്ല.
1: ഭഗവാനെ രക്ഷിക്കണേ. ഇല്ല, രാത്രിയിൽ എന്താ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അതും ഇന്നലത്തെ തിരക്കിനിടയിൽ.
0: അത് ശരിയാണല്ലോ മാഷേ. ആ, അത് പോട്ടെ. മാഷ് ദേ ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കൂ.
1: വായിക്കാൻ കണ്ണട. എന്താ സാർ ഇതില്?
0: ആ, വായിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാവുമല്ലോ.
1: അല്ല, അതിപ്പോ എനിക്ക് എനിക്ക് കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റില്ല. അതാ.
0: എന്നാൽ കണ്ണട വെച്ചിട്ട് വായിക്കണം.
1: കണ്ണട അത് അത് എന്റെ കയ്യിലില്ല ഇപ്പോ.
0: ഓ, ആ കടലാസ് ഇങ്ങ് തരൂ. ആട്ടെ, കണ്ണട എവിടെ പോയി?
1: അത് ഇന്നലെ താഴെ വീണ അതിന്റെ ഒരു ചില്ല ഇളകി പോയി. നേരെയാക്കാൻ കൊടുത്തിരിക്കുക.
0: മാഷ് കണ്ണട ഒരു ചരടിൽ കോർത്തു തൂക്കിയല്ലേ ഇടാറ്? ഈ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന ഏക വ്യക്തി. പിന്നെ എങ്ങനെ അത് താഴെ വീണു?
1: സാർ, അത് ചരട് പൊട്ടിയാണ് അത് വീണത്.
0: ഇന്നലെ എപ്പോഴാ അത് വീണത്?
1: രാത്രി ഉത്സവ സമയത്ത്.
0: എന്നിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണല്ലേ?
1: അതെ. എന്താ സാർ?
0: അപ്പോ പിന്നെ ഇതെന്താ മാഷേ?
1: എന്റെ കണ്ണട ഒരു ചില്ല് നഷ്ടപ്പെട്ട് ചരട് പൊട്ടി. ഈശ്വര, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
0: അതറിയാനാ മാഷേ ഞാനും ഇങ്ങോട്ട് വന്നത്. നേരെയാക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളിപ്പോ പറഞ്ഞ കണ്ണട അമ്പലത്തിന് പുറകിൽ പുഴക്കരയിൽ അവിടുത്തെ മണ്ണിൽ പൊതിഞ്ഞു കിടക്കാനിടയായത് എങ്ങനെ?
1: പുഴക്കരയിലോ എനിക്കറിയില്ല. ഈശ്വര, പുഴക്കരയിലോ എല്ലാം അവസാനിക്കുകയാണ്.
0: അല്ല, ഇതിപ്പോ മാഷിന്റെ കണ്ണട തന്നെയല്ലേ? അങ്ങനെ അല്ല എന്ന അഭിപ്രായമില്ലല്ലോ. ഓ,
1: കണ്ണട എന്റെ തന്നെ. പക്ഷെ ഇതെങ്ങനെ അവിടെ എത്തി? എങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
0: ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത് തന്നെയല്ലേ മാഷേ? എനിക്കറിയേണ്ടത് അതിന്റെ ഉത്തരമാ. പിന്നെ ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, കുറച്ചു മുമ്പ് എന്റെ രണ്ട് പോലീസുകാർ പുഴക്കരയിൽ പോയിരുന്നു. അമ്പലപ്പറമ്പിലൂടെയാ അവർ പോയത്. പിൻഗേറ്റ് കടന്ന് പുഴക്കരയിലേക്കുള്ള പടിയിറങ്ങുമ്പോൾ കുറച്ചകലെയായി മണ്ണിനടിയിൽ എന്തോ ചെറുതായി തിളങ്ങുന്നത് കണ്ടു. ഈ കണ്ണടയായിരുന്നു അത്. ഈ അവസ്ഥയിൽ ഈ നാട്ടിൽ ഇതുപോലെ ചരടിൽ തൂക്കിയിടുന്ന കണ്ണട നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമില്ലായിരുന്നു. സംഭവസ്ഥലത്തിന് ഇത്ര അടുത്തുനിന്ന് കിട്ടിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് തിരക്കാമെന്ന് കരുതിയത്. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നലെ പുഴവക്കത്തേക്ക് പോയതേയില്ല എന്ന്. മാത്രമല്ല, ഈ കണ്ണട റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നും പറയുന്നു. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മാഷേ മനസ്സിലാക്കേണ്ടത്?
1: ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി ഉത്സവ തിരക്കിനിടയിൽ അമ്പലമുറ്റത്ത് വച്ചാ ഇത് പൊട്ടി വീണത്. വീണ് ഇതിൻ്റെ ഒരു ചില്ല് മുഴുവനായി ഇളകിപ്പോയി. അത് തിരികെ വച്ച് പിടിപ്പിച്ച് ശരിയാക്കാനായി ഞാൻ എൻ്റെ സഹായി പ്രകാശനെ, സാർ അറിയവനെ, അത് അപ്പോൾ തന്നെ ഞാൻ ഏൽപ്പിച്ചു. സത്യം.
0: പ്രകാശനെയോ?

0: കള്ളന്റെ രൂപത്തിലെത്തിയത്. അങ്ങനെ അവൻ ആശുപത്രിയിലായതുകൊണ്ടാണല്ലോ എനിക്ക് അവന്റെ മുറിയിൽ കയറാനും അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും സാധിച്ചത്. അവന്റെ ഡയറിയിൽ അവന്റെ ആ പേര് കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തുടർന്നുള്ള താളുകളിൽ ആ ചീഞ്ഞ മനസ്സിന്റെ ദുഷിച്ച ചിന്തകൾ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൻ വരച്ചിട്ടിരുന്ന രേഖാചിത്രങ്ങൾ, പേരുകൾ, പൂജയെക്കുറിച്ച് വന്ന പത്രവാർത്തയുടെ കട്ടിംഗ് എല്ലാം അവന്റെ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് കരുതി മറന്നു തുടങ്ങിയിരുന്നതാണ് അവനെ. പക്ഷേ അവൻ വന്നിരിക്കുന്നു ഇവിടെ എന്റെ അടുത്ത്. വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എങ്കിലും അതൂഹിക്കാനായി. അല്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരേണ്ട കാര്യമെന്ത്? ഈ വിധത്തിൽ വേഷവും ഭാവവും ഭാഷയും പേരും മാറ്റി ആട്ടിൻതോലിനിടയിൽ ആ പഴയ ക്രൂരനായ ചെന്നായ തന്നെ വന്നിരിക്കുന്നത് പണ്ട് ചെയ്തത് തീർക്കാനാകാതെ പോയത് മുഴുവിപ്പിക്കാൻ തന്നെ എന്ന് സംശയമില്ല. പാപത്തിന്റെ വിത്തുകൾ പാകിയ ശപിക്കപ്പെട്ട അസൂരഹൃദയത്തിൽ ദ്രോഹത്തിന്റെ മുൾച്ചെടികളെ നാം വിടൂ, വളരൂ. എന്താണ് ചെയ്യേണ്ടത് അന്ന് മനസ്സ് ചോദിച്ചു.
1: പ്രകാശ, പ്രകാശ.
2: ഈശ്വര, ആ പോലീസാണല്ലോ. ഇവരെന്തിനാ വന്നത്? ഇനി ഇവർക്ക് വല്ല തുമ്പും കിട്ടി കാണോ? പേടിയാവുന്നു.
1: ഡാ പ്രകാശ, നിന്നോട് ചിലത് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെ വിരണ്ടു നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിന് ശരിക്കുള്ള ഉത്തരം പറയണം.
2: പറയാം.
1: എന്റെ സമയം മെനക്കെടുത്തരുത്, കേട്ടല്ലോ.
2: ദൈവമേ, ഇവരെല്ലാം അറിഞ്ഞാണോ?
3: ശരി സാറേ.
1: നമ്പ്യാർ മാഷ് ഒരു കണ്ണട നന്നാക്കാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ?
2: ഇതായിരുന്നു ആശ്വാസം. അപ്പൊ പേടിച്ചല്ല.
1: ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് എത്ര നേരം വേണം മറുപടി പറയാൻ? ഞാൻ പറഞ്ഞതല്ലേ എന്റെ സമയം വെറുതെ കളയരുതെന്ന്?
2: സാറേ, തന്നിരുന്നു തന്നിരുന്നു.
1: എപ്പോ?
2: ഇന്നലെ രാത്രി അമ്പലത്തിൽ വെച്ച്.
1: എന്നിട്ടാ കണ്ണട എവിടെ?
2: ഇനി ഇതിന് ശരിക്കുള്ള ഉത്തരം പറഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയെല്ലാം പറയേണ്ടി വരും. അതോടെ ആലോചിക്കാൻ വയ്യ.
1: പ്രകാശ
2: സാർ, അത് നേരെയാക്കാൻ കൊടുത്തു.
1: എവിടെ? ആരുടെ കയ്യിൽ കൊടുത്തു നേരെയാക്കാൻ?
2: സാറേ, ഇവിടെ അടുത്തൊരിടത്ത്.
1: അടുത്തെന്ന് പറഞ്ഞ അബുവിന്റെ ചായക്കടയിലോ അതോ ബാങ്കിലോ?
2: അല്ല, അത്.
1: ഛീ, സത്യം പറയടാ, എവിടെയാ കണ്ണട?
2: സാറേ, സാറേ അത് കളഞ്ഞുപോയി.
1: എവിടെ?
2: അറിയില്ല സർ. എല്ലാം മറച്ചു വെക്കാൻ അവധോളം ശ്രമിക്കണം.
1: എപ്പോ?
2: ഇന്ന് സാറേ.
1: നിനക്ക് അവസാനത്തെ അവസരമാണ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഇല്ലെങ്കിൽ പ്രകാശ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തത്രയും പ്രകാശം നീ ഇപ്പോ കാണും. വേണോ? താഴെ നിൽക്കുന്ന പോലീസുകാരെ ഞാൻ ഈ തട്ടിമുറത്തോട്ട് വിളിക്കട്ടെ?
2: സാറേ, ആ കണ്ണട ഇന്നലെയാ കളഞ്ഞത്.
1: ഇന്നലെ എപ്പോ?
2: രാത്രി.
1: കാര്യം മുഴുവനായി പറടാ. അവന്റെ ഒരു ഒറ്റവാക്കിൽ ഉത്തരം. നിന്നോട് ഞാൻ ഇനി ഒന്നൊന്നായി ചോദിക്കണോ?
4: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം, 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ, ദിലീപ് എം കെ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
4: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ September 14 തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ September 14 തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം ആലിംഗനം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

അടുത്ത ഗാനം പാടിയത് പ്രീതി പിള്ള, ശ്രീകുമാർ വാക്കേൽ. രചന പി എസ് റഫീഖ്, സംഗീതം പ്രശാന്ത് പിള്ള. ചിത്രം ആമീൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഗാനോപഹാരം തുടരുകയാണ്. അടുത്ത ഗാനം ആമി എന്ന ചിത്രത്തിൽ നിന്നാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം. പാടിയത് വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും.

ഗാനോപഹാരത്തിൽ ഇനി കൃഷ്ണചന്ദ്രനും വാണിജ്യറാമും പാടിയ ഗാനമാണ് എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഗാനോപഹാരത്തിൽ ഇനി ഫിഡിൽ എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസും സുജാതയും പാടിയ ഗാനമാണ്. രചനാ പ്രഭാകരൻ മുത്താന, സംഗീതം എസ് ജയൻ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഗാനോപഹാരത്തിൽ ഇനി ഗിരീഷ് പുത്തൻ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പഴയിടം സോമശേഖരൻ രചിച്ച്, എം ജി ശ്രീകുമാർ സംഗീതം നൽകി പാടിയത്. ചിത്രം അർദ്ധനാരി.

ആകാശവാണി, സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പട്ടാഭിഷേകം എന്ന ചിത്രത്തിനായി ബിച്ചു തിരുമല രചിച്ച ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം.

കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് ഈണം നൽകി. ശങ്കർ മഹാദേവൻ, റിമി ടോമി എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അവതാരം.

രാജീവ് കോടമ്പള്ളി, സൗമ്യ എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. അറബിക്കഥ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനം രചിച്ചത് അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജിപാൽ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു. സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: അടുത്ത ഗാനം തിളക്കം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 26, ശകവർഷം 1948, ഭാദ്രം 20, 2026 സെപ്റ്റംബർ മാസം 11 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പോലീസ് വൈസ് എഫ് എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ ആദ്യ തടാകമേത്? ചോദ്യമൊരിക്കൽ കൂടി പറയാം. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ ആദ്യ തടാകം ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ് എമ്മിൽ നിന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ആദ്യ ഗാനം ആശൈകൾ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം ഇളയരാജയും എസ് ജാനകിയും പാടിയത്, ചിത്രം തൈ പൊങ്കൽ.

പൊല്ലാത്തവൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും വാണി ജയറാമും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ഒരു തലൈ രാഗം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ജയചന്ദ്രൻ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അലർജി, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് ആയുർവേദ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അലർജി. എന്താണ് അലർജി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും ത്വക്ക് രോഗം, ശ്വാസരോഗം, ചുമ, രാജേഷ്മ തുടങ്ങിയ ശ്വസന വ്യവസ്ഥ സംബന്ധമായ രോഗങ്ങൾ, ഊർധ്വജത്രുഗത രോഗങ്ങൾ അതായത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, ശോഫം അഥവാ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വിരുദ്ധാഹാരം നിമിത്തമുള്ള രോഗങ്ങൾ, ഗരവിഷം അഥവാ ഭക്ഷണത്തിലൂടെ എത്തുന്ന വിഷാംശം എന്നിവയ്ക്കൊക്കെ വിഷചികിത്സയും രസായന ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ശരിയായ ചികിത്സകളാണ് ഉള്ളത്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഈ സംവിധാനമാണ് ശരീരത്തിനെ രോഗം വരാതെ സംരക്ഷിക്കുന്നത്. ഇതിൽ രണ്ട് ഘടകങ്ങൾ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവിൽ നിന്നോ രോഗം വരുന്ന സാഹചര്യത്തിൽ നിന്നോ ശരീരത്തിന് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഘടകം. അതിനെ നാം പറയുന്നത് വ്യാധി ഉത്പാദക പ്രതിബന്ധകത്വം എന്നാണ്. രണ്ടാമത്തേത്

0: ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്ന് മേൽപ്പറഞ്ഞ സംവിധാനത്തിന് വിള്ളലുണ്ടാക്കി രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംവിധാനമാണ്. അതിനെ ആയുർവേദം പറയുന്നത് വ്യാധിബല വിരോധിത്വം എന്നാണ്. എല്ലാ രോഗങ്ങളുടെ ചികിത്സയിലൂടെയും ഈ ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സഹായകരമായ ഒട്ടനവധി ഔഷധങ്ങളും യോഗങ്ങളും ശോധന അഥവാ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ചികിത്സകളും വീണ്ടും ഇവ വരാതിരിക്കുന്നതിനായി രസായന ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അലർജിയെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കും.
1: ഡോക്ടർ, അലർജിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: അലർജിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും അലർജി ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും. അതായത് സൂര്യപ്രകാശം മുതൽ ഭക്ഷണവും ഔഷധങ്ങളും വരെ അലർജി ഉള്ളവരുണ്ട്. കാലാവസ്ഥാ വ്യത്യാസത്തിൽ പോലും അലർജിയിലെ ലക്ഷണങ്ങൾ നാം കാണാറുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പുക, പൊടിയോടുള്ള കാറ്റ്, പ്രത്യേക ഗന്ധങ്ങൾ, അതായത് പെർഫ്യൂംസ്, ചിലതരം പെർഫ്യൂമുകൾ, അന്തരീക്ഷത്തിലെ പൊടിയുടെ അംശം, അന്തരീക്ഷ താപനില തുടങ്ങിയവയോട് ശരീരം അമിതമായി പ്രതികരിക്കാറുണ്ട്. വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ തുടങ്ങിയവയൊക്കെ അലർജി ഉണ്ടാക്കാം. വീടിനുള്ളിലെ പൊടി, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, അവയുടെ പൊടി, മാറാല, അതുപോലെ എട്ടുകാലി, പാറ്റ, പൂമ്പാറ്റ മുതലായ ജീവികളിൽ നിന്നും വരുന്ന അലർജി, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പെയിൻറ്റ്, റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വരുന്ന ഒരുതരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അലർജിയായി മാറാറുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലുള്ള അലർജനുകൾ ഏറ്റവും പ്രധാനമായും പൂമ്പൊടിയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, റബ്ബർ വൃക്ഷം, റബ്ബർ പൂക്കുന്ന ഒരു കാലമുണ്ട്. ആ സമയത്ത് അതിൻ്റെ പൊടി അലർജിയായി മാറുന്നത് നാം കാണുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് പോയാൽ ഗോതമ്പ് അലർജിയുള്ളവരുണ്ട്, പാലും തൈരും മോരും ഒക്കെ അലർജിയുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഞണ്ട്, ചിപ്പി തുടങ്ങിയ ചിലതരം മത്സ്യങ്ങൾ, നാൽക്കാലികളുടെ മാംസങ്ങൾ, കൈതച്ചക്ക തുടങ്ങിയ ചില പഴവർഗ്ഗങ്ങൾ, ചേന തുടങ്ങിയ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ സോയ പോലെയുള്ള പച്ചക്കറികൾ, ചായ, കാപ്പി, അതേപോലെ പുളിപ്പിച്ച ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇവയൊക്കെ നാം അലർജിക്കായിട്ട് പല രോഗികളിലും കാണുന്നു. അതേപോലെ തന്നെ ആഹാരത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയ വിനാഗിരി, രാസവസ്തുക്കൾ, അതുപോലെ ചിലർക്ക് ഡിറ്റർജൻറ്റുകളും സാനിറ്റൈസറും പോലും അലർജിയാണ്. അതേപോലെ റബ്ബർ ഗ്ലൗസുകൾ, അതേപോലെ ലോഹങ്ങൾ, പ്രത്യേകിച്ചും അലൂമിനിയം ഒക്കെ പലർക്കും അലർജിക്കായിട്ട് കാണുന്നു. പ്ലാസ്റ്റിക്, ഇവയൊക്കെ അലർജിക്കായി കാണുന്നു. ഇവ കൂടാതെ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിരുദ്ധാഹാരത്തിൻ്റെ ഉപയോഗം, ഉദാഹരണത്തിന് പാലും പാലുൽപ്പന്നങ്ങളും, ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ, ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അലർജിയായിട്ട് പലർക്കും കാണുന്നുണ്ട്. അതുപോലെ പാലും മത്സ്യവും ഒരേ സമയം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നവരിലും നാം അലർജി കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം ഉൾപ്പെടെ അലർജിക്കായതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ.
1: ഡോക്ടർ, സാധാരണ രീതിയിൽ അലർജിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള അലർജിയുടെ വകഭേദങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് കൂടി പറയേണ്ടി വരും. അതായത് നമുക്ക് 5 തരത്തിലാണ് ഇത് വരിക. അലർജി കൊണ്ടുള്ള ആസ്മ അഥവാ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ തുടങ്ങിയ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, അതുപോലെ തന്നെ പീനസം, തലവേദന മുതലായ മറ്റു ലക്ഷണങ്ങളുള്ള അലർജി, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അലർജി, 5 പ്രാണികളിൽ നിന്നും ഉണ്ടാകുന്നവ. അപ്പോൾ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടലിന് എന്താണ് ലക്ഷണമെന്ന് നോക്കാം. അലർജനുകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, ചുമ, നെഞ്ചിനു പിടുത്തം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അപൂർണമായ വേഗത്തിൽ ശ്വാസചലനം, നടക്കാനും പടി കയറാനും പറ്റാതെയാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നാം ഇവിടെ കോമൺലി കാണുന്നത്. ഇത് രാത്രിയിൽ കൂടുതലാകാറുണ്ട്. കിടക്കുന്നതുകൊണ്ടുള്ള പൂളിംഗ് ഓഫ് സെക്രീഷൻ കാരണം കഫം പുറത്തു പോകാതെയും ഹോർമോൺ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടുമാണ് രാത്രിയിൽ ഇത് കൂടുന്നത്. ഇനിയും അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ തുടങ്ങിയ വളരെ സാധാരണമായ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാലാവസ്ഥയിലോ

0: അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം പോലും അലർജിക്ക് കാരണമാകുന്നു. ഭക്ഷണം ഇവ പ്രധാനം. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടിവരും. അതുപോലെ മൂക്ക്, ചെവി, കണ്ണ് എന്നിവിടങ്ങളിൽ അതിയായ ചൊറിച്ചിൽ, മൂക്കടപ്പ് ഇവ ഉണ്ടാകും. ഇത് വർദ്ധിച്ച് ശ്വാസതടസ്സമാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ കാണാറുണ്ട്. അവിടെ കണ്ണിന് താഴെ കരിവാളിപ്പ് ഇതിന്റെ മറ്റൊരു ലക്ഷണമായി തന്നെ കാണാൻ കഴിയും. കണ്ണിന് ചുവപ്പും ചൊറിച്ചിൽ, അതുപോലെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന് പുകച്ചിൽ തുടങ്ങിയവയും അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളാണ്. ഇതേപോലെ പീനസം അഥവാ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും നമുക്ക് ഇത്തരം അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അവിടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളിലെ അറകളിൽ കഫം നിറച്ച് അത് അണുബാധയുണ്ടാക്കി മഞ്ഞ നിറത്തിലോ ഇളം പച്ച നിറത്തിലോ മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്നു. കഫത്തിന് ദുഷിച്ച ഗന്ധവും ഉണ്ടാകും. ശക്തമായ തലവേദന, പനി, രുചിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പീനസ രോഗികളിൽ മൂക്കടപ്പും രാത്രി ശ്വാസതടസ്സവും മണമറിയാൻ സാധിക്കായികയും ഒക്കെ തന്നെ ഇവിടെ ലക്ഷണങ്ങളായി പേഷ്യൻസിൽ കണ്ടുവരുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗ ലക്ഷണമാണ് അർട്ടിക്കേരിയ. ഇതിൽ ചൊറിഞ്ഞു തടിക്കൽ സാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തണുപ്പു കാലാവസ്ഥ കാരണവുമൊക്കെയാണ് ഉണ്ടാകുന്നത്. ശരീരമാസകലം ചൊറിച്ചിൽ വന്ന് ചുവന്ന് തടിച്ച് നീരുവന്ന് വീർക്കുന്നു. ഇത് കലശലാകുമ്പോൾ വയറുവേദനയും ഛർദിയും വയറിളക്കവും ഒക്കെയായി മാറുന്നു. അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന അലർജിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് പോലും പലപ്പോഴും രോഗികൾ മറന്നുപോവുകയും പിന്നീട് ഛർദിക്കും വയറുവേദനയ്ക്കും മാത്രം ചികിത്സ ചെയ്യുകയും കൃത്യമായ രോഗം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അർട്ടിക്കേരിയ എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ വീണ്ടും നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായും ഡോക്ടറെ കാണുകയും അതിന് വേണ്ടുന്ന ചികിത്സ തേടുകയും തന്നെ വേണം. ഹോം റെമഡീസായി നമുക്ക് കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ അരച്ച് പുറമേ പുരട്ടാവുന്ന ഒരു രോഗമാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നുമുള്ള അലർജിയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. കൂടാതെ ഛർദിയും വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എണ്ണ ചേർന്ന ഭക്ഷണം, മുട്ട, പാൽ, കടല, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടാതെ രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുത്ത വെള്ളം ഒക്കെ ഇതിനൊരു പ്രധാന കാരണങ്ങളായി തീരാറുണ്ട്. തലയിൽ തേക്കുന്ന എണ്ണ പോലും പ്രധാനമാണെന്നുള്ളതാണ് അലർജി എന്ന രോഗത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പലപ്പോഴും മുടി വളരാനും മറ്റും തണുപ്പുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് കറ്റാർവാഴയോ ചുവന്നുള്ളിയോ ഒക്കെ ചേർത്ത മരുന്നുകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുന്ന ഒരു ശീലം ഒട്ടും തന്നെ അലർജിയെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അലർജി വല്ലാണ്ട് കൂടുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ച, കടന്തൽ, മറ്റ് ഷഡ്പദങ്ങൾ, തേൾ, ഞണ്ട് തുടങ്ങിയവയുടെ ദംശനം അത് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി, ചെറിയ അളവിൽ ഇവയുടെ വിഷാംശം ഉള്ളിലെത്തിയാൽ ശക്തിയായ വേദനയും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അളവിൽ ഇവയുടെ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഇത് അലർജിക്ക് കാരണമായി തീരുകയും മരണകാരണമായി പോലും നാം ഇത് കണ്ടുവരുന്നു.
1: ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം അലർജിയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് തടയുന്നതിനായി ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന മാർഗങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടി വരും. അതായത് ആഹാരം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഹാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔഷധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ വിധിപ്രകാരം ശരീരപ്രകൃതിക്ക് അനുസൃതമായ ആഹാരമാണ് നാം കഴിക്കേണ്ടത്. അതിനായി ശരീരപ്രകൃതി നമുക്കറിയേണ്ടതുണ്ട്. അതായത് ഉദാഹരണത്തിന് കഫപ്രകൃതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തലയിൽ എണ്ണ തേക്കുന്ന ആവശ്യകത തന്നെയില്ല. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തമായ ഔഷധം ചേർത്ത് കാച്ചിയ എണ്ണയായിരിക്കണം. അതുപോലെ വിരുദ്ധാഹാരം ഒഴിവാക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുപ്പിച്ച വെള്ളം ഒരു ഭക്ഷണവും ഉപയോഗിക്കാതിരിക്കുക, വിഷാംശമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട്, ദഹിക്കാൻ വിഷമതയുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാം ശ്രദ്ധിക്കണം. അതേപോലെ മഞ്ഞൾ, ചുക്ക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ജീരകം, ഉലുവ, ഏലക്ക തുടങ്ങിയ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ദഹനശക്തി കൂട്ടുവാനും അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ

0: തടയുവാനും സഹായിക്കും. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലമുണ്ടാവണം. ആവശ്യത്തിന് അനുയോജ്യമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത് ചുക്ക്, തുളസി തുടങ്ങിയ ദഹന ശക്തി കൂട്ടുന്ന ഔഷധങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്ക്, അതായത് കഫപിത്ത പ്രകൃതിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിശപ്പില്ലാതെ തന്നെയും കഴിക്കാം. ഇനി വിഹാരത്തിലേക്ക് വരാം, അഥവാ ശീലങ്ങളിലേക്ക് വരാം. അതായത് രാത്രിയുള്ള കുളി, കാലത്ത് നേരത്തെയുള്ള കുളി, ഉറക്കമളപ്പ്, അതായത് പകലുറക്കം, സമയം തെറ്റിയുള്ള ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണം, മാനസിക പിരിമുറുക്കം, മാനസിക ആഘാതം, ഇവയൊക്കെ ഇതിന് കാരണമാകാം. അതുപോലെ ഒരുപാട് നേരം തണുത്ത കാറ്റേൽക്കുക, അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി, ഇതൊക്കെ ഇതിന് കാരണമാകാം. ഇനി ഔഷധത്തിലേക്ക് വന്നാലോ, ഭക്ഷണം തന്നെയാണ് പ്രധാനമായ ഔഷധം. ആയുർവേദം അനുശാസിക്കുന്നതും അത് തന്നെയാണ്. ആഹാരത്തെ തന്നെയാണ് ഔഷധമായി നാം സേവിക്കാനായി പറയുക. അതുപോലെ കുളിക്കുന്ന രീതി, അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ തല കുളിക്കുന്നത് തല കുനിച്ച് തന്നെ കുളിക്കുകയും നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെയും അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ അത് വളരെയേറെ സഹായിക്കും. അതുപോലെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ശീലവും നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ ആഹാരവും വിഹാരവും ഔഷധവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആയുർവേദ സമീപനത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലർജിയും അതേപോലുള്ള അനുബന്ധമായ രോഗങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലും അതേപോലെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളിലും ഒക്കെ തന്നെ യോഗയിലെ പ്രാണായാമങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
4: LIC ഹർബൽ ആപ്കെ സാത്ത്.
5: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM 101.4. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഴിമുഖം എന്ന നാടകത്തിന് വേണ്ടി തെന്നൽ പാടിയതാണ്.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർകെ സാത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: അടുത്ത ഗാനം ബാലചന്ദ്രൻ, അരുന്ധതി എന്നിവർ പാടിയത്. ചിത്രം, നാടകം ഭാഗ്യനക്ഷത്രം.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 5 മണിക്കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യമിന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ടൂറിസം ഡയറി അവതരണം ഹരിപ്രിയ അനീഷ്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. ഈ പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവകർഷകൻ ശ്രീ അനു മോഹൻ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യവും ചികിത്സാരീതികളും. പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീമതി അനഘ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 ഇസൈ തെൻട്രൽ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:15 നാടൻ പാട്ടുകൾ. 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 നിയമവീഥി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി. 8:00 സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി.

പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീമതി അനഘ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10 ഇസൈത്തുൻട്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഇന്ന് രാത്രി 10 ഇസൈത്തുൻട്രിൽ മറക്കാതെ സന്ദേശങ്ങൾ അയക്കുക.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ ആദ്യ തടാകമേത്? ഉത്തരം, ദാൽ തടാകം. ശ്രീനഗറിലാണ് ഈ തടാകം. ഒരിക്കൽ കൂടി പറയാം, പൂർണ്ണമായും വൈഫൈ കണക്റ്റിയുള്ള ലോകത്തിലെ ആദ്യ തടാകം ദാൽ തടാകം. ശ്രീനഗറിലാണ് ഈ തടാകം.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായിരുന്നു. മിതമായ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

പ്രിയ ശ്രോതാക്കൾക്ക് ടൂറിസം ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ടൂറിസം ഡയറി ആരംഭിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളുമായാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളെ ഒരു സ്ഥലത്തെത്തിക്കും. ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ചോദ്യങ്ങൾ ഇതാണ്: സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി ഗ്രിഡിലേക്ക് വിൽക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. മൊത്തം വിസ്തൃതിയുടെ 25% വനപ്രദേശമായ പഞ്ചായത്ത്. ചരിത്ര പുരാവസ്തു ഗവേഷകർ 3000 കൊല്ലങ്ങൾക്ക് മേൽ പ്രായം കണക്കാക്കിയിട്ടുള്ള എഴുത്തളകളും ചരിത്രമുറങ്ങുന്ന മുനിയറകളും സ്വന്തമായുള്ള ഒരു സ്ഥലം. താരതമ്യേന ജനസാന്ദ്രത കുറഞ്ഞ ഒരിടമാണെങ്കിലും 25% ആദിവാസികൾ വസിക്കുന്ന ഒരു നാട്. പഞ്ചപാണ്ഡവന്മാർ എത്തിയിട്ടുണ്ടെന്ന് പഴമക്കാർ വിശ്വസിക്കുന്ന ഒരിടം. ഉത്തരം: ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. മാങ്കുളം ആനക്കുളത്തേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് ടൂറിസം ഡയറി.

ഇത് ഒരു ഒറ്റ സ്ഥലത്തേക്കുള്ള യാത്രയല്ല. മാങ്കുളത്ത് നമ്മുടെ കണ്ണുകളിൽ വിസ്മയ ലോകം തീർക്കുന്ന ഒത്തിരി മലനിരകളും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കാടും പക്ഷികളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ടൂറിസം ഡേയ്ക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ പോയി നമുക്ക് മടങ്ങാം. 33 കിലോമീറ്റർ ആണ് അടിമാലിയിൽ നിന്ന് മാങ്കുളത്തേക്കുള്ളത്. മൂവാറ്റുപുഴ നേര്യമംഗലം അടിമാലി വഴി പോകുന്നവർ അടിമാലിയിൽ നിന്ന് കല്ലാർ വഴി വിരിപ്പാറ എത്തി അവിടെ നിന്ന് മാങ്കുളത്തെത്തണം. മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് കുറച്ചേ ഉള്ളൂ. ഇനി വിരിപ്പാറയ്ക്കും മാങ്കുളത്തിനുമിടയിൽ ലക്ഷ്മി എക്സ്റ്റേറ്റ് വഴി മൂന്നാറിൽ നിന്ന് എത്തുന്നവർക്കും ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു വഴിയുണ്ട്. മാങ്കുളത്തേക്ക് പോകുന്ന വഴി കല്ലാർ കഴിയുമ്പോഴുള്ള തേയിലത്തോട്ടങ്ങളിലെ ഫോട്ടോ പോയിന്റ് ഒന്നും മിസ് ചെയ്യരുത്. ഇപ്പോൾ വെയിൽ കൂടുതലാണെന്ന് ഞാൻ പറയാതെ അറിയാലോ, അതുകൊണ്ട് മഴക്കാലത്തിന്റെ ഭംഗി കിട്ടാൻ പ്രയാസമാണ്. എങ്കിലും എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാലോ, നല്ല ഫോട്ടോസ് നമുക്കും കിട്ടും. ഹൈറേഞ്ചിന്റെ വഴികളിലെ പച്ചപ്പ് വിരിക്കുന്ന കാട്ടുചെടികൾ വഴിയുടെ ഇരുവശങ്ങളെയും കവർ ചെയ്യുന്നതിനാൽ വഴിക്ക് വീതി കുറവാണ്. വണ്ടി ഓടിക്കുമ്പോൾ

ശ്രദ്ധ കൂടുതൽ വേണം കേട്ടോ. മാങ്കുളത്തെ കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയിട്ട് ഏറെ നാളുകളൊന്നും ആയിട്ടില്ല. വേണ്ടത്ര വാഹന സൗകര്യമോ മറ്റടിസ്ഥാന വികസനങ്ങളോ എത്തിപ്പെടാതെ കിടക്കുന്ന മാങ്കുളം അക്ഷരാർത്ഥത്തിൽ വനത്തിനുള്ളില് ഒരു സ്വർഗം തന്നെയാണ്. ഇടയ്ക്കിടെ വന്നുപോകുന്ന സ്വകാര്യ ബസ്സുകളാണ് പ്രദേശത്തേക്കുള്ള തരക്കേടില്ലാത്ത ഒരു യാത്രാ സംവിധാനം എന്ന് പറയാം. മാനമുട്ട വളർന്നു നിൽക്കുന്ന വൻ മരങ്ങൾക്കിടയിലൂടെ നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന കാട്ടരുവികൾക്കിടയിലൂടെ സുഗന്ധം പൊഴിക്കുന്ന ഏലച്ചെടികൾക്കിടയിലൂടെ വലിയ മരങ്ങളൊക്കെ പിന്നിട്ട് റോഡിനിരുവശവും പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു സഞ്ചാരം, ഒരു യാത്ര. ഇതിനിടയിൽ ആനയാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും മണ്ണിനെ ഇപ്പോൾ തൊടുമെന്ന് കരുതുന്ന മഞ്ഞുകണങ്ങളും എല്ലാമുള്ള ഒരു യാത്ര. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മിന്നിമറയുന്ന ചിത്രങ്ങളെ ഓർമ്മകളായി മാറ്റാൻ ചിത്രങ്ങളായി പകർത്തുന്ന വിനോദസഞ്ചാരികളും വഴിയിലുടനീളം കാണും. ഈ ദീർഘനേരത്തെ യാത്രാക്ഷീണം ഒഴിവാക്കാൻ നമ്മുടെ ഈ മാങ്കുളത്തെ തണുത്ത വായു മാത്രം ശ്വസിച്ചാൽ മതിയാവും. ഇരുവശങ്ങളിലേക്കുമുള്ള കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ല. തേയില, ഏലം, കാപ്പി തുടങ്ങി സുഗന്ധവ്യഞ്ജനങ്ങൾ എല്ലാം തിങ്ങി നിറഞ്ഞ നാട്. ദൂരെ നിന്ന് മാത്രം കണ്ട് ആസ്വദിക്കാവുന്ന വെള്ളച്ചാട്ടങ്ങൾ മുതൽ ഇറങ്ങി കുളിക്കാവുന്ന കാടിന്റെ അരുവികളും മൺസൂൺ കാലത്തെ മാങ്കുളം നിങ്ങളിൽ എത്തിക്കും. ഏലത്തോട്ടങ്ങളുടെ ഇരുട്ടും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും കാടും മലനിരകളിൽ ഒഴുകുന്ന നീർച്ചാലുകളെല്ലാം കടന്ന് മാങ്കുളം സിറ്റിയിലെത്തിയാൽ ഒരു നാടൻ ഗ്രാമത്തിലെത്തും. കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ ഇത് ഇത്രയേറെ വികസിച്ചിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം മഴ സമയത്തുള്ള നീർച്ചാലുകൾ അതിമനോഹരമായി ഒഴുകുന്നുണ്ട്. വേനൽക്കാലത്ത് ഈ കാഴ്ചകളൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ തന്നെ കുറവാണ്. ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ട് പുഴകളുടെ ഒഴുക്കെല്ലാം മന്ദഗതിയിലാണ്. മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് എത്തുമ്പോൾ ആനക്കുളത്തും ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട്. ഇവിടേക്കും KSRTC വിനോദ സഞ്ചാര പാക്കേജ് ഉണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ നിന്നൊരു ചായ കുടിച്ച് മുന്നോട്ട് പോകാം. ആനക്കുളത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം പോയാല് ഒരു ചെക്ക് ഡാം ഉണ്ടെന്ന ഇവര് പറഞ്ഞു. അവിടെ നമുക്ക് ഇറങ്ങാമെന്ന്. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാലോ? ഒരു കാര്യമുണ്ട്, നമുക്ക് പരിചിതമല്ലാത്ത ഈ സ്ഥലങ്ങളിൽ കാടിന്റെ സ്വന്തം അരുവികളിൽ വളരെ ശ്രദ്ധയോടെ ഇറങ്ങാവൂ. മഴയൊന്നു മാറി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാട്ടോ. കാടിന്റെ നടുവിൽ ഒട്ടും ഭയക്കാതെ ഒരു പുഴയിൽ ഇറങ്ങാൻ കൊതിയില്ലേ? സ്വാതന്ത്ര്യത്തോടെ കിളികളുടെ പാട്ട് കേട്ട് ഒഴുകുന്ന വെള്ളം ഇരുവശങ്ങളിലെയും പാറകളും മരങ്ങളും ഈ പുഴയ്ക്ക് കാവലായി നിൽക്കുന്ന പോലെയുണ്ട്. വൈകിട്ട് ആന വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കുളത്തെത്തണം. അതിനു മുൻപ് ഒരു സ്ഥലം കൂടി നമുക്ക് പോയിട്ട് വരാം. ഇവിടെ നിന്ന് കുറച്ചു പോയാല് ആനക്കുളം പുഴ കരിന്തിരിയാറിനോട് ചേരുന്ന ഒരു ഭാഗമുണ്ട്. കരിന്തിരിയാർ മല നമ്മൾ നേരിമംഗലം ചീയപ്പാറ വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. 1924 വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായ ആലുവ മൂന്നാർ റോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ഇങ്ങനെ ദൂരങ്ങൾ താണ്ടി ഈ കാട്ടുവഴികളിലൂടെ കടന്നുപോയ റെയിൽവേയും റോഡും ഒക്കെ ഒരു ഓർമ്മ പോലെ മനസ്സിൽ വന്നോ? ലേക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ. കരിന്തിരിയാറും ആനക്കുളം പുഴയും ചേർന്നൊഴുകി പെരിയാറിലേക്ക് പോകുന്നത് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന്. ശരിയാണ്, നമുക്ക് ചെറിയ മഴയുള്ളപ്പോൾ അടുത്ത തവണ ഒന്നുകൂടി വരാം. ടൂറിസം ഡയറിക്കും കൂട്ടുകാർക്കും മാങ്കുളത്തെ മഴയിൽ നനഞ്ഞ് ഒന്നുകൂടി ഈ പുഴ കാണണം. ഇപ്പം വൈകാതെ നമുക്ക് തിരിച്ചാനക്കുളത്തേക്ക് തന്നെ മടങ്ങാം. പിന്നെ പറയാൻ മറന്നു, വനം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ട്രക്കിങ്ങും താമസ സൗകര്യം എന്നിവ മാങ്കുളത്തെ ഒരു കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കൊണ്ട് മടിക്കാതെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആനക്കുളത്തെത്തിയാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഒരു മൈതാനമാണ്. ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആനയുള്ള സമയത്ത് വണ്ടിയുടെ ഹോൺ, ഹെഡ്ലൈറ്റ്, ഡ്രോൺ എന്നിവ കർശന

ആനവായി നിയന്ത്രിച്ചുകൊണ്ടുള്ള പോടാണിത്. ആന വരുന്നതിന് മുൻപ് നമ്മൾ എത്തിയ പോലെ ഇവിടെ എത്തണം. എങ്കിലേ ഈ ആനക്കുളത്തിലേക്ക് ഇറങ്ങി ഈ വെള്ളത്തിനടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ഒത്തിരി ആഴമൊന്നും ഇല്ലാത്ത പുഴയാണിത്. കണ്ണുനീര് പോലുള്ള വെള്ളം എന്ന് പറയില്ലേ, അത് തന്നെ. ചുമ്മാതല്ല ആന ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് എന്ന് തോന്നും. നമ്മൾ എത്തിയിരിക്കുന്ന സമയം കറക്റ്റ് ടൈമാണ്. അധികം മഴയില്ലാത്തപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ആന വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. കുറച്ചു നേരം കൂടി ഈ കാഴ്ച കണ്ടിരിക്കാം. അതിനോടൊപ്പം നമുക്ക് ടൂറിസം ഡയറിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ കൂട്ടുകാരനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാങ്കുളത്തെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.

ഞാൻ നിഷാദ് സി കെ, മാങ്കുളം പോലീസ് ഔട്ട്പോസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവിടുത്തെ ആനക്കുളം എന്ന സ്ഥലം ലോക പ്രശസ്തമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പേരുപോലെ തന്നെ കാട്ടാനക്കൂട്ടങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടുത്തെ പ്രത്യേകത. കാടിറങ്ങി വരുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വളരെ ശാന്തരായി നിന്ന് വെള്ളം കുടിക്കുന്നതും കുട്ടിയാനകൾ പുഴയിൽ കുളിക്കുന്നതുമെല്ലാം സഞ്ചാരികൾക്ക് വളരെ അടുത്തുനിന്ന് കാണാൻ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ മൂന്ന് പുഴകൾ തമ്മിൽ ചേരുന്ന വലിയപാറക്കുട്ടിയും വെള്ളം 33 തട്ടുകളായി വീഴുന്ന 33 വെള്ളച്ചാട്ടവും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയും പ്രകൃതിയും സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയെന്ന് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളെയും ഈ പ്രകൃതി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിലുള്ളവയാണ്. റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ വളരെ ശ്രദ്ധയോടെയാണ് ഡ്രൈവിംഗ് ചെയ്യേണ്ടതെങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും. സാധാരണ നമ്മളെല്ലാം യാത്ര പോകുമ്പം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്കിവിടെ മാങ്കുളത്തേക്ക് വരുന്നവർ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ അടിമാലി ഭാഗത്തെത്തി അവിടെ നിന്ന് ഷോർട്ടായ ഒരു വഴിയാണ് ഗൂഗിൾ മാപ്പിൽ പലപ്പോഴും കാണാറ്. അത് അപ്സരാക്കുന്ന് എന്ന് പറഞ്ഞ ഒരു റോഡാണ്. അത് വളരെ വീതി കുറഞ്ഞതും കയറ്റവും അപകടവും നിറഞ്ഞതാണ്. അപ്പോൾ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന സഞ്ചാരികൾ മച്ചിപ്ലാവ് എന്ന സ്ഥലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ വിരിവാറ വഴി നല്ല റോഡിലൂടെ നമുക്ക് മാങ്കുളത്തെത്താം. മൂന്നാർ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണെങ്കിൽ തന്നെ കല്ലാറുനിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ 15 കിലോമീറ്റർ കൊണ്ട് വിരിവാറ വഴി മാങ്കുളത്തെത്താൻ സാധിക്കും. എപ്പോഴും നമ്മൾ ഹൈറേഞ്ചിലേക്ക് ദൂരയാത്ര ചെയ്യുന്നവർ കയറ്റം കയറാൻ ഏതാണോ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ഉപയോഗിക്കുന്നത് അതേ ഗിയറിൽ തന്നെ വേണം ഇറക്കങ്ങളും ഇറങ്ങാൻ. കാരണം നമ്മൾ കുറേ ദൂരം ബ്രേക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി അല്പം കുറയാം, ഏതൊരു വാഹനത്തിനും അല്പം കുറയാം. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇറക്കത്തിൽ ഇറക്കവും കയറ്റവും ആയതുകൊണ്ട് നമ്മൾ ബ്രേക്കിംഗ് ഫെയിലിയറിന് സാധ്യതകളുണ്ട്. അതൊഴിവാക്കാനാണ് എപ്പോഴും നമ്മൾ ഗിയറുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നമ്മളൊരു വിനോദസഞ്ചാരത്തിലാവുമ്പോൾ നമുക്ക് യാത്രക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കാമല്ലോ.

കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ എത്തുന്നുണ്ട്. അതെ, ഒന്നോ രണ്ടോ ആനകളല്ലാട്ടോ, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അടങ്ങുന്ന ഒരു കൂട്ടം ആനകളാണ് വരുന്നത്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവാദമില്ല. ഇവിടുത്തെ വെള്ളത്തിൽ എന്തോ ലവണങ്ങളുണ്ടെന്നാണ് പറയുന്നത്, ഉപ്പിൻ്റെ അംശം കൂടുതലുണ്ടെന്ന്. ചിലപ്പോൾ ഇവ രാത്രി വരെയൊക്കെ ഇവിടെ തന്നെ കാണും. ഈ പുഴയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന കുട്ടമ്പുഴ ഫോറസ്റ്റിൽ നിന്നുമാണ് ഇവർ ഇറങ്ങി വരുന്നത്. അതൊരു രസമാണല്ലേ, എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ആനകൾ. പരന്നൊഴുകുന്ന പുഴയിൽ ഒരു പ്രത്യേക ഭാഗത്ത് കൂട്ടം കൂടിയാണ് ഇവ വെള്ളം കുടിക്കുന്നത്. രാത്രിയിൽ ഇവിടെ തന്നെയുള്ള റിസോർട്ട്സിലെങ്ങാനും സ്റ്റേ ചെയ്താൽ ഇനിയും ആനക്കൂട്ടങ്ങൾ എത്തുന്നത് കാണാമെന്നാണ് പറയുന്നത്. ഈ ആനകൾ ഈ കുളത്തിലെത്തിയാൽ അത്ര ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ. നമ്മളായിട്ട് അങ്ങോട്ട് എന്ന് ഉപദ്രവിക്കാതിരുന്നാൽ അവ നയന മനോഹര കാഴ്ച നമുക്ക് നൽകും. പിടിയാനകളും കുഞ്ഞാനകളും അടങ്ങുന്ന

ഒരു ലോകം. 10-30 ആനകൾക്ക് മേളിൽ വരുന്ന സമയമുണ്ടെന്ന്. ഇതിപ്പോ 10-11 എണ്ണമേ ഉള്ളൂ. ചിലപ്പോൾ ഇനിയും ഇനിയും ഗ്രൂപ്പായി വരുമെന്നാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കഥയും കൂടി പറഞ്ഞു, ഈ കൂട്ടത്തിൽ കൊമ്പൻ ആനകൾ വരാൻ സാധ്യത വളരെ കുറവാണെന്ന്. അങ്ങനെ അവർ പറഞ്ഞെങ്കിലും കുട്ടിക്കൊമ്പനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇതിലിറങ്ങുന്ന കൊമ്പൻ ആനയുടെ കൊമ്പിനായി അനവധി എണ്ണത്തെ കൊന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന കൊമ്പൻ ചാകുമെന്ന് തോന്നലുള്ളതിനാൽ പിന്നീട് ആനക്കൂട്ടങ്ങളിലെ കൊമ്പൻ ആനകൾ ഈ വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങാറില്ലാതായി. എന്തായാലും പിടിയാനയും കുട്ടിയാനയും ആനകളുടെ നെസ്റ്റ് ഗ്രൂപ്പും എല്ലാം ഈ പ്രത്യേക സ്പോട്ടിനായി വെയിറ്റ് ചെയ്യുവാണ്. ഒരു തിക്കും തിരക്കും ഇല്ലാതെ വളരെ ആസ്വദിച്ചിവ വെള്ളം കുടിക്കുന്നുണ്ട്. ആനച്ചന്തം കണ്ട് ഇങ്ങനെ നിന്നാൽ പറ്റുമോ? ടൂറിസം ഡേയ്ക്കും കൂട്ടുകാർക്കും തിരികെ പോകാനുള്ള നേരമായിരിക്കുന്നു. ഇതിലും മഴയുള്ള സമയത്ത് നമുക്ക് ഒന്നുകൂടി വരാം. ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിലും ആദിവാസി കുടികളിലും എല്ലാം നമുക്ക് ഒന്നിച്ചു പോകണം. പ്രകൃതി ഉറക്കി ഉണർത്തുന്ന മണ്ണിന്റെ മക്കളുടെ കൂടെ നടക്കണം. ഇനി നമുക്ക് ടൂറിസം ഡയറിയുടെ അടുത്ത അധ്യായത്തിലെ യാത്രയ്ക്കായി കാത്തിരിക്കാം. ഇത്രയും നേരം കൂട്ടുകാർക്കൊപ്പം ടൂറിസം ഡയറിയിലൂടെ ആനക്കുളത്തേക്ക് യാത്ര ചെയ്തത് നിങ്ങളുടെ സ്വന്തം ഹരിപ്രിയ. പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9-ാം ക്ലാസിൽ. 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC/ST വിദ്യാർത്ഥികൾ

0: പദ്ധതികളിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Cyril Ramaphosa are attending the session. In his address, Union Minister of Commerce and Industry Piyush Goyal said that during India's chairship, BRICS has been driven by a clear purpose to achieve more balanced trade amongst member nations and to explore expansion of trade in services across the bloc.
1: Merchandise exports increased from about $900 billion in 2003 to now nearly $6 trillion in 2024. This remarkable expansion demonstrates the scale of the BRICS market and our potential to deepen trade further in the years ahead. Our task now is to translate this momentum of growth into stronger intra-BRIC trade, more resilient supply chain, and greater opportunities for our businesses.
0: Traffic restrictions, diversions and regulated movement will be enforced on several key roads in the national capital tomorrow in view of the BRICS summit. The restrictions will remain in force from 8:15 p.m. to 11 p.m. with traffic regulations along India Gate, Kartavya Path, Janpath, Mandi House, Tilak Marg, Bhagwan Das Road, Mathura Road, Pragati Maidan, along with other connecting stretches. Commuters have been advised to plan their journeys in advance, use the metro wherever possible, and allow additional travel time while travelling through or towards the affected areas. In the Junior Asia Cup hockey, Indian junior men's team defeated Malaysia 3-1 in the first semi-final today to book a final. This news bulletin.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
3: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
4: സന്ധ്യയടുത്തപ്പോൾ നന്ദിനി വസിഷ്ഠാശ്രമത്തിലേക്ക് തിരിച്ചു. രാജാവ് പിന്തുടർന്നു. ഇരുണ്ടുവരുന്ന കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് അവർ ആശ്രമത്തിലേക്കുള്ള വഴിയിലെത്തി. മുന്നിൽ നന്ദിനി, പിന്നാലെ നരേന്ദ്രൻ. അവർ ആ വഴിക്ക് അലങ്കാരമായി മാറി. കണ്ടവർ കണ്ടവർ കണ്ണഞ്ചി നോക്കി നിന്നു ആ കാഴ്ച.
5: ആപീന ഭാരോദ്വഹന പ്രയ

ഗൃഷ്ടിഹ നരേന്ദ്രശ്ച ഉഭൗ തപോവനാവൃത്തിപഥം അലഞ്ചക്രതുഹു. ധേനുവും രാജാവും ഇരുവരും തപോവനത്തിലേക്ക് മടങ്ങുന്ന മാർഗത്തിന് അഴകായി മാറി. അലഞ്ചക്രതുഹു അലങ്കരിച്ചു. കടിഞ്ഞൂൽ വെറ്റ പശുവാണ് ഗൃഷ്ടിഹി. സകൃത്പ്രസൂതാ ഗൗഹു. നന്ദിനി കടിഞ്ഞൂൽ പേർ കഴിഞ്ഞ പശുവാണ്. കിടാവ് ആശ്രമത്തിൽ കാത്തിരിക്കുന്നു. കാലത്ത് പാല് കൊടുത്തതാണ്. അകിടിപ്പോൾ നിറഞ്ഞിരിക്കുന്നു. ആപീനം അകിട്. പാൽ നിറഞ്ഞതുകൊണ്ട് അകിടിന് ഭാരം കൂടിയിരിക്കുന്നു. അതിനെ വഹിക്കുന്നതിന് നന്നേ പ്രയത്നം വേണ്ടിവരുന്നു. ആപീന ഭാരോദ്വഹന പ്രയത്നം കൊണ്ട് നന്ദിനിയുടെ ഗതി മന്ദമായി. കനത്ത അകിടിൻ്റെ ഭാരം മൂലം നന്ദിനിക്ക് മെല്ലെ മെല്ലെ മാത്രമേ നടക്കാൻ കഴിയുന്നുള്ളൂ. വേഗത്തിൽ ഓടിയെത്താൻ സാധിക്കുന്നില്ല. നരേന്ദ്രൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. വപുഷോ ഗുരുത്വാത് വ്യൂഢോരസ്കൻ വൃഷസ്കന്ദൻ എന്നൊക്കെയാണ് രാജാവിൻ്റെ വിശേഷണങ്ങൾ. വിരിഞ്ഞ മാറ്, ഉയർന്ന ചുമൽ, ശരീരഭാരം കൊണ്ട് മന്ദഗതിയാണ് രാജാവിനും. അകിട് തിങ്ങിയതുകൊണ്ട് മന്ദഗതിയായ നന്ദിനി, ഉറച്ച ശരീരം കൊണ്ട് മെല്ലെ നീങ്ങുന്ന രാജാവ്, ഇരുവരും ആ വഴിക്ക് ഒരഴകായി. അഞ്ജിതം മനോഹരം. അഞ്ജിതാഭ്യാം ഗതിഭ്യാം ഉഭൗ തപോവനവൃത്തിപഥം അലഞ്ചക്രതുഹു. പേറാഞ്ഞിരു

0: മകിടാർന്ന വിടക്കടിഞ്ഞിൽ പേറാർന്ന പയ്യും ഉടലിൻ്റെ കനനിമിത്തം പേരാളും ഊഴിപനും അഞ്ചിതമാം നടപ്പാൽ പാരാതെ ആശ്രമപഥത്തെ അലങ്കരിച്ചു. ഇരുവരും മെല്ലെ മെല്ലെ ആശ്രമപഥത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ച തന്നെ മനോഹരമായിരിക്കുന്നു. വനത്തിൽ നിന്ന് പുറത്തിറങ്ങി നന്ദിനിയും രാജാവും ആശ്രമത്തിലേക്കുള്ള വഴി കടന്നു.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർകെ സാത്. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
5: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
6: LIC ഹർ പൽ ആപ്കെ സാത്ത്.

ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെൻഡ്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. മറക്കാതെ സന്ദേശങ്ങൾ അയക്കുക. ഇസൈ തെൻഡ്രിൽ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി ഇന്ന് രാത്രി 10 മണി മുതൽ.

0: श्रीमोदी निरूपितवान् यत् आतंकवादेन जगति असंख्यानां निरपराधिनां जीवनं विनाशितम्। सः प्रत्यपादयत् यत् भारतं विगत दशकेभ्यः आतंकवाद विरोधी संग्रामे अग्रिम पंक्तौ संस्थितमस्ति। प्रधानमन्त्रिणा अस्मिन् घोर प्रहारे मृतेभ्यः अश्रुपूर्णा श्रद्धाञ्जलिः समर्पितः, अथ च तेषां शोकसंतप्त परिवाराणां कृते ऐक्यभावः प्रकटितः। भारतस्य ऋतुविज्ञान विभागेन अद्य छत्तीसगढ़ राज्ये, तटीय आन्ध्रप्रदेशे, ओडिशा राज्ये च प्रचण्डतोपि प्रचण्ड वृष्ट्यै नारंगवर्णीया संचेतना दत्तास्ति। अरुणाचलप्रदेशः, असम, मेघालय, झारखण्ड, केरलम्, माहे, मध्यप्रदेश, तेलंगाना, उत्तराखण्ड, विदर्भ, पश्चिमबंग, सिक्किम, गुजरात इत्येतेषु प्रदेशेष्वपि अग्रिमाणि दिनानि यावत् प्रचण्ड वृष्टिः भवितुम् अर्हति। एतदतिरिच्य दिल्लीनगरे आगामिनि द्वित्रि दिनानि यावत् आकाशः मेघावृतः स्थास्यति, अतिलघु वर्षापि भवितुमर्हति। कनिष्ठ एशिया चषक हॉकी क्रीडायां भारतीय कनिष्ठ पुरुषदलम् अद्य प्रथमायाम् उपान्त्यस्पर्धायां मलेशिया देशम् एकस्योत्तरे त्रिभिः अंकैः पराजित्य चीनदेशस्य मोकवी नगरे अन्तिमस्पर्धायां स्थानं प्राप्तवत् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है।
2: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
1: आकाशवाणी, नमस्कारम। प्रादेशिक वार्तകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി। പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെ എസ് ഇ ബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.

0: ग्लोबल इनोवेशन और सॉल्यूशंस के लिए महत्वपूर्ण सेंटर्स भी बन रहे हैं। ग्रास रूट से लेकर फ्रंटियर टेक्नोलॉजीज तक हमारे देशों में इनोवेशन की नई संभावनाएं आकार ले रही है। ब्रिक्स की बढ़ती स्केल, स्पीड और ऑप्टिमिज्म हमारे बीच साफ दिखाई दे रही है।
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജമ്പ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ് ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നു വരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയുടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം.

0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ ഒരു സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും. തയ്യാറാക്കിയത് അനീഷ് ഐലം. ലേഖകൻ ജന്മഭൂമി ദിനപത്രം, ഡൽഹി ബ്യൂറോ. അവതരണം ആമിന നജുമ. ഇന്നലെ ഒരു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കൂടി കടന്നുപോയി. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും സംയുക്തമായി 2003 മുതലാണ് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു വരുന്നത്. ആത്മഹത്യയെ ചെറുക്കാൻ പരസ്പര സംഭാഷണത്തിലൂടെ ആത്മഹത്യാ നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ദിനാചരണ പ്രമേയം. ഓരോ ആത്മഹത്യയും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ജോലിസ്ഥലങ്ങൾക്കും സമൂഹങ്ങൾക്കും ദീർഘകാല സാമൂഹിക വൈകാരിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആത്മഹത്യാ പ്രതിരോധത്തെ സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമാക്കി മാറ്റേണ്ടതുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ആക്സിഡന്റൽ ഡെത്ത്സ് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് 2024 170,746 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2023 ഇത് 171,418 ആയിരുന്നു. 1,12.3 എന്നതാണ് രാജ്യത്തെ ആത്മഹത്യാ നിരക്ക്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഫലം കണ്ടതോടെയാണ് 2024 നേരിയ കുറവ് വരുത്താനായത്. ഭാരതത്തിൽ ഒരു മണിക്കൂറിൽ ശരാശരി 19 മുതൽ 20 വരെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ ആത്മഹത്യാ നിരക്കിനേക്കാൾ കൂടുതലാണ് നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്ക്. കുടുംബ പ്രശ്നങ്ങളാണ് 1/3 ആത്മഹത്യയുടെയും പ്രധാന കാരണം. രോഗങ്ങൾ കാരണം 18%, ലഹരി ഉപയോഗമോ ആസക്തികളോ കാരണം 7.6% ആത്മഹത്യകൾ ഉണ്ടാകുന്നു. ആത്മഹത്യ ചെയ്യുന്നവരിൽ 73.5% പുരുഷന്മാരാണ്. ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിൽ 69% പേരും സ്ത്രീകളിൽ 63.2% പേരും വിവാഹിതരായിരുന്നു. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൂട്ട ആത്മഹത്യകൾ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ആരോഗ്യവും വിദ്യാഭ്യാസവും ഏറെ മുന്നിലുള്ള കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലേറെയാണെന്നതും ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ ശരാശരി ആത്മഹത്യാ നിരക്ക് 12.2 കേരളത്തിൽ ഇത് 30.2. സംസ്ഥാനങ്ങളിലെ ഉയർന്ന ആത്മഹത്യാ നിരക്കിൽ ദേശീയതലത്തിൽ 3 സ്ഥാനത്താണ് കേരളം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും സിക്കിമുമാണ് കേരളത്തിന് മുന്നിലുള്ളത്. 2024 മാത്രം കേരളത്തിൽ 10,865 പേരാണ് സ്വയം ജീവനൊടുക്കിയത്. നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ രാജ്യത്ത് 1 കേരളത്തിലെ കൊല്ലം ജില്ലയാണ്. തൊഴിലില്ലായ്മ മൂലം ജീവനൊടുക്കിയവരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ. രാജ്യത്ത് തൊഴിലില്ലായ്മ കാരണം മരിച്ച 14,778 പേരിൽ 2,370 പേർ കേരളത്തിലാണ്. കൂടാതെ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ആത്മഹത്യയിൽ 4 സ്ഥാനവും സംസ്ഥാനത്തിനാണ്. സംസ്ഥാനത്തെ ആത്മഹത്യകളിൽ 53% കാരണം

ഭാരതത്തിന്റെ ആത്മഹത്യ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം മാനസികാരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതി കമ്മ്യൂണിറ്റി തലത്തിലും ഡിജിറ്റൽ സേവനങ്ങളിലൂടെയും വികസിപ്പിക്കുക എന്നതാണ്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച നാഷണൽ ടെലി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ടെലിമാനസ് 1414161800 1800 8091 4416 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലൂടെ 24 മണിക്കൂറും സൌജന്യ ടെലി കൌൺസിലിംഗ് നൽകുന്നുണ്ട്. 2026 ഓഗസ്റ്റ് 6 വരെ ടെലിമാനസ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 53 സെല്ലുകൾ സ്ഥാപിച്ചു. അതിലൂടെ 4.32 ദശലക്ഷത്തിലധികം കോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടെലിഫോൺ കൌൺസിലിംഗിനൊപ്പം മാനസികാരോഗ്യ പിന്തുണയ്ക്കായി ടെലിമാനസ് മൊബൈൽ ആപ്ലിക്കേഷനും വീഡിയോ കൺസൾട്ടേഷൻ സൌകര്യവും വികസിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയും 767 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. ആത്മഹത്യാ പ്രതിരോധത്തിൽ ഭാഷയ്ക്കും സംഭാഷണത്തിനുമുള്ള പങ്ക് എടുത്തുകാട്ടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ 2026 പ്രമേയം. വൈകാരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. യുവജനങ്ങൾക്കിടയിൽ ഇത് പ്രത്യേകിച്ചും വളരെ പ്രധാനമായ ഇടപെടലാണ്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം, സ്കൂൾ ആരോഗ്യക്ഷേമ പരിപാടി, മനോദർപ്പൺ തുടങ്ങിയ സർക്കാർ സംരംഭങ്ങൾ സ്കൂളുകളിലും സമൂഹങ്ങളിലും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക പിന്തുണയും ശക്തിപ്പെടുത്തുന്നതിന് ഫലപ്രദമായ ഇടപെടലുകളാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയവും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, പ്രണയബന്ധങ്ങളുടെ തകർച്ച, അസുഖം, പരീക്ഷാ പരാജയം എന്നിവയാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളെന്ന് NCERB വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനപ്പുറം പ്രതിരോധത്തിനും കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ്. ഭയമില്ലാതെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന സാമൂഹിക പശ്ചാത്തലമൊരുക്കുക, പ്രാപ്യമായ പ്രൊഫഷണൽ പിന്തുണ ഉറപ്പാക്കുക എന്നിവ ആത്മഹത്യാ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന വാചകങ്ങൾ ഉരുവിടുന്നതിനുമപ്പുറം വീടുകളും സൌഹൃദ ഇടങ്ങളും തൊഴിലിടങ്ങളും ഓരോരുത്തരെയും ചേർത്തുപിടിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഇടങ്ങളായി മാറണമെന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കടന്നുപോകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും.

രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ എന്ന പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവ കർഷകനായ അനു മോഹൻ തൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്ന് കാർഷിക ജീവനം പരിപാടിയിൽ.
4: നമ്മോടൊപ്പം എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ അനു മോഹൻ എന്ന യുവ കർഷകനാണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
5: നമസ്കാരം.
4: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
5: കൃഷി മേഖലയിൽ ഒരു 15 വയസ്സോട്ട് കൃഷി മേഖലയിലുണ്ട്. ചെറുപ്പത്തിൽ തന്നെയുണ്ട്.
4: നിലവിൽ എന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
5: ഇപ്പോ നമുക്ക് ഇവിടെ ഉള്ളത് മെയിൻ ആയിട്ട് ഏലമാണ്. അതിന്റെ കൂടെ തന്നെ കുരുമുളകുണ്ട്, പിന്നെ തെങ്ങ്, ജാതി, കുറച്ച് പച്ചക്കറി, കുറച്ച് മീന്, എല്ലാം
4: അത്യാവശ്യം എല്ലാ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള കൃഷികളാണ്.
5: ഒരു നമ്മൾ പൂർണ്ണമായിട്ടും ജൈവം എന്ന് പറയാൻ പറ്റില്ല, ഒരു 80% നമുക്ക് ജൈവം എന്ന് തന്നെ പറയാം.
4: ശരി. വളങ്ങളൊക്കെ പൂർണ്ണമായിട്ടും?
5: വളങ്ങൾ പൂർണ്ണമായിട്ടും ജൈവമായിട്ട്
4: തന്നെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ ഏലം കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ആളുകളും രാസവളങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൈവ രീതിയിലുള്ളത് അത്ര പ്രായോഗികമല്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൽ അത് എങ്ങനെ നമുക്ക് ജൈവ കൃഷി പ്രായോഗികമാക്കി മാറ്റാനും അത്
5: ലാഭം? അത് നമ്മളൊരു സമ്മിശ്ര കൃഷിയായിട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജൈവ കൃഷി ലാഭകരമായിട്ട് മാറ്റാൻ പറ്റും. ശരി. നമ്മൾ ഈ ബയോ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, പിന്നെ നമ്മൾ പോത്തിനെ വളർത്തുന്ന അതിന്റെ ചാണകം, പിന്നെ മീനുണ്ട്, മീനിന്റെ കുളത്തിലെ വെള്ളമാണ് നമുക്ക് ഇറിഗേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നിന്നുള്ള അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃഷിക്ക് വളരെയധികം ഗുണമാണ്. ഏലത്തിന് കാ പിടിക്കാനും പൂ വിരിയാനും ഒക്കെ അമോണിയ ഏറ്റവും ബെറ്റർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പോണത്.
4: അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സമ്മിശ്രമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ഈ രീതിയിലുള്ള ചാണകം, മൂത്രമാണെങ്കിലും അത്
5: എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വർഷത്തിൽ 2 തവണ നമുക്ക്
4: ഉപയോഗിക്കാം.
5: എല്ലാരും പറയും വിഷേറിയ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് വലിയൊരു വിഷേറത്തിന്റെ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ല.
4: അപ്പൊ വർഷത്തിൽ 2 തവണ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ വലിയ
5: കുഴപ്പമില്ല. ഓവർ ആയി പോരും. അപ്പൊ എന്തായാലും അധികമായ അമൃതം വിഷം എന്നാണ് പറയുന്നത്. കുറച്ച് അളവിനനുസരിച്ച് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അപ്പൊ ജൈവമാണേലും രാസമാണേലും അളവിന് മാത്രം ഉപയോഗിച്ചാണ്.
4: ഈ പറഞ്ഞ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ ചെടിയുടെ ഒരു ആരോഗ്യം, ഉൽപാദനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നിയിട്ടുള്ളത്?
5: എന്റെ അനുഭവത്തിൽ ഇവിടെ എന്ന് വെച്ചാല് സാധാരണ രാസവളം വാരിയിട്ട് പണിയുന്ന നമ്മുടെ തൊട്ട അടുത്തുള്ള തോട്ടങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർ രാസവളമൊക്കെ ചാക്കിന് കണക്കിന് കൊണ്ടെന്ന് പറയും. ഞാനിവിടെ ഒരു സാധനം പോലും ചാക്കിൽ കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയില്ല. വെച്ചാൽ നമുക്ക് എല്ലാം ലിക്വിഡാണ്, അതൊരു ബയോ ഉൽപ്പന്നങ്ങളാണ്. ആ സാധനം ഉപയോഗിച്ചിട്ട് ഇപ്പം അവരെക്കാളും കൂടുതൽ ഈൽഡ് നമുക്കുണ്ട്. ഏണക്കാണേലും കായ എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും കാ കുറവുള്ള സമയമാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം കാവെടുത്തുണ്ട്, കായുണ്ട്.
4: ജൈവ രീതിയിൽ വിജയകരമായിട്ട് ഈ കൃഷി കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നൊരു തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ?
5: എന്നുവെച്ചാൽ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴും പറയണേ ഒരു ഫുൾ നമ്മൾ ജൈവമല്ല. കാരണം അതിന്റെ നമ്മൾക്ക് പെസ്റ്റിസൈഡ് ഒക്കെ കെമിക്കൽ വേണ്ടി വരുന്നുണ്ട്. ചില സാധനങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതില്ലാണ്ട് പറ്റത്തില്ല. ചില തണ്ട്

0: ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ഓവറായിട്ടല്ല,
1: കീടനാശിനികൾ മാത്രമാണ് നമ്മൾ
0: അത്രയേ ഉള്ളൂ
1: കീടനാശിനികൾ.
0: അതെ, അതിന്റെ കൂടെ നമ്മൾ ബയോയും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു തവണ നമ്മൾ ബയോ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അല്ല രണ്ട് തവണ ബയോ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു തവണയും ഈ നമ്മൾ കെമിക്കൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്.
1: ഏലം ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്?
0: ഇതിനകത്ത് നമുക്ക് ഞള്ളാനി മാത്രമേ ഉള്ളൂ.
1: ഞള്ളാനി മാത്രമാണ്. കണിപ്പറമ്പൻ അങ്ങനെയൊക്കെ കുറച്ച്
0: ഇല്ല. കണിപ്പം നമുക്കിപ്പോ എപ്പോഴും ഈൽഡ് കിട്ടുന്നത് ഞള്ളാനിയാണ്. ഇപ്പം 25 വർഷം പഴക്കമുള്ള ചെടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. 25 വർഷം പഴക്കമുള്ള ചെടി പണിക്കുറവ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഒരു വർഷം കൊണ്ട് ആദായമായി. ഇപ്പൊ വേറൊരു ചെടിയാണെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് ആദായം ആവില്ല. തൈ വെച്ചാൽ പോലും ഇപ്പം കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് വെച്ച തൈകള് ഞള്ളാനി തൈകള് വെച്ചാണ്. അതിപ്പോ ഈ ജൂലൈ ആയപ്പോ നമ്മൾ അതിനകത്ത് രണ്ട് റൗണ്ട് കാര്യത്തിൽ കഴിഞ്ഞു.
1: അപ്പൊ നമുക്ക് ആദായകരമായിട്ടുള്ള
0: ഞള്ളാനി തന്നെയാണ്. ഇപ്പൊ കാരണം ഇടുക്കി ജില്ലയുടെ കാലാവസ്ഥയ്ക്ക് വെച്ച് നോക്കുമ്പോ നമ്മള് അത്രയും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ
1: ഞള്ളാനി തന്നെയാണ്. ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് ഏലം നടന്നത് തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള ഒരു പരിചരണം എങ്ങനെയാണ് വിശദമായിട്ടൊന്ന് പറയാം. എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് അതിന്റെ ആവശ്യമുള്ള ചിമ്പ് എടുക്കുന്ന രീതി, അതൊക്കെ ഒന്ന് വിശദമാക്കാം.
0: ഇതിപ്പോ വെച്ചാല് ഞാൻ അത്യാവശ്യം ഒരു കുഴി എടുത്താണ് സാധാരണ നടുന്നത്. എല്ലാരും പറയും ജെ സി ബി കയറ്റി ഇളക്കി മണ്ണ് ഇളക്കി ചെയ്യുന്ന ശരി, നമ്മൾ അങ്ങനെ ചെയ്യാലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണ് കൂടുതൽ ഇളകി പോകും, അടിയിലത്തെ നല്ല വളക്കൂറ ഇല്ലാത്ത മണ്ണ് മേലെ വരും, അതിന്റെ ഗുണം കുറയും. പിന്നെ തൂമ്പാക്കി കിളച്ചുള്ള പണി നമ്മളില്ല. ആദ്യം കുഴി കുത്തി വെക്കണതല്ലാണ്ട് ഒരു രണ്ടുക്കൊന്നര കുഴി എടുക്കുക, ഒന്നര അടി ഹൈറ്റും 2 അടി വ്യാസവും ഉണ്ട്. കുഴി എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പിട്ട് മൂടിശാലം കുമ്മായോ എന്തേലും ഇട്ട് ഒരു 2 ദിവസം ഇട്ടേക്കും. അത് കഴിഞ്ഞ് കുഴി മൂടും. കുഴി മൂടുമ്പം അതിനകത്ത് നമ്മൾ 8 കൂട്ടം പിണ്ണാക്ക് മഞ്ഞപ്പൊടി കൂട്ടി മിക്സ് ചെയ്ത് വാരിയിടും. നമ്മൾ കുഴി എടുത്തതിന് ഒരു തൈ ഒരു ഒരു പിടി ഒരു 100 ഗ്രാം 200 ഗ്രാം വീതം വാരിയിട്ടിട്ട് അതിനകത്താണ് പിന്നെ നമ്മൾ തൈ പിരിച്ചു വെക്കുക. അതിപ്പോ ചിലപ്പോ 1-2 ചിമ്പ് കൂട്ടിയായിരിക്കും വെക്കുക. അപ്പം നമ്മുടെ കൈ കിട്ടുന്നതിനനുസരിച്ച് നല്ല കരുത്തുള്ള ചിമ്പ് കൂടി, ഒരു 7 അല 8 അല പ്രായമുള്ള ചിമ്പ് 2 കളുപ്പുണ്ടാവും, അത് കൂട്ടിയുള്ളതാണ് നമ്മൾ പറിച്ചു വെക്കുന്നത്. പറിച്ചു വെച്ച് പൊതയിട്ട് കൊടുത്തു. പൊതയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സൈഡ് മാത്രം ഒന്ന് റൗണ്ട് കുത്തി ഇളക്കി, മീൻസ് മണ്ണിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ആ കുഴിയുടെ ഒരു ഇത് മാറാൻ വേണ്ടി സ്ക്വയർ ആയിരിക്കുമല്ലോ നമ്മൾ കുഴി എടുക്കും, അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മാറ്റി ഒരു ചപ്പ് പൊതയിട്ട് അവിടെ നിർത്തുള്ളൂ. പിന്നെ വെള്ളം നനച്ചു കൊടുക്കും. ഒരു 6 മാസത്തിന് ശേഷം തൈച്ചടിക്കകത്ത് നമ്മള് ഈ പെസ്റ്റിസൈഡ് എന്തെങ്കിലും
1: കൊടുക്കുള്ളൂ.
0: ഇല്ല, വന്നാലും കുഴപ്പമില്ല, രണ്ടെണ്ണം കുത്തിയാലും കുഴപ്പമില്ലല്ലോ. 2 ചിമ്പ് എക്സ്ട്രാ ഉണ്ടായിക്കോളൂ. ഒരെണ്ണത്തെ കുത്തുമ്പോ 2 എണ്ണം താഴെ വേറെ ഉണ്ടാവും. അപ്പൊ തൈച്ചെടിക്ക് കുത്തുന്നതിന് കുഴപ്പമില്ല. കരച്ചാൽ ആദ്യത്തെ വർഷം നമുക്ക് വലിയ ആദായം ഒന്നും ഉണ്ടാവില്ല. ഒരു 6 മാസത്തേക്ക് നമ്മൾ ആദായം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിനകത്ത്. പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ചാല് ഈ 6 മാസത്തിനിടയ്ക്ക് ഈ തൈച്ചെടിക്ക് മാത്രം 2 തവണ ഈ ഫാക്ടും പൂസ് കൊടുക്കും. അതൊരു 50 ഗ്രാം വീതം 2 തവണ കൊടുക്കുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ഈ രാസവളം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതിനനുസരിച്ചായിരുന്നു പിന്നീടുള്ള വളർച്ച ഉണ്ടാവും. ഒരു ആദ്യത്തെ വർഷം ഒരു 40 ചിമ്പ് 50 ചിമ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ ഈൽഡ് നമുക്ക് തന്നെ ഉണ്ടായിക്കോളൂ. ആദ്യത്തെ വർഷമാണ് നമുക്ക് മെയിൻ. അപ്പൊ എങ്ങനെ വെച്ചാൽ എന്താ പറയാ, ഒരു പൂ വിരിഞ്ഞിട്ട് 3 മാസം വേണമല്ലോ കായ ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഒരു ചിമ്പ് ഉണ്ടായിട്ട് ഒരു വർഷം തൊട്ട് ഒന്നര വർഷം വരെ എടുക്കും ആദായം വരാൻ വേണ്ടിട്ട്. അപ്പം അങ്ങനെ ഒരു ഈ 6 മാസത്തിനിടയ്ക്ക് 2 തവണ രാസവളം കൊടുക്കും. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ചിലപ്പം പിണ്ണാക്ക് ചാണകം ഇതെല്ലാം കൂടെ കൂട്ടി ഒരു കൾച്ചറായിട്ട് അതിന്റെ ഒരു റൗണ്ട് കൊടുക്കും. പിന്നെ 6 മാസം കഴിയുമ്പം തണ്ടുപരിപ്പനൊക്കെ ആക്രമിച്ചു തുടങ്ങും. അന്നേരം നമ്മൾ ഈ സാധനമൊക്കെ മരുന്നടിച്ചും അങ്ങനെയൊക്കെ നിയന്ത്രിക്കും. പിന്നെ സാധാരണ തുടർന്ന് വരുന്ന പോലെയുള്ള കവാത്ത് കളയെടുപ്പ് അതെല്ലാം വരുമല്ലോ. കിളക്കുന്നില്ല, ഞാൻ കിളച്ചിട്ടില്ലേ പറഞ്ഞു.
1: ആദ്യത്തെ വർഷം ഇതിന്റെ ഇടയ്ക്ക് ഇടവേളയായിട്ട് മറ്റു കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടോ?
0: ആ നമ്മളിപ്പോ ചെയ്തെന്ന് വെച്ചാല് മാലിമുളക് കൃഷി ചെയ്തായിരുന്നു. പയർ നീളം പയറുണ്ടല്ലോ അത് ചെയ്തു. ബീൻസ് നട്ടു. കുറ്റി ബീൻസ് നടുന്ന സമയത്ത് തന്നെ ഈ ഏലം തൈ നടന്നു കൂടെ തന്നെ കുറ്റി ബീൻസ് 4 സൈഡില് 2-3 എണ്ണം വീതം ഇട്ട് നടുന്നുണ്ട്. അതൊന്നിപ്പോ നൈട്രജൻ കിട്ടും,
1: അതെ
0: നാച്ചുറൽ ആയിട്ടുള്ള.
1: അപ്പൊ
0: നമ്മൾ അത്യാവശ്യം ഒരു ആദായം ചെലവുകാശി കിട്ടും.
1: അത് വിപുലമായിട്ട് ചെയ്യുന്നത്
0: അല്ല, നമുക്കൊരു മാലി കൃഷി ആദായപരമാണ്. ഇതിനൊരു 4 ചെടിക്കിടയിൽ ഒരു തൈ വെക്കുവാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ആദായം എടുക്കാൻ പറ്റും.
1: മാലി കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട്?
0: അത് സാധാരണ എന്താ പറയാ, നമ്മൾ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ട് നടുകയായിരുന്നു. ചെടിക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, തടം എടുക്കുക, മാലി നട്ടു, പിന്നെ ഏലത്തിന് നനയ്ക്കുന്ന കൂടുതലാണ് നനച്ചു, അല്ല വാഴ നനയും ചീര നനയും എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള പണി, അല്ല വേറെ എക്സ്ട്രാ പണികളൊന്നും അതിന് ചെയ്യാറില്ല. നമുക്കൊരു എക്സ്ട്രാ ഇൻകം അതിനകത്ത് കിട്ടുന്നു.
1: അതിനൊരു ആദായമാകാൻ എത്ര കാലം എടുക്കും?
0: അതൊരു 3 മാസം തൊട്ട് 4 മാസം 3-4 മാസത്തിനുള്ളിൽ അത്യാവശ്യം എടുത്തു തുടങ്ങാൻ പറ്റും.
1: അപ്പൊ അതിന്റെ വിലയൊക്കെ വെച്ച് നമുക്ക് ലാഭകരമാണോ? അതെങ്ങനെയാണ്?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ തൈ വെക്കുന്ന ചെലവല്ലേ ഉള്ളൂ, പിന്നെ ഏലത്തിന് ചെയ്യുന്ന പണികളാണ് ഇതിന്റെ കൂട്ടത്തിൽ വരിക. കൂടുതൽ നമ്മൾ ചെലവ് ചെയ്തു പോയി കഴിഞ്ഞാല് നമുക്ക് നഷ്ടം വരും. അതിലും വേറെ നമ്മൾ ഈ കുറച്ച് പണി ചെയ്യാൻ കൂടുതൽ ആദായം എടുക്കാന്നുള്ള
1: രീതി ലാഭകരമാണ്.
0: അത്രേ ഉള്ളൂ. ചിലപ്പം 10 കിലോ കിട്ടും, ചിലപ്പോ 2 കിലോ കിട്ടുള്ളൂ. ചിലപ്പം വില ഉണ്ടെങ്കിൽ 100-200 രൂപ വെച്ച് 1 കിലോ നമുക്ക് കിട്ടും.
1: നമുക്ക് അതിന്റെ ഇവിടെ വിപണി
0: നമുക്ക് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ലബക്കടയില് അതിനുള്ള ഹോൾസെയിൽ എടുക്കുന്ന ആളുണ്ട്.
1: നമ്മളിത് ഒരു വർഷം കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഈ ഏലം വലുതായിട്ട് വരുമല്ലോ. അപ്പൊ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ

0: ഇതിന്റെ ആദായം തീരുന്നതാണോ?
1: അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് വർഷം ഇതാ നമ്മളൊരു
0: കിട്ടുന്നതാണ്,
1: കിട്ടും. കാരണം പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ശാഖകൾ കട്ട് ചെയ്ത് നിർത്തിയിട്ട് വരുവാണ്, പുതിയ തളുക്കുണ്ടാവും, അതിൽ പുതിയ മുളകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏലത്തിനകത്ത് അത് ശ്വാസമല്ല,
0: പറ്റത്തില്ല.
1: കാരണം വെച്ചാൽ ഈ ഏലം കയറി അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന് സൂര്യപ്രകാശം വേണം, വെയിലില്ലാത്ത കൊണ്ട് അത് കാപിടുത്തം കുറയും. പിന്നെ നമ്മൾ വളങ്ങളും മരുന്നുകളും എക്സ്ട്രാ കൊടുക്കണം, ചിലവാണ്, പാഴ്ചെലവാണ്. പിന്നെ ഏലത്തിനകത്ത് പണി ബുദ്ധിമുട്ടായിട്ട് വരും. ഈ സാധനം കയറി അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും
0: പേരം വളർന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ പിഴുത്
1: മാറ്റിയെടുക്കണം. ഒരു വർഷം നടുകയുള്ളൂ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എന്തായാലും പിഴുത് കളയും.
0: ബീൻസ് ഒക്കെ ആണെങ്കിലും അതിന്റെ ഒരു
1: ബീൻസ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം അല്ലേ അതിന് ആയുസം.
0: ഏലം പിന്നെ ഒരു ആദായത്തിലേക്ക് എത്തുന്നത് ഏതൊരു സമയത്തായിരിക്കും? എത്ര മാസം?
1: നമ്മളൊരു തൈയൊക്കെ വെച്ചെടുക്കുവാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആദായം എടുക്കാനാണ് എന്റെ അനുഭവം. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല, നമ്മുടെ കൃഷി രീതി അനുസരിച്ചായിരിക്കാം.
0: ശരി,
1: ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ജൂലൈ ലാസ്റ്റ് വെച്ച ചെടി ഈ വർഷം ജൂലൈ ആയപ്പോഴത്തേക്ക് രണ്ടു തവണ
0: കായെടുക്കാറായി. അപ്പൊ അങ്ങനെ പിന്നീട് അതിന്റെ ഒരു കാലാവധി എത്ര ചെടിയുടെ ആയുസ് അങ്ങനെ നോക്കി?
1: ആയുസ് നമുക്ക് ഏലച്ചെടിക്ക് ആയുസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ചിമ്പിന് ആയുസ് എന്ന് പറഞ്ഞാൽ ഒന്നര അല്ലെങ്കിൽ രണ്ടു വർഷം ഉണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത് നിന്ന് പുതിയത് പൊട്ടി മുളച്ച് വരികയാണ്. അപ്പൊ നമ്മൾ ആയുസ് തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല,
0: പറയാൻ പറ്റത്തില്ല.
1: പക്ഷെ കാലൊക്കെ ഇച്ചിരി അകന്ന് അങ്ങോട്ടൊക്കെ പോകും.
0: ശരി,
1: അത് മാത്രമല്ല നമ്മൾ അടുപ്പിച്ച് വെക്കുക, അടുപ്പിച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ഉണ്ടായിക്കൊള്ളൂലോ.
0: അതെ അതെ. ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം പിന്നെ ഏലത്തിനകത്ത് എന്തൊക്കെ പണികളാണ് നമുക്ക് ചെയ്യാനുള്ളത്?
1: ഒരു വർഷം നോർമലായിട്ടുള്ള പണികളാണ്, കവാത്തെടുക്കുക, ക്ലീൻ
0: ചെയ്യുക.
1: മഴക്കാലത്തിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പണി വെച്ചാൽ ഒന്ന് ഉള്ളൊന്ന് കവാത്തെടുത്ത് നിർത്തും. ചോല കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് വെട്ടി ഒരു 60-40% രീതിയിൽ നമ്മൾ കെട്ടി ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ
0: മഴക്കാലത്തിന്
1: തൊട്ട് മുന്നേ, അതായത് ഏപ്രിൽ മെയ് മാസത്തില് കട്ട് ചെയ്ത് നിർത്തും. ആ സമയത്ത് തന്നെ നമ്മൾ ഈ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒരു കുമ്മായ പ്രയോഗമാണ്. കുമ്മായം കലക്കിയിട്ട് കുമ്മായം അതിന്റെ കൂടെ ചില സൾഫറും മഗ്നീഷ്യം കൂടെ ചേർത്ത് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കും. അന്നേരം മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആവും, പിന്നെ പൊടി വീരുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസത്തിന് ശേഷം നമ്മുടെ ഒരു വളമാണ്, വളപ്രയോഗമാണ്. കാരണം അത് ഫെർട്ടിലൈസർ ആണ്, ബയോ ആണ്. അത് നമ്മൾ സിപ്പിഡായിട്ട് ഒരു രണ്ടായിട്ടും മരുന്നാണ്, അതിന് കൂടി നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കും. ഒരു ചെടിക്ക് ഒരു 8 ലിറ്റർ 10 ലിറ്റർ വരുന്ന രീതിയിൽ കലക്കി ഒഴിച്ചു കൊടുക്കും.
0: ഈ അഴുകലൊക്കെ പോലുള്ള രോഗങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാവാറുണ്ടല്ലോ, അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ കുമ്മായത്തിന്റെ പ്രയോഗം കൊണ്ട്
1: സാധിക്കുന്നുണ്ട്. നമ്മൾ അഴുകൽ കൂടുതലായിട്ട് കാണാന്നുണ്ടെങ്കിൽ നമ്മള് ഈ കുമ്മായവും നമ്മുടെ കോപ്പറും, അതായത് തുരിശുണ്ടല്ലോ, തുരിശും കൂടെ ചേർത്തിട്ട് ഒരു ബോഡോ മിശ്രിതം കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഒത്തിരി സിവിയർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മള് കെമിക്കൽ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കെമിക്കൽ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ചിലപ്പം ഓരോ കമ്പനികളുടെ പുതിയ പുതിയ മരുന്നുകളുണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ സിഒസി അത് കൂട്ടി നമ്മൾ സിഒസി എന്ന് പറഞ്ഞാൽ തന്നെ ബയോ ആണ്, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഓരോ മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും.
0: ഈ മഴക്കാലത്തെ ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട്?
1: എന്റെ തീരുന്ന ചെടി ഇപ്പോഴും ക്ലീൻ ആയിട്ട് നിർത്തുന്നുണ്ട്. ക്ലീൻ ആയിട്ട് നിർത്തുമ്പോ തന്നെ കാരണം കൂടുതൽ അതിനകത്ത് ചപ്പ് തങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ വേറൊരു ഒച്ചോ അങ്ങനെയുള്ള വണ്ടുകളോ കയറി അതിനകത്ത് ഇരുന്ന് മുട്ട വരികയുള്ള ചാൻസ് കുറയും. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇടുക. പിന്നെ കിഴങ്ങ് കൂട്ടി, അതിന്റെ ചെടിയുടെ കിഴങ്ങുണ്ടല്ലോ, അത് കൂട്ടി നമ്മളിപ്പോഴും ഒരു കുമ്മായ പ്രയോഗം കൊടുക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ ഫംഗുകളൊന്നും അതിനകത്ത് കയറിയില്ല.
0: ഈ മണ്ണ് പരിശോധന നടത്താറുണ്ടോ?
1: മണ്ണ് പരിശോധന ആയിട്ടും നടത്താറില്ല, നമുക്കൊരു തോന്നലുണ്ടാവല്ലോ ഇന്ന സൈഡ് ഇന്ന സ്ഥലം ഓരോ ചെരുവ് അനുസരിച്ച് കാലാവസ്ഥ മണ്ണിന്റെ ഘടന ഒക്കെ നോക്കിട്ട് നമുക്കാണ് പറയാലോ.
0: സാധാരണ നമുക്ക് എത്ര ദിവസത്തെ ഗ്യാപ്പിലാണ് വിളവെടുപ്പ് സാധ്യമാകുന്നത്?
1: ഇപ്പൊ ഞാനിവിടെ ഒരു 45 ദിവസം കൊടുക്കും.
0: 45 ദിവസം
1: എടുക്കാറുണ്ട്.
0: ഒരു ദിവസം ഏകദേശം എത്ര തവണ നമുക്ക്
1: അങ്ങനെ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 തവണ വരെ എടുക്കാൻ
0: പറ്റുന്നുണ്ട്.
1: ശരി, ശരിക്കും പറഞ്ഞാൽ നമ്മള് വിളവെടുപ്പ് നിർത്തേണ്ടി വരില്ല. നമ്മൾ എന്റെ കൃഷി രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ വിളവെടുപ്പ് നിർത്തേണ്ടി വരില്ല. കാരണം വേനൽക്ക് നമുക്ക് കായെടുക്കാനുള്ള സംവിധാനം
0: ശരിയുണ്ട്.
1: അപ്പം നമ്മളിപ്പോ ഒരു തൈ ഉണ്ടായി ഒരു വർഷം, ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷം നല്ല ആദായം ഉണ്ടായിരുന്നു, അടുത്ത വർഷത്തേന് ചിലപ്പോൾ ഉണ്ടായാലും. കാരണം ഈ വർഷം ചിമ്പ് അതുകൊണ്ട് തീർന്നു
0: പോകും,
1: പുതിയ ചിമ്പ് അടിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ 2-3 തവണ ചിമ്പടിപ്പിക്കും. അപ്പൊ ഈ കുമ്മായ പ്രയോഗമാണ് ചിമ്പടിക്കാൻ ഏറ്റവും ബെറ്റർ. വർഷത്തിൽ ഒരു 3 തവണ കുമ്മായ പ്രയോഗം
0: ചെയ്യും. ഈ മഴ തുടങ്ങുന്ന സമയം
1: പിന്നെ മഴ തീർന്നതിന് ശേഷം പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം കൊടുക്കും. ഇടയ്ക്ക് തീർന്നു നമുക്ക് വെയിലൊക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് 2-3 മഴ അല്ലെങ്കിൽ നല്ല ഒരു 2 മാസം നല്ല 3 മാസം നന്നായിട്ട് മഴ കിട്ടിയതിന് ശേഷം നമുക്കൊരു കുമ്മായം കൊടുക്കുന്നുണ്ട്, ഒരു തെറ്റില്ല.
0: മണ്ണിന്റെ പി എച്ച് കറക്റ്റായിട്ട്
1: കുമ്മായം കൊടുക്കുമ്പോൾ പി എച്ച് കറക്റ്റ് ആയിക്കോളും, എങ്ങനെയാണ് കറക്റ്റ് ആയിക്കോളും.
0: ചെടിയുടെ ആരോഗ്യത്തിന് അത് വളരെ
1: നല്ലതാണ്.
0: ഈ മണ്ണിടിയിലൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ അതേ ഒരു സമയത്ത് ചെയ്യുന്നത്?
1: മണ്ണിടിയില് ശരിക്കും പറഞ്ഞാൽ നമ്മള് മഴയ്ക്ക് ശേഷമാണ് ഞാൻ ചെയ്യാറ്. ഒരു ഡിസംബർ ജനുവരി മാസത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുതിയ വേരുകൾ, പുതിയ ചിമ്പ്, അതൊരു കുമ്മായി പ്രയോഗം കഴിഞ്ഞതിന് ശേഷമാണ് മണ്ണിടിയിൽ. അപ്പം പുതിയ ഫംഗലുകളൊന്നും കയറാണ്ടിരിക്കും. പിന്നെ മണ്ണിട്ട് കൊടുക്കുന്നതുകൊണ്ട് പുതിയ ചിമ്പുകളല്ല, പുതിയ വേരുകളെല്ലാം മണ്ണിനടി മൂന്ന് പുതിയ പൊറ്റവേര് വരാനും എല്ലാം നല്ല.
0: നമുക്ക് അതിനുശേഷം വേനൽക്കാലത്ത് വരുന്ന സമയത്ത് പിന്നെ ചെടി നനച്ചു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഏലച്ചെടിക്ക് ഏറ്റവും ഈ വേനൽക്കാലം പിടിച്ചു നിർത്തുക എന്നുള്ളത് എളുപ്പമുള്ളതാണോ? അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? അതൊക്കെ
1: മാഷ് എന്ന് പറഞ്ഞാല് ഷെയ്ഡ് ഉണ്ടാകും, കാരണം നമ്മൾ ഈ 60% വെട്ടിയ ഷെയ്ഡ് കുറച്ച് കയറി ഉണ്ടാവും, 80-90% ഉണ്ടാവും ആ സമയത്തേക്ക് വേനലാകുമ്പോഴത്തേക്കും, അത് തന്നെ കുറെ നാച്ചുറൽ ആയിട്ട് പിടിച്ചു നിർത്തിക്കോളും. പിന്നെ സെൽഫ് ഷെയ്ഡ് ഉണ്ടാവും, കാരണം മണ്ണിൽ ചെടിയുടെ തന്നെ തണല് ഇതിന് കിട്ടുന്നുണ്ടല്ലോ. കാരണം ചെറിയ ചെടി കയറി അടയുമ്പോഴത്തേക്കും താഴേക്ക് ഭൂമിയിൽ വെയിലടിക്കാണ്ടിരുന്നാൽ മതി, നമുക്ക് പൊതയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്നുമല്ല, ചെറുതായിട്ട് ഓസിന് നനച്ചു കൊടുക്കല.
0: അതിപ്പോ എത്ര ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കാം?
1: അത് ആഴ്ചയിലൊന്നൊക്കെ, നമ്മുടെ സാഹചര്യം അനുസരിച്ച് വെയിൽ എവിടെയാണ് കൂടുതൽ അടിക്കുന്നത്.
0: ഇപ്പൊ സാധാരണ നമുക്കൊരു ജലസേചനം തുടങ്ങേണ്ടത് ഏതൊരു മാസത്തില്?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് മഴയുടെ ഇതനുസരിച്ച്
0: കാടിനെ
1: അനുസരിച്ച് കൊടുക്കാം. പക്ഷെ നമ്മുടെ ഒരു ബയോ പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു നാനോ സിലിക്ക എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ചേർത്തിട്ട് നമ്മള് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ചെടിക്ക് കരുത്തുണ്ടാവും, നമ്മള് ഇല കരിച്ചില് കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയും, പിന്നെ വേനലിനെ റെസിസ്റ്റ് ചെയ്യും. ചെയ്തു കൊടുക്കും,
0: അങ്ങനെയുള്ള മാർഗങ്ങളാണ്.
1: നമുക്ക് ഇതിനകത്ത് പ്ലാവ് ഉണ്ട്, കരണയുണ്ട്, പക്ഷെ ആഞ്ഞില് നിൽക്കുന്നുണ്ട്, ജാതിയുണ്ട്, തെങ്ങുണ്ട്, ഇതെല്ലാം മരങ്ങളായിട്ട് ഷെയ്ഡായിട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ട്.
0: അപ്പൊ ഇത് ഈ ജാതിയും തെങ്ങൊക്കെ ഇതിന്റെ ഇടവിളയായിട്ട് തന്നെ
1: നിൽക്കുന്നതാണ്. നമ്മൾ അതിനകത്ത് കുറച്ച് പണികൾ ചെയ്യാറുണ്ട്, പിന്നെ ഈ ഏലത്തിന്റെ ഓല വീണത് പോകാതിരിക്കാൻ വേണ്ടി തെങ്ങ് കിട്ടും, എല്ലാ വർഷവും കിട്ടും, അഴിച്ചു കിട്ടും, അങ്ങനെ ചെയ്യും. പിന്നെ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുന്ന കൂടുതൽ തന്നെ ഇതിന്റെ ഓലം വെട്ടിക്കളയാനുള്ളത് കളയും.
0: ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ മരത്തിൽ കയറാൻ പറ്റിയ തൊഴിലാളികൾ കിട്ടുന്നുണ്ടോ?
1: ആ നമുക്കുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളുടെ തൊഴിലാളികൾ.
0: ഇപ്പൊ തെങ്ങില് ഓല വീഴാളുടെ കിട്ടി നിർത്തുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ പ്ലാവ് നമുക്കുണ്ടെന്ന് പറഞ്ഞു. പ്ലാവിന്റെ ചക്ക
1: എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീസൺ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചക്ക കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, അതായത് ബിസ്ക്കറ്റ് കമ്പനികളിലേക്കും അങ്ങനെയുള്ള കമ്പനികളിലേക്ക് പോകുന്ന ചക്ക കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ വർഷം തന്നെ ഞാൻ ഒരു മൂന്നിലോട്ടോളം കൊടുത്തു, ചക്ക വെട്ടി കൊടുത്തു. അപ്പൊ നമുക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ് എക്സ്ട്രാ. പിന്നെ കുറച്ച് ചക്കയൊക്കെ പോത്തുണ്ട്, അതിന് വെട്ടി കൊടുക്കും, കുറച്ച് മീന് വെട്ടിയിട്ട് കൊടുക്കും.
0: സാധാരണ ഏലത്തിന് എന്തൊക്കെ അസുഖങ്ങളുണ്ടാകുന്നത്?
1: അങ്ങനെ അസുഖങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റിയല്ല. ഈ കാലാവസ്ഥയോട് വെച്ച് നോക്ക്, മഞ്ഞപ്പിഞ്ച് പൊഴിച്ചില് വരാറുണ്ട്. പിന്നെ നമ്മള് കറക്റ്റ് ആയിട്ടെല്ലാം ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ കൂടുതൽ അസുഖങ്ങൾ നമുക്ക് അങ്ങനെ ഇപ്പൊ കാണുന്നില്ല. ഇപ്പം മഴ കൂടി നിന്ന സമയത്ത് കുറച്ച് കൊത്തഴുകലും തട്ടമുറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അത് മഴയുടെ തന്നെയാണ്, കാലാവസ്ഥ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പണികൾ ചെയ്തു പോകുകയാണെങ്കിൽ കൂടുതൽ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു കുഴപ്പമില്ല.
0: പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്.
1: നമ്മൾ എല്ലാം അഡ്വാൻസ് ആയിട്ട് ചെയ്ത് പോവുകയാണ്.

0: വെറുതെ എന്തിനാ പൈസ കളയുന്നത്, പണിയേണ്ട അവിടെ ഇടും, ആവശ്യം ചിലവ് വിലയും വരും, അങ്ങനെ അവർക്ക് ആദായം ഉണ്ടാവില്ല. നമ്മള് ഒരേ പണി ഒരേ വില ചെയ്തു പോവാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ആദായം ഉണ്ടാവും, പൈസ ഉള്ളപ്പോ പൈസയും കിട്ടും.
1: നമുക്ക് ഈ വർഷത്തെ കാലാവസ്ഥ നോക്കുവാണെങ്കിൽ സാധാരണ ഉള്ള കാലവർഷത്തെ പോലെ മഴ നമുക്ക് ഈ വർഷം
0: കിട്ടിയില്ല.
1: അത് ഏലത്തിന്റെ ആരോഗ്യത്തിന് എങ്ങനെയാണ്, മഴ കുറവാണോ?
0: നല്ല ഇപ്പം വെച്ചാല് വേനൽ സമയം ഞാൻ നന്നായിട്ട് നനച്ചെറിഞ്ഞ ചെടികളായിരുന്നു. അപ്പൊ അതിന്റെ മഴ ഇപ്പം അടമഴയായിട്ടുണ്ടായി, രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോ നമുക്ക് കുറച്ച് ദോഷം ഉണ്ടായിട്ടുണ്ട് കൊത്തഴലായിട്ടും. അതിപ്പോ സാധാരണ നമ്മളൊരു തോട്ടം എടുത്തെങ്കിൽ അതിനകത്ത് എന്തായാലും ഉണ്ടാവും, ഒരു എല്ലാം തീർന്നിട്ട് ഒരു തോട്ടം നമുക്ക് കിട്ടൂല. കാര്യം വെച്ചാല് ഒരു തണ്ടുവരപ്പനാണേലും അഴുകലാണേലും കൊത്തഴുകലാണെങ്കിലും എല്ലാ എന്തെങ്കിലും ഒരു അസുഖം പറമ്പിലുണ്ട്, പക്ഷേ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നുവെച്ചാല് നമ്മുടെ പ്രയോഗം അഡ്വാൻസ് ആയിട്ട്
1: പോവാ,
0: വേറെ കാര്യങ്ങളൊന്നുമില്ല.
1: ഏലത്തിന് കൂടുതലായിട്ട് തണുപ്പ്
0: തണുപ്പ് വേണം, തണുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് കാപിടിക്കാനൊക്കെ നല്ലോ. ഇപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം മഴ പെയ്തു, ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമുക്ക് നല്ല വെയിലാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാപിടുത്തം കുറവുണ്ട്, പൂവിരിച്ചിൽ കുറയും.
1: പൂ പിടിക്കണമെങ്കിൽ നല്ല
0: ചെറിയൊരു തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഹ്യൂമിഡിറ്റി അത്യാവശ്യം വേണം.
1: അതുപോലെ നമുക്ക് ഏലച്ചെടിയുടെ കണ്ടാനായിട്ട് പൂവിന്റെ പരാഗണം നടക്കണമെങ്കിൽ
0: തേനീച്ചയും വേണം.
1: അപ്പോ ഈ ജൈവ രീതിയിലുള്ള കൃഷി നമുക്ക്
0: തേനീച്ച ആദ്യം ഞാൻ ഇത് എടുത്തപ്പോ എനിക്ക് ഒരു തേനീച്ചയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഒരു വർഷം കൊണ്ട് അഞ്ച് തേനീച്ചയുടെ കൂടെ ഉണ്ട് പറമ്പിൽ.
1: അത് തനിയെ വന്ന
0: തനിയെ വന്ന് കൂടിയതാണ്, വേറൊന്നും നമ്മൾ കൊണ്ടുവച്ചതൊന്നുമല്ല. അപ്പൊ മണ്ണിനുള്ളിൽ ഇങ്ങനെ തേനീച്ച കൂടുതൽ തനി
1: അഞ്ചെണ്ണായിട്ടുണ്ട്. സ്വന്തമായിട്ട് അങ്ങനെ തേനീച്ചയുടെ പറമ്പിലുള്ളത്
0: പറമ്പിലുള്ളതുകൊണ്ട് നമുക്ക് പൂക്കള് കൂടുതൽ പിടിക്കുന്നുണ്ട്.
1: നമ്മളായിട്ട് സ്വന്തമായിട്ട് തേനീച്ച കൃഷിനെ കുറിച്ച് ആലോചിച്ചിരുന്നു
0: ഇല്ല. ഞങ്ങള് ഇങ്ങനെ നമ്മുടെ പണിയെ നിക്കണമെന്ന് പറഞ്ഞു ചേട്ടാ, ഞാൻ വേറെ നിന്ന സ്ഥലത്ത് പെട്ടി കൊണ്ട് വെക്കായിരുന്നു ഈ തേനീച്ചക്ക് വേണ്ടിട്ട്. അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് എന്റെ അടുത്ത് ചോദിച്ചാ, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഇനി വെക്കേണ്ട കാര്യമില്ലല്ലോ. തേനീച്ച അത്യാവശ്യം പൂ വിരിയുന്നതും ഉയരുന്ന പൂ പിടിക്ക പൊഴിയാണ്ട് കിട്ടുന്നുണ്ട്.
1: ഇനി മത്സ്യകൃഷി ഉണ്ടല്ലേ,
0: മത്സ്യമുണ്ട്,
1: അത് നാച്ചുറൽ പോണ്ടിലാണോ?
0: നാച്ചുറൽ പോണ്ട്,
1: നാച്ചുറൽ പോണ്ടാണ്. നമുക്ക് ജലത്തിനുള്ള ജലസേചനത്തിനുള്ളത് കുളത്തിൽ തന്നെയാണ് അല്ലേ? ശരി, മത്സ്യകൃഷിയിൽ നമ്മൾ ഏതൊക്കെ ഇനം മത്സ്യങ്ങൾ ചെയ്യുന്നത്?
0: ഇപ്പൊ രണ്ട് പോണ്ടാണ് നമുക്കുള്ളത് നിലവിൽ. ഒരു പോണ്ടില് സിലോപ്പിയ കോയിക്കാർപ്പ് ആണ് ചെയ്യുന്നത്, പിന്നെ ഒരെണ്ണത്തിനകത്ത് നമ്മൾ വരാല് വരാൽ കൃഷിയാണ്.
1: അതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിയിടുന്ന രീതിയാണോ?
0: ആ, കുഞ്ഞുങ്ങളെ വാങ്ങിയിടും,
1: വാങ്ങിയിട്ടുണ്ടോ? അത് വളർന്ന് നമുക്കൊരു വിളവെടുക്കണമെങ്കിൽ എത്ര കാലാവധി?
0: ഒരു ആറു മാസം തൊട്ട് ഒരു പത്ത് മാസം വരെ വരാലുണ്ട്. മറ്റേ സിലോപ്പിയൊക്കെ ആണെങ്കിലും ആ ഒരു വർഷം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് അറിയില്ല, അര കിലോ തൂക്കം ഉണ്ടാവും.
1: അപ്പൊ നമ്മളത് ഒരു വർഷം കൊണ്ട് ഫുൾ മീനെ വിളവെടുക്കുന്ന രീതിയാണോ?
0: ഫുൾ മീനെ വിളവെടുക്കുന്ന രീതിയാണ്.
1: പിന്നെ വീണ്ടും അടുത്ത വർഷം
0: ഒരു പോണ്ട് നമ്മൾ ഈ വരാലിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കി വെച്ചാൽ നാടൻ മത്സ്യങ്ങൾ അതിനകത്തുണ്ട്, ചെറുമീനുണ്ട് അതിനകത്ത്, എല്ലാ മീനും
1: ഇട്ടിട്ടുണ്ട്. തീറ്റ കൊടുക്കുന്നൊക്കെ എന്തൊക്കെ തീറ്റയാണ് അതിന്റെ സമയം?
0: തീറ്റ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള ചക്കയുള്ള സീസണാണ് ചക്ക വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, ഈ സിലോപ്പിക്കും പിന്നെ ചേമ്പല അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ വരാല് മാത്രം പെല്ലറ്റ് ട്രെയിൻ ചെയ്ത് വരാൻ, അപ്പൊ അതിന് അതിന് വരാലിന് അതാ കൊടുക്കുക. കോയിക്കാർപ്പിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇലകള് കാര്യങ്ങളൊക്കെയാണ്
1: കൊടുക്കുന്നത്.
0: നമ്മളെന്ത് ചേമ്പല, കപ്പയുടെ ഇല, പിന്നെ പപ്പായുടെ ഇല, പിന്നെ പുല്ല്, നല്ല പുല്ല് കൊടുക്കാം. പിന്നെ ചാണകം, പൂത്തിന്റെ ചാണകം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ്. അതിനകത്ത് ആൽഗകളൊക്കെ ഉണ്ടായിട്ട് ഇത് പെട്ടെന്ന് കഴിച്ചു, പുഴുക്കളും ഒക്കെ ഉണ്ടാവും.
1: അപ്പൊ തീറ്റ കൊടുക്കുന്ന പ്രത്യേക സമയം എന്തെങ്കിലും ഉണ്ടോ?
0: ഡെയിലി ഒരു നാല് വരാലിനൊക്കെ ഒരു നാല് നേരമാണ് ടൈമിങ്. രാത്രി ഒരു 8-9 മണിയാകുമ്പോ പിന്നെ രാവിലെ ഒരു 7 മണിക്ക് പിന്നെ ഉച്ചക്ക് വൈകിട്ടൊരു 5 മണിക്ക് നാല് നേരം കൊടുക്കും.
1: നാല് നേരം
0: വരാലിന്.
1: മറ്റുള്ളതിനോ?
0: മറ്റുള്ളതിന് അത് സമയമൊന്നുമില്ല, അത് കുറെ പുല്ലൊക്കെ ഉണ്ടാവല്ലോ, കുറെ വെട്ടിയിട്ട് കൊടുക്കും, അതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൂടുതൽ ഒരു തവണ ഒരു നേരം ഈ പെല്ലറ്റും കൊടുക്കും.
1: നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് തന്നെ പായലൊക്കെ ഇപ്പോൾ
0: ആഫ്രിക്കൻ പായലുകളൊക്കെ ഉണ്ട്, അപ്പൊ അത് നമ്മളീ സിലോപ്പിയൊക്കെ കഴിച്ചോളും. പിന്നെ അസോള ഉണ്ട്, അസോള സിലോപ്പി കൊടുക്കുന്നു.
1: അമോണിയയുടെ അളവ് കൂടുക, ഓക്സിജന്റെ അളവ് വ്യത്യാസം വരിക, pHന്റെ വ്യത്യാസം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ
0: വെള്ളത്തിന്. സിലോപ്പിയക്ക് അതങ്ങനെ പ്രശ്നം വരാറുണ്ട്, നമ്മൾ ഈ വരാലിന് അങ്ങനെ വലിയ വെള്ളത്തിന് പ്രശ്നം വന്നിട്ടില്ല. കാര്യം നമ്മളെപ്പോഴും വേനലാകുമ്പോഴത്തേക്കാണല്ലോ വെള്ളത്തിന് പ്രശ്നം വരിക, മറ്റേന്ന് വെച്ചാൽ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കണതാണ് മഴക്കാലത്ത്. അപ്പൊ അമോണിയയുടെ ഒരു പ്രശ്നം വരില്ല. നമ്മൾ വേനൽക്കാണെങ്കിലും നമ്മളെപ്പോഴും ഇറിഗേഷന് വേണ്ടി വെള്ളം അതിനകത്ത് എടുക്കുന്നുണ്ടല്ലോ, പുതിയ വെള്ളം എപ്പോഴും വന്നുകൊണ്ടിരിക്കും, വലിയ അമോണിയയുടെ പ്രശ്നം വരുന്നില്ല.
1: ഈ ഓക്സിജന്റെ അളവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ?
0: ഇല്ല, ഈ വരാലിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആണല്ലോ,
1: പക്ഷെ
0: അപ്പൊ കുറച്ച് കൂടുതൽ കിടന്നു പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ സിലോപ്പിയക്കൊക്കെ അതൊരു ഓക്സിജന്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാൻ എക്സ്ട്രാ വേറെ വെള്ളം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാറ്, പുറത്തുനിന്ന് വെള്ളം ഇട്ട് കൊടുക്കാറ്.
1: പി എച്ച് നമുക്ക് അങ്ങനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുമോ?
0: പി എച്ച് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടല്ലേ, അത് കുറെ തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ കൺട്രോൾ ആയിക്കോളും.
1: പിന്നെ വെള്ളം ഇപ്പോൾ
0: സൈക്ലിംഗ്
1: വെള്ളം മാറി മാറി വരുമ്പോൾ അത് എല്ലാം
0: പ്രശ്നങ്ങളാണ്. പിന്നെ വേനൽക്കാലം ആകുമ്പോഴേക്കും ഞാൻ മാക്സിമം സിലോപ്പിയനൊന്നും ഇടാറില്ല, ആ സമയത്ത് നമ്മൾ പിടിച്ചു കൊടുക്കും. കാര്യം കോഴിക്കാർ എന്തായാലും അധികം വേനൽ സമയത്ത് വെള്ളം നമുക്ക് കുറയും കുറച്ച്, അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് പിടിച്ചു കൊടുക്കും.
1: നമുക്ക് മത്സ്യത്തിന്റെ വിപണിയൊക്കെ എങ്ങനെയാണ്?
0: അതിപ്പോ സൈഡിൽ നാട്ടുകാർ തന്നെ വന്ന് വാങ്ങിയിട്ടുണ്ട്.

0: പിന്നെ വരാലിന് മാത്രം പുറത്തുനാള്
1: വന്നെടുക്കും.
0: നമ്മൾ സീഡ് വന്ന ആള് തന്നെ
1: നമ്മളാകുമ്പോ അവരോട് പറഞ്ഞ പിന്നെ പോത്ത് കൃഷി ചെയ്യുന്നുണ്ടല്ലേ. പോത്ത് കൃഷി നമുക്ക് ചാണകവും
0: ചാണത്തിന് വേണ്ടിയാണ്
1: അങ്ങനെ തുടങ്ങിയതാണ്.
0: ചാണകം നമുക്ക് ഒരു ആവശ്യം കൾച്ചർ ചെയ്യാൻ വേണ്ടിട്ട് വർഷത്തിൽ രണ്ടു തവണ കൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ചാണകം. പോത്താകുമ്പോ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമുണ്ട്. പശുവൊക്കെ ആകുമ്പോഴത്തേക്ക്
1: നമ്മള് അത് എത്ര പോത്തുണ്ട് ഇപ്പൊ?
0: നല്ല രണ്ടെണ്ണം.
1: രണ്ടെണ്ണം അല്ലേ. അപ്പൊ അതിന് ചെറിയ പോത്തിനെ മേടിച്ചുകൊണ്ട്?
0: കുഞ്ഞിനെ മേടിച്ചോട്ടാണ്. ഇപ്പൊ അധികമായിട്ടില്ല.
1: അപ്പൊ അതിന് പ്രായപൂർത്തിയാകുമ്പോ വിൽക്കുന്ന അങ്ങനെ
0: നമ്മളിപ്പോ ആലോചിച്ചിട്ടില്ല.
1: ശരി,
0: എന്തായാലും വളർന്നു കഴിയുമ്പോൾ വിറ്റല്ലേ
1: വിറ്റുള്ളൂ. അതിന്റെ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ?
0: അത് സാധാരണ നമ്മള് ചക്കയുടെ സീസണിൽ ചക്ക കൊടുക്കും, പിന്നെ കച്ചി കൊടുക്കുന്നുണ്ട്. നമ്മള് ഏലമായത് കാരണം അധികം പുല്ലില്ല, നമുക്ക് കച്ചി കൊടുക്കലുണ്ട്. പിന്നെ വാഴ, വാഴയുടെ തട, കുറച്ച് അതിന്റെ ഏലത്തിന്റെ സൈഡിൽ കൂടെ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ വേസ്റ്റ് വരുന്ന അത് കൊടുക്കും. പിന്നെ കുറച്ച് പ്ലാവിന്റെ എല്ലാത്തിലും പൂത്തല്ല എല്ലാം
1: തിന്നോളും.
0: നമുക്ക് ഇവിടെ അടുത്ത് തന്നെ സപ്ലൈ ചെയ്യുന്ന ആളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മളതെടുത്ത്
1: പോത്തായതുകൊണ്ട് നമുക്ക് പരിചരണം വളരെ
0: കുറച്ച് മതി. കുറച്ച് മതി അവർക്ക്. മെയിൻ തീറ്റയും വെള്ളവും മതി. കുളിപ്പിക്കലുണ്ട്. ആളുടെ ഡെയിലി കുളിക്കും, വെള്ളം ഒഴിച്ച്.
1: അതെല്ലാ ദിവസം രാവിലെ അങ്ങനെ സമയം
0: സമയമൊന്നുമില്ല. അത് അവന്റെ സമയം അനുസരിച്ചാണ് ചെയ്യുന്നത്. അന്ന് പോത്തിനത് പ്രശ്നമില്ലല്ലോ. വേപ്പിനും വെള്ളത്തിൽ കെട്ടേണ്ട,
1: പുറത്തിറക്കി കെട്ടുക. അങ്ങനെ
0: പുറത്തിറക്കി കെട്ടാറുണ്ട്. കാലിനൊക്കെ ഒരു വ്യായാമം വരുന്ന രീതിയിൽ നടത്താറൊക്കെ ഉണ്ട് അവൻ. ചില നമ്മുടെ ആള് ചില സമയത്ത് അഴിച്ചുകൊണ്ട് നടക്കാറുണ്ട് തീറ്റാൻ
1: വേണ്ടിട്ട്. വലിയ ഒരു കഠിനാധ്വാനം ഇല്ലാണ്ട് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന,
0: നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. ഈ ഏല കൃഷി മാത്രം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും കിട്ടില്ല. അല്ലാതെ സീസൺ മാത്രം നമ്മൾ നോക്കി നിൽക്കണ്ടേ.
1: ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ
0: പറ്റും. നമ്മൾ ഏലം തൈ വെക്കുന്ന സമയത്താണെങ്കിലും ഈ പയറോ മാലിയോ എന്തെങ്കിലും കൃഷി ചെയ്യണ ഒരു വർഷം വരെ നമുക്ക് ആദായം കിട്ടുമല്ലോ. നമ്മുടെ ചെലവ് നടക്കും. ഇത് മാത്രം ആശ്രയിച്ച്, കൃഷി മാത്രം ആശ്രയിച്ച് പോകുന്ന ഒരാൾക്ക് നമുക്ക് ചെലവ് നടന്നു പോകും. പയർ കൃഷി ചെയ്യുന്നവർക്കും
1: ഇതിന്റെ ഇപ്പൊ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റെല്ലാം പരമാവധി
0: ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
1: പിന്നെ ജാതി കൃഷി ഉണ്ടല്ലേ.
0: ജാതി കുറച്ചേ ഉള്ളൂ.
1: കുറച്ചേ ഉള്ളൂ. അത് ഏലത്തിന്റെ ഇടയ്ക്ക്. അതിനൊരു കാലാവസ്ഥ എങ്ങനെ? തണുപ്പുള്ളതാണ്.
0: കാലാവസ്ഥ വളരെ മോശമാണ്. കാപിടുത്തം കുറവാണ്. ഈ ഒരു സീസണിൽ അധികം കായ ഉണ്ടായിട്ടില്ല. നമ്മള് പ്രതിഭാസം എന്നൊക്കെയാണ് പറയുന്നത്. പൂവക്കുറേ ഉണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി.
1: അതിനും
0: നമ്മുടെ ഈ ഏലത്തിനകത്തല്ലേ കാര്യങ്ങൾ തന്നെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഒരു ബോർഡ് ഓഫീസറോ കൊടുക്കണം. തിരിച്ചുകൊണ്ട്
1: ജാതിക്ക് എനിക്ക് തോന്നുന്നു വെള്ളം കൂടുതൽ വേണ്ട.
0: നമ്മള് ഈ ചെറിയൊരു കൈത്തോട് നമുക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ അതിനെതിരെയുള്ള ജാതി കൃഷിയാണ് കൂടുതൽ.
1: വെള്ളം
0: നാച്ചുറലായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കാറില്ല.
1: കൊടുക്കണ്ട.
0: പിന്നെ ഏലം നനയ്ക്കുന്ന കൂടുതൽ കുറച്ച് വെള്ളം അങ്ങനെ ചോറിലും പിടിച്ചു കൊടുക്കും.
1: ജാതി കൃഷി നമുക്കൊരു ദീർഘകാല വിളയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു,
0: നമുക്ക് കേടില്ല എന്നുണ്ടെങ്കിൽ ജാതിയും കുഴപ്പമില്ല.
1: സാധാരണ കേടുണ്ടാവാറുണ്ടോ?
0: കേടുണ്ടാവാറുണ്ട്. കാരണം ബഡ് ജാതിയൊക്കെയാണ് ചിലപ്പോൾ ബഡിന്റെ അവിടെ വെച്ച് ഒരു കാറ്റ് പിടിക്കും, പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഓരോ പൂവിടുത്തം കുറവുണ്ടാവും. ജാതി കൃഷിയെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതലും കൂടുതൽ പഠിച്ചിട്ടില്ല. ഇതിന്റെ കൂടുതൽ അങ്ങ്
1: പോകുന്ന വിളവെടുപ്പ് അതൊക്കെ എങ്ങനെയാണ്?
0: അപ്പൊ നമ്മള് എന്താ പറയുക, മുത്തക പറിച്ചെടുക്കാന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ മിക്കവാറും ഈ വർഷം എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കായ് എനിക്ക് എപ്പോഴും ഇങ്ങനെ വീണ് കിട്ടുന്നുണ്ട്. ചിലൊരു സീസൺ ആയിട്ട് അങ്ങനെ കായ ഉണ്ടായില്ല. ചില ഒന്ന് രണ്ട് പൂ വിരിയുന്നു, കായ കിട്ടുന്നു, അങ്ങനെ ഒരു.
1: പിന്നെ കുരുമുളക് ഉണ്ടല്ലേ.
0: ആ കുരുമുളക് ഉണ്ട്. അത് ഏലത്തിനിടയ്ക്ക്.
1: ഏലത്തിനിടയ്ക്ക് മരത്തിൽ കൂടെ. അത് ഏതൊക്കെയാണ് ഉണ്ട്?
0: അത് നമ്മള് കരിമുണ്ടുണ്ട്, മറ്റേ പഴയ പെരുങ്കുടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്.
1: ശരി.
0: പന്നിയൂർ വണ്ണ് ഉണ്ടു, അങ്ങനെ കുറച്ചായിട്ട് അതിനകത്തുണ്ട്. പന്നിയൂർ വണ്ണ്, കരിമുണ്ട, പിന്നെ പഴയ പെരുങ്കുടി. അതായത് പണ്ട് കാലത്തുള്ള വലിയ മരത്തിലെ കയറി പോയിട്ട്.
1: ശരി. നമുക്കിപ്പോ ഏലകൃഷി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ കുരുമുളകിന് വെയിലടിക്കേണ്ട ഒരു വിളയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് വെള്ളത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുരുമുളകിന് വെയില് കുറവായിരിക്കും കിട്ടുന്നത്.
0: നമ്മളൊരു തൈ വെക്കണ കൂടത്തില് മരത്തൈ ഉണ്ടാവല്ലോ, ആ കൂടത്തില് കൊടി ഉണ്ടെങ്കിൽ കയറ്റി വിടാന്നുണ്ടെങ്കിൽ തൈ വളരുന്നതിനൊപ്പം തന്നെ ഏലത്തിന് മേലെ കൊടി കയറും. ഏലത്തിന് മേലെ കൊടി കയറിയാൽ ഏലത്തിന് മേലേക്ക് ഇത് കായ്ക്കുള്ളൂ, താഴേക്ക് കായ് കുറവായിരിക്കും. മറ്റേ മേലേക്ക് വെയില് കിട്ടുമല്ലോ. അതുകൊണ്ട് ഷെയ്ഡ് അത്യാവശ്യം ഷെയ്ഡിലും കിട്ടിക്കളും. കായ്ക്കുന്നുണ്ട്.
1: നല്ല വെയിൽ കിട്ടുന്ന അത്രയും കിട്ടത്തില്ല എന്ന് മാത്രമേ.
0: എന്നാലും നമുക്ക് ഷെയ്ഡ് ഉണ്ട്, അത്യാവശ്യം കിട്ടും. നമ്മളൊരു കുരുമുളക് തന്നെ കൃഷി ചെയ്യുന്ന അത്രയും നമുക്ക് ഒരു ഈട് കിട്ടില്ല എന്ന് പറഞ്ഞാലും, എന്നാലും നമുക്കൊരു ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു
1: നടന്നു. അതിനും പ്രത്യേകിച്ച് വളപ്രയോഗം ചെയ്യുന്നുണ്ടോ? അതോ ഏലത്തിന്റെ
0: ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചെയ്യാം. ചാണകമൊക്കെ ഇതിനുവേണ്ടി ഞാൻ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇട്ട്
1: കൊടുക്കാം. അത് എത്ര തവണ ചെയ്യേണ്ടി വരും?
0: അത് ഒരു തവണയൊക്കെ
1: ചെയ്യുള്ളൂ.
0: ഇന്നും വലിയ കുരുമുളകൊന്നും വലിയ പരിചയം വേണ്ടാത്തല്ലേ. പിന്നെ ആ വർഷം
1: കെട്ടിക്കൊടുക്കുക,
0: താഴെ പോകാതിരിക്കാൻ വേണ്ടി, പുതിയ പക്കവേര് പിടിക്കാൻ വേണ്ടിട്ട് കെട്ടി വെട്ടി കൊടുക്കുക.
1: കുരുമുളകിന്റെ ഒരു വിളവെടുപ്പ് പിന്നെ അതിന്റെ പ്രോസസിങ് ഒന്ന് പറയാമോ?
0: നമ്മള് കുരുമുളക് എന്ന് വെച്ചാല് ഫെബ്രുവരി മാർച്ചിലാണ് ഇതിന്റെ സീസൺ ആവുന്നത്. അതിനകത്ത് പ്രോസസിങ് എന്ന് പറയാണ് പറിക്കുക. നമ്മൾ

0: എന്താ പറയാ, ഡ്രയറിൽ കൊടുത്ത് ഉണങ്ങാം, അല്ലെങ്കിൽ പിന്നെ നാച്ചുറൽ ആയിട്ട് സൺലൈറ്റില് ഉണങ്ങി കൊടുക്കാം. പക്ഷെ ഗ്രേഡ് ചെയ്തൊന്നും കൊടുക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഒന്ന് സോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ.
1: ഇത് മെതിക്കാനും അങ്ങനെയുള്ള
0: ആ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ സ്റ്റോർ ഉണ്ട്. അപ്പം പുള്ളിക്ക് അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവിടെ തന്നെയാണ്. പക്ഷെ കാല് വെച്ച് ചവിട്ടി മെതിക്കില്ല, പണ്ടത്തെ ഒരു രീതിയാണല്ലോ. അത് മാറിയിട്ട് ഇപ്പം
1: മെഷീൻ
0: ചെറിയ കിലോയ്ക്ക് ചെറിയ നമ്മള് ചെലവ് വരുന്നുള്ളൂ, നമ്മള് മെതിക്കുന്നതിനും ഉണങ്ങുന്നതിനും ഒക്കെ. മറ്റേ നമ്മള് ഡ്രയറിൽ ഉണങ്ങുമ്പോൾ നല്ല കളർ ഉണ്ടാവും.
1: രാവിലെ എത്ര സമയം തൊട്ട് കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും?
0: അങ്ങനെ സമയമില്ല, നമ്മൾ അതിന് ടൈം ടേബിൾ നമുക്ക് വെക്കാൻ
1: പറ്റില്ല.
0: നമ്മുടെ പണിക്കാര് അവര് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ 8 മണിയാണ് അവർ, 8 മണി തൊട്ട് 4 മണി വരെയാണ് അവർ സമയം പറയണേ. പക്ഷെ നമ്മുടെ അവൻ തുടങ്ങുന്നത് വെച്ചാല് രാവിലെ തുടങ്ങും, മീനിന് തീറ്റയായിട്ടും അല്ലെ പോത്തിന് തീറ്റ അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അവർക്കും ഒരു സമയമില്ല. ശരിക്കും ഫാമിലി പോലെ നിൽക്കുന്നു ഒരുപോലെ. ഞാനും ഇറങ്ങുന്നത് വെച്ചാൽ അതുപോലെയൊക്കെ തന്നെയാണ്. സമയം വെച്ചിട്ട് നമുക്ക് ഈ കൃഷിപ്പണി
1: പറ്റത്തില്ല, അത്രേ
0: ഉള്ളൂ. ചില ദിവസം ഒരു ദിവസം പകുതി പണിതുള്ളൂ, ബാക്കി നമുക്ക് കയറിയിരിക്കാം. ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പണിയെടുക്കാം. കൃഷി
1: ആവുമ്പോൾ
0: വേറൊരു മേഖലയിൽ ജോലി ചെയ്ത് നിന്നിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ്, കാരണം നമുക്ക് ടെൻഷൻ ആയിട്ട് ഒത്തിരി പണിയെടുത്താണ്.
1: അപ്പൊ
0: ഇതിലേക്ക് വന്നപ്പോ സമാധാനമുണ്ട്. കാരണം എന്താ പറയാ, നമുക്കൊരു സമയമുണ്ടല്ലോ, നമുക്ക് എന്തിനു സമയമുണ്ട്. കൃഷിപ്പണി
1: ആവുമ്പോഴത്തേക്ക്
0: ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ജോലിയാണ്, നമുക്ക് അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കും അവൈലബിൾ ആയിട്ടിരിക്കാൻ പറ്റും. എന്നുവെച്ചാല് നമുക്കൊരു സുഹൃത്ത് നമ്മുടെ വീട്ടിലൊരു ആവശ്യം വന്നു, അല്ലെ സുഹൃത്തിനൊരു ആവശ്യം വന്നു, നമുക്ക് എപ്പോഴും
1: അവൈലബിൾ
0: നമുക്ക് ചെയ്യാൻ
1: പറ്റും. ഇത്ര നേരം ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
2: ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ എന്ന പ്രദേശത്തെ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവ കർഷകനായ ശ്രീ അനു മോഹനുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കാർഷിക ജീവനം സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

హైరేంజ్ వృత్తాంతం. ജില്ലയിലെ ഭിന്നശേഷിക്കാർ യു ഡി ഐ ഡി കാർഡ് എടുക്കുന്നതിന് സ്വാവലംബൻ കാർഡ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ അറിയിച്ചു. പൈനാവിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് കാർ വാടകയ്ക്ക് നൽകുന്നതിന് തയ്യാറുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 18 ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ ടെൻഡർ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 0486229947575 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് ഗാന്ധി ജയന്തി

ഇതോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 23 രാവിലെ 11 തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862224444 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04862224344. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സേവ് ഗ്രീൻ സേവ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് ശുചിത്വ മിഷൻ എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ e-tenders.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. ടെൻഡർ ID 2026 ടൂർ 8685051. യലപാര ഗവൺമെന്റ് ITIയിൽ പ്ലംബർ 1 വർഷം, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ 2 വർഷം എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ITI പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷാ ഫോമുകൾ ITI ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 19 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 9946010769. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തി തുടങ്ങി. ഒരു റിപ്പോർട്ട്.
2: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ്

0: സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യ തലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള ഭരണവും ബഹുപക്ഷ സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവുമാണ് വഴിയെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ജനസംഖ്യയുടെ 50% ആഗോള ജി ഡി പിയുടെ 40% ആഗോള വ്യാപാരത്തിന്റെ 25%ത്തിലധികവും ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇന്നോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ഭി ബൻ രഹേ ഹേ. ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇന്നോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹീ. ബ്രിക്സ് കീ ബഢ്തി സ്കേൽ, സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹേ.
1: വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അത്തരം നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന ബ്രിക്സ് ധനകാര്യമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അംഗരാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാനുറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ധനകാര്യ സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉറുഗ്വേ വിദേശകാര്യമന്ത്രി മരിയോ ലുബിഡ്കിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉറുഗ്വേയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇന്ത്യ മെർക്കുസൂർ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്തതായി ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഡൈ ഹൌലിയാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ വിപണിയുടെ സ്ഥിരതയിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പൊതു താൽപര്യങ്ങളുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലും ഇറക്കുമതിക്കാരിലും ഉൾപ്പെടുന്നവരാണ് ഇന്ത്യയും ചൈനയുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ അത്യാധുനിക സാങ്കേതിക നവീകരണങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് എക്സ്പോസിഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ എക്സ്പോയിൽ രാജ്യത്തെ 37 മുൻനിര ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ എക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. തീരപ്രദേശങ്ങളെ പരിസ്ഥിതി, സുരക്ഷ, സാമ്പത്തിക രംഗം, സാങ്കേതിക വിദ്യ, മാനവ വികസനം എന്നിവ സമന്വയിക്കുന്ന ഇടമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തീരദേശ വികസനവും സുരക്ഷയും

0: ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ ആയിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെ ഉള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള ഔദ്യോഗിക നിർദ്ദേശം യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. കരാർ കൌൺസിൽ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ബട്ടമാലുവിൽ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുവെന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ ശ്രീനഗറുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം അതിലുകളെല്ലാം ഭേദിച്ച് മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ്യ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നർമ്മം കലർന്നതും തനത് മധുര തമിഴ് ശൈലിക്കും പേരുകേട്ട അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 12,000 തമിഴ് സംവാദ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ ആരോഗ്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശരീരത്തിന്റെ ചലനശേഷിയും പ്രവർത്തനക്ഷമതയും നിലനിർത്തുന്നതിൽ ഫിസിയോതെറാപ്പിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യവും ചികിത്സാരീതികളും

0: ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ആരോഗ്യവേദിയിൽ നമ്മോടൊപ്പമുള്ളത് ജില്ലാ ആയുർവേദ ആശുപത്രി അനെക്സ് പാറയമാവ് ഇടുക്കിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീമതി അനഘ ഗോപാലകൃഷ്ണനാണ്. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ആരോഗ്യവേദിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഫിസിയോതെറാപ്പി എന്താണെന്നൊന്ന് ലളിതമായി വിശദീകരിക്കാമോ?
1: മരുന്നുകളുടെയോ ശസ്ത്രക്രിയയുടെയോ സഹായമില്ലാതെ തന്നെ വേദന കുറയ്ക്കുവാനും ശരീരത്തിൻ്റെ ചലനശേഷി, പേശികളുടെ ശക്തി, ബാലൻസ്, ഫങ്ഷണൽ എബിലിറ്റീസ് എന്നിവ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി ഉപയോഗിക്കുന്നത് ഫിസിക്കൽ ഏജൻറ്റ്സ്, അതായത് ഭൗതികമായിട്ടുള്ള ഏജൻറ്റ്സ് ലൈക്ക് ചൂട്, തണുപ്പ്, എക്സസൈസ് തെറാപ്പി, ഇലക്ട്രോതെറാപ്പി, മാനുവൽ തെറാപ്പി, പോസ്റ്റൽ കറക്ഷൻ, പേഷ്യൻറ്റിന് എഡ്യൂക്കേഷൻ മുതലായ രീതിയിലാണ് ഫിസിയോതെറാപ്പി ഉപയോഗിക്കുന്നത്.
0: മാഡത്തിൻ്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്?
1: ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് രോഗിയുടെ ശരീരത്തിൻ്റെ അവസ്ഥ വിലയിരുത്തുകയും അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ കൊടുക്കുകയാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. അതായത് വ്യക്തിഗതമായിട്ടുള്ള ചികിത്സ കൊടുക്കുക, പിന്നെ എക്സസൈസ് ടെക്നിക്സ്, അതായത് എക്സസൈസ് തെറാപ്പി ടെക്നിക്സ് യൂസ് ചെയ്യുക, പെയിൻ റിലീഫിനായിട്ടുള്ള ടെക്നിക്സ്, നമ്മൾ ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ രോഗികൾക്ക് വീട്ടിൽ പോയി ചെയ്യാനുള്ള എക്സസൈസ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക, ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഉത്തരവാദിത്വം.
0: ഈ ശരീരവേദന ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഫിസിയോതെറാപ്പിയെ സമീപിക്കേണ്ടത്?
1: അല്ല, ശരീരവേദന ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഫിസിയോതെറാപ്പിയെ സമീപിക്കേണ്ടത്. പരിക്കുകൾ തടയാനും അതുപോലെ ഈ സർജറിയൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന് അവരുടെ റിക്കവറി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം. അവർക്ക് വീക്ക്നെസ് ആയിരിക്കും, ബാലൻസ് പ്രോബ്ലംസ് ഉണ്ടാകും, ഇപ്പം മൂമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു ഫിസിയോതെറാപ്പിയുടെ സഹായം തേടുന്നത് നല്ലതാണ്.
0: ഫിസിയോതെറാപ്പി സാധാരണമായി എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കൂടുതലായിട്ട് സഹായകരമാവുന്നത്?
1: സാധാരണയായി മസ്കുലാർ സ്കെൽട്ടൺ, ന്യൂറോളജിക്കൽ കണ്ടീഷൻ, ഓർത്തോപെഡിക് കണ്ടീഷൻസിനൊക്കെയാണ്. അതായത് ഈ ബാക്ക് പെയിന്, നെക്ക് പെയിന്, നീ പെയിന്, അതുപോലെ ഷോൾഡറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ഫിസിയോതെറാപ്പിനെ സമീപിക്കാവുന്നതാണ്. പിന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയും, സ്ട്രോക്ക് കണ്ടീഷൻസിന്, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ വന്ന പേഷ്യൻസിന് ഒക്കെ നമുക്ക് ഫിസിയോ ചെയ്യാം. അതുപോലെ കാർഡിയോ പൾമണറി റീഹാബിലിറ്റേഷൻ, ഹാർട്ടിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള പേഷ്യൻസിനും ഫിസിയോതെറാപ്പി.
0: ഈ കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന, ഇങ്ങനെ സാധാരണയായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണിതെല്ലാം. ഈ പ്രശ്നങ്ങളിലെ ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്താണ്? എന്തൊക്കെയാണ് ഈ ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യാൻ കഴിയുന്നത്?
1: ആദ്യം നമ്മൾ വേദന കണ്ടെത്തുക എന്നുള്ളതാണ്. വേദനയ്ക്കുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പെയിൻ മാനേജ്മെൻറ്റ്, വേദന കുറയ്ക്കാനുള്ള മാനേജ്മെൻറ്റ് നമ്മൾ നോക്കും. നമ്മൾ ടെൻസ്, യു എസ് ടി, ഐ എഫ് ടി പോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേദനയെ കുറയ്ക്കും. പിന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക, പോസ്റ്റൽ കറക്ഷൻസ് കൊടുക്കുക, അതുപോലെ ഫങ്ഷണലായിട്ടുള്ള ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
0: ഫിസിയോതെറാപ്പിയുടെ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണോ ചെയ്യുന്നത്, അതോ വീടുകളിൽ പോയി ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെയുണ്ടോ?
1: വീടുകളിൽ പോയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ പോയിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്.
0: അവർ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിലാണ് അല്ലെ അങ്ങനെ
1: ചെയ്തു കൊടുക്കുന്നത്.
0: അപകടങ്ങൾക്കോ ശസ്ത്രക്രിയകൾക്കോ ശേഷമൊക്കെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അവർക്ക് അവരുടെ സാധാരണ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും ഈ ഫിസിയോതെറാപ്പി എത്രത്തോളം പ്രധാനമാണ്? എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത്?
1: അതെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇഞ്ചുറി അല്ലെങ്കിൽ ഈ സർജറിയൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന് മസിൽ ഭയങ്കര വീക്കായിരിക്കും, മസിലിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, ജോയിൻസ് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറവായിരിക്കും, അതുപോലെ ബാലൻസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അത് വാക്കിംഗ് എബിലിറ്റീസ് ഒക്കെ അവർക്ക് ഭയങ്കര കുറവായിരിക്കും, നടക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. അവ നമ്മൾ ക്രമേണ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ കൊടുത്തിട്ട് പതുക്കെ അവരെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്.
0: ഈ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള രോഗികൾക്ക് എങ്ങനെയാണ് ഫിസിയോതെറാപ്പി സഹായകരമാവുന്നത്?
1: സ്ട്രോക്ക് എന്നത് തലച്ചോറിലെ രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടോ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് കേടുപാട് സംഭവിക്കുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് പൊതുവെ ഒരു വശം, അതായത് വൺ സൈഡ് എപ്പോഴും വീക്ക്നെസ് ആയിരിക്കും കാണുക. അപ്പം നമ്മൾ ഐ സി യുവിൽ വെച്ച് തന്നെ അവർക്കുള്ള എക്സസൈസുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. സ്റ്റാൻഡിങ്ങിലേക്ക് നിർത്താറുണ്ട്. അവരുടെ മസിൽ പവർ കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ്, അവരുടെ ബാലൻസ് ട്രെയിനിങ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ അവരുടെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഫിസിയോതെറാപ്പി സഹായകരമാകും.
0: ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് വരുന്നത്? ഇപ്പം അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ടോ?
1: അറ്റാക്ക് പോലുള്ള ഇപ്പം ഹാർട്ടിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് കൂടുതലും ഈ കഫം കെട്ടിക്കിടക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പതുക്കെ വൈബ്രേഷൻ പോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അത് സർജറി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഫിസിയോ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഒരു 15 സ്റ്റെപ്പെങ്കിലും അവരെ കൊണ്ട് നടത്തിക്കാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ലെങ്ങിൻ്റെ, ഇപ്പം ഈ ഹാർട്ടിൻ്റെ പ്രശ്നം പോലെ തന്നെ ലെങ് കപ്പാസിറ്റി, പൾമറി റീഹാബിലിറ്റേഷൻ എന്ന് പറയും, ലെങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഇതുപോലെ ലെങ് കപ്പാസിറ്റി കൂടുന്ന ബ്രീത്തിങ് എക്സസൈസുകൾ കൂടുതലായിട്ടും പേഷ്യൻസിന് കൊടുക്കാറുണ്ട്.
0: നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണോ ഈ നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഇന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്? ഇതൊരു കാരണമാണോ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നത്?
1: അതെ, ദീർഘനേരമായിട്ട് ഒരേ പോസ്റ്ററിൽ ഇരിക്കുക, മൊബൈൽ താഴത്തോട്ട് നോക്കിയിരിക്കുക. ഇപ്പം നമ്മുടെ തല ഒരു 60 ഡിഗ്രി കുനിഞ്ഞ്, കഴുത്ത് കുനിഞ്ഞ് മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഏകദേശം ഒരു 25 കിലോയോളം ഭാരം നമ്മുടെ നെക്കിലോട്ടും കഴുത്തിലോട്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒരു നടുവേദനയ്ക്കും ഷോൾഡർ പെയിനും ഒക്കെ സാധ്യത കൂടുതലാണ്. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് ശരിയായ ഉയരത്തിലല്ലാതിരിക്കുക തുടങ്ങിയ കാരണങ്ങൾ നെക്ക് പെയിന്, ബാക്ക് പെയിന് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുക, ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
0: ഇതിനെന്താണ് ഫിസിയോതെറാപ്പിയിൽ ഒരു എക്സസൈസ് ആയിട്ട് പറയാനുള്ളത്?
1: ശരിയായ സിറ്റിംഗ് പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, ഇരിക്കുമ്പോൾ എപ്പോഴും പോസ്റ്റർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് കണ്ണിനോട് ഏകദേശം ലെവലായി വെക്കുക, നടു കസേരയോട് നന്നായിട്ട് ചേർന്നിരിക്കുക, ഫീറ്റ്, അത് കാൽപാദം നിലത്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കോ എഴുന്നേറ്റ് ഇച്ചിരി നടക്കാനൊക്കെ നോക്കുക. പിന്നെ കീബോർഡ് മൗസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നമ്മുടെ ഷോൾഡറിലോട്ട് ഒരുപാട് വെയിറ്റ് വരാത്ത രീതിയിൽ എൽബോയിനെ സപ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ചെറിയ സ്ട്രെച്ചിങ് ബ്രേക്കുകൾ എടുക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു സ്ട്രെച്ചൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ദീർഘനേരം ഒരേ പൊസിഷനിൽ ഇരിക്കാതെ അത് നോക്കുക.
0: വീട്ടുജോലികളൊക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വീട്ടമ്മമാർക്കും മുതിർന്നവർക്കും ഒക്കെ സാധാരണയായി ഉണ്ടാകുന്ന ശരീരവേദനകൾ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും?
1: ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ ശരിയായ ബോഡി മെക്കാനിസം ശ്രദ്ധിക്കണം, ആവശ്യത്തിന് വിശ്രമം, റെഗുലറായിട്ടുള്ള എക്സസൈസും വേണം. തറയിൽ കുനിഞ്ഞ് തുടയ്ക്കുക, അത് ഒഴിവാക്കിയിട്ട് പകരം ഒരു നീളമുള്ള മോപ്പ് യൂസ് ചെയ്യുക. അതുപോലെ അധിക നേരം ഇരുന്നുള്ള ജോലി ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ഒന്ന് അടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ മുട്ടുവേദനയൊക്കെ ഉള്ള ആൾക്കാർ ഇന്ത്യൻ ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാതെ കഴിവതും യൂറോപ്യനോ അല്ലെങ്കിൽ കസേര യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും നടക്കുക, ഇടയ്ക്കൊരു ഈ പറഞ്ഞ പോലെ സ്ട്രെച്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ പോലെ

0: പഴയ പരിക്കുകളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഒരു ശരിയായ ഒരു വാമപ്പ് ആൻഡ് കൂൾ ഡൗൺ ഒക്കെ പഠിക്കാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്.
1: എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുൻപേ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ?
0: എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ഓരോരുത്തരുടെ ബോഡിയും ഓരോ ടൈപ്പായിരിക്കും. പിന്നെ ഏജ് അനുസരിച്ചും അവരുടെ ഫിസിക്കൽ എബിലിറ്റീസ് ഒക്കെ അനുസരിച്ചും അവരുടെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പരിമിതികൾ കുറവായിരിക്കും. അപ്പം അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒരു നല്ലൊരു അഡ്വൈസ് ചെയ്യുന്നത് നല്ലതാണ്.
1: പിന്നെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഡ്വൈസ്
0: സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്.
1: ഫിസിയോതെറാപ്പി എന്നാൽ മസാജ് മാത്രമാണ് എന്നൊരു ധാരണ ശരിയാണോ?
0: മസാജ് ആണെന്നൊരു തെറ്റായ ധാരണയുണ്ട്. ശരിക്കും ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മസാജല്ല. മസാജ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, ഒരു ചെറിയ ടെക്നിക്ക് മാത്രമാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ എക്സസൈസ് തെറാപ്പിയും ഇലക്ട്രോ തെറാപ്പി അതുപോലെ മാനുവൽ തെറാപ്പി, നമ്മുടെ ഹാൻഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് പേഷ്യൻറ്റിനെ റീഹാബിലിറ്റ് ചെയ്യുന്നൊരു ശാഖയാണ് ഫിസിയോതെറാപ്പി.
1: ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ വേദനയുണ്ടാകുന്നത് ചികിത്സ ഫലപ്രദമാകുന്നതിൻ്റെ ലക്ഷണമാണ് എന്നുള്ള ഒരു ധാരണ, അത് ശരിയാണോ?
0: അല്ല, ചില എക്സസൈസ് ചെയ്യുമ്പോൾ ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇച്ചിരി പെയിനൊക്കെ തോന്നിയേക്കാം. പക്ഷേ കടുത്തതായ വേദനയോ അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടാകുന്ന സ്വെല്ലിങ്ങുകൾ എന്തെങ്കിലും പെട്ടെന്ന് നീർക്കെട്ട് പോലെ വരികയോ നംനെസ് തോന്നുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, അത് കൂടിക്കൂടി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിനെ കാണുന്ന അത് അവഗണിക്കരുത്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവം പേഷ്യൻറ്റിനോട് ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഇന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് ഒരു ടെൻഷൻ ഫ്രീ ആവാൻ, സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുമ്പോഴും നമുക്ക് ചെറുതായി ഇപ്പോൾ ക്വാഡ്രിസെപ്സിൻ്റെയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പെയിൻ കോമൺ ആണ്. അപ്പോൾ ആ പേഷ്യൻസിനൊരു ഡൗട്ടായി, പെട്ടെന്നൊരു വേദന വന്നപ്പോൾ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ വേദന വന്നതെന്നൊരു ഇതുണ്ട്.
1: ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരു ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്യുന്നത് സുരക്ഷിതമാണോ?
0: എല്ലാ എക്സസൈസും എല്ലാവർക്കും ഒരുപോലെ സുരക്ഷിതമല്ല. രോഗത്തിൻ്റെ കാരണം, പ്രായം, ഫിസിക്കൽ കണ്ടീഷൻസ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു എക്സസൈസ് തിരഞ്ഞെടുക്കാനായിട്ട്. അതിനാൽ പ്രത്യേകിച്ച് പെയിൻ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉള്ളപ്പോൾ അസസ്മെൻ്റ് കഴിഞ്ഞ് ശരിയായ എക്സസൈസ് പഠിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം.
1: ഇപ്പോൾ യൂട്യൂബിൽ കണ്ടൊക്കെ ഒത്തിരി എക്സസൈസ് ചെയ്യുന്നവരുണ്ട് അല്ലേ, ഇങ്ങനെ സ്വയം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: യൂട്യൂബ് വീഡിയോസ് പൊതുവെ വിവരങ്ങൾക്ക് സഹായകരമാണ്. പക്ഷേ ഓരോ വ്യക്തിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അതുപോലെ ഈ നമുക്ക് പെയിനോ ഇഞ്ചുറീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ വീഡിയോസ് മാത്രം ആശ്രയിക്കാതെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് തേടുന്നത് നല്ലതായിരിക്കും.
1: ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ സ്യൂട്ടബിൾ ആണോ?
0: ഓൺലൈൻ കൺസൾട്ടേഷൻ സ്യൂട്ടബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ ഓൺലൈൻ വീഡിയോസ് ഒത്തിരി യൂട്യൂബേഴ്സ് ഇടാറുണ്ട് വീഡിയോസ്, അപ്പം അത് നമ്മൾ കുറച്ച് അഡ്വൈസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: കുട്ടികൾക്കൊക്കെ ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഡെവലപ്മെൻറ്റ് ഡിലേസ്, CP പോലെയുള്ള കണ്ടീഷൻ, കഞ്ചനേറ്റൽ കണ്ടീഷൻസും അതായത് ന്യൂറോളജിക്കൽ പ്രോബ്ലംസും പിന്നെ പോസ്റ്റർ കറക്ഷൻസിനൊക്കെ കുട്ടികൾക്കും ഫിസിയോതെറാപ്പി ആവശ്യമാണ്. ഇപ്പം കുട്ടികളുടെ ഹെഡ് കൺട്രോളൊക്കെ നന്നാക്കാനായിട്ടും അല്ലെ മെച്ചപ്പെടുത്തുവാനായിട്ടും, പിന്നെ ഈ മറിഞ്ഞു കിടക്കുക, ഇരിക്കുക, ഇഴയുക,
1: അതൊക്കെ ഏത് പ്രായം മുതലുള്ള കുട്ടികൾക്ക്?
0: ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ. ഇപ്പം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവരുടെ മൈൽ സ്റ്റോൺസ്. കുഞ്ഞ് ഉണ്ടാവുക, മറിഞ്ഞു കിടക്കണം ആദ്യം, അത് കഴിയുമ്പോൾ ഇരിക്കണം, പിന്നെ പതുക്കെയാണ് നടന്ന് ഇഴഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻ്റ് ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് നേരത്തെ തന്നെ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഈ പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവ്, അതുപോലെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ മെച്ചപ്പെടുത്തുവാനും, അതുപോലെ മസിൽസ് ചിലപ്പോൾ ഭയങ്കര സ്റ്റിഫായിരിക്കും, CP ചൈൽഡിനൊക്കെ ഭയങ്കര സ്റ്റിഫായിരിക്കും മസിൽസ്. അപ്പോൾ അങ്ങനെ സ്റ്റിഫായിട്ടുള്ള മസിൽസിനെയൊക്കെ കുറയ്ക്കാനൊക്കെ ഫിസിയോതെറാപ്പി സഹായകരമാണ്.
1: ഗർഭിണികൾക്കും പ്രസവശേഷമുള്ള സ്ത്രീകൾക്കൊക്കെ എങ്ങനെയാണ് ഫിസിയോതെറാപ്പി സഹായകരമാവുന്നത്?
0: പ്രസവ സമയത്തുണ്ടാവുന്ന ബാക്ക് പെയിന്, പെൽവിക്കിൻ്റെ ഡിസ്കംഫോർട്ട്, പോസ്റ്റർ ചേഞ്ചസ് എല്ലാം എന്നീ പ്രശ്നങ്ങൾ ഫിസിയോതെറാപ്പി പരിഹരിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ പ്രസവത്തിന് ശേഷം നമ്മുടെ അബ്ഡോമിനൽ മസിൽസും പെൽവിക് ഫ്ലോർ മസിൽസും ഒക്കെ ഭയങ്കര വീക്കായിരിക്കും ഈ ടൈമിലൊക്കെ. അപ്പം അതിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ, ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ലാതെ ഒരു നിയന്ത്രണക്കുറവ് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പം അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കീഗൾ എക്സസൈസ് എന്ന് പറയും, അങ്ങനത്തെ എക്സസൈസ് കൊടുത്തിട്ട് നമ്മൾ ആ മസിൽസിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് നോക്കാറുണ്ട്.
1: അതെ, എന്തൊക്കെ എക്സസൈസ് ആണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ ശ്രോതാക്കൾക്കായിട്ട്?
0: ഇപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ അത് വിടാനുമുള്ള ഒരു ഇതുണ്ടല്ലോ നമുക്ക്. അപ്പം അത് ആ ഒരു എക്സസൈസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്യാം. പിന്നെ നമ്മുടെ ആ വജൈനൽ പോർഷനിൽ നമുക്ക് കൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ കൺട്രാക്ട് ചെയ്യുക, അത് പതുക്കെ റിലാക്സ് ചെയ്യുക. യൂറിൻ പാസ് ചെയ്യാത്ത സമയത്ത് പതുക്കെ ഒന്ന് കൺട്രാക്ട് ചെയ്യുക, പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തും അത് യൂറിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കുക, ഒന്ന് പതുക്കെ റിലാക്സ് ചെയ്യാൻ നോക്കുക. അപ്പം ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതോടെ ആ വജൈനൽ ആ ഏരിയയിലുള്ള മസിൽസിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും.
1: പ്രസവശേഷം ബാക്ക് പെയിൻ ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് എന്താണ് ഒരു എക്സസൈസ് പറഞ്ഞു കൊടുക്കാനായിട്ട്?

0: ബാക്ക് പെയിനൊക്കെ ഉള്ള പേഷ്യൻസിന് പെൽവിക് റൊട്ടേഷൻ, അതായത് നടു മുകളിലോട്ട് പൊക്കി കുറച്ചേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക, രണ്ട് മുട്ടുകളും മടക്കി വെച്ച് നടു മാത്രം മുകളിലോട്ട് പൊക്കി ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക. അതൊരു 10 പ്രാവശ്യം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലാക്സ് ചെയ്യുക, അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഇപ്പോഴും ഒരു 5 വരെ എണ്ണിയാൽ മതി, എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക.
1: ഇത് എപ്പോൾ മുതലാണ് ചെയ്യാൻ തുടങ്ങേണ്ടത്?
0: ഏകദേശം നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ഉടനെ പറ്റില്ല, ഒരു ഒരു വീക്കൊക്കെ കഴിയുമ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം, സിസേറിയനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ബെഡിലോട്ട് നമ്മുടെ ഹിപ്പിൻ്റെ പോർഷൻ അമർത്തുക, അപ്പോൾ നമുക്കൊരു റൊട്ടേഷൻ ഫീൽ ചെയ്യും. ആ അമർത്തിക്കൊണ്ട് തന്നെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യുക. ഇങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം നമ്മുടെ ബാക്ക് മസിൽസിനെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
1: പ്രായമായവരിലെ വീഴ്ചകളൊക്കെ ഉണ്ടാകാം അല്ലേ, അത് ഒഴിവാക്കുന്നതിൽ എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയുടെ ഒരു പങ്ക്?
0: പ്രായമാകുമ്പോൾ ബാലൻസ് കുറവ്, കാഴ്ച, പേശിയുടെ ബലക്കുറവൊക്കെ കൂടുതലായിരിക്കാം. അപ്പം ബാലൻസ് ട്രെയിനിങ് ആണ് നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്നത്. പിന്നെ കാലിൻ്റെയൊക്കെ പേശികൾക്ക് ബലം കൂട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ കൊടുക്കുന്നതിലൂടെ 50% വീഴ്ചകൾ പേഷ്യൻറ്റിന് ഒഴിവാക്കാനായിട്ട് കഴിയാറ്.
1: ഇതെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടാണോ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത്?
0: രണ്ട് രീതിയിലും ചെയ്യാം. നമ്മൾ പെയിനൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ മെയിനായിട്ടും ഇലക്ട്രിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്തനിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്കുള്ള എക്സസൈസ് പഠിപ്പിച്ചു കൊടുത്ത് വിടാറാണ് ചെയ്യാറ്.
1: ഈ ഫിസിയോതെറാപ്പി ദിനമൊക്കെ ആചരിക്കുന്നുണ്ടല്ലോ, സെപ്റ്റംബർ 8 ഫിസിയോതെറാപ്പി ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ, ഈ ദിനം എന്തിനാണ് ആചരിക്കുന്നത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്?
0: എല്ലാ വർഷവും സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആചരിക്കുന്നത് ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കാനും ചലനമാണ് ജീവിതം എന്ന സന്ദേശം എത്തിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്.
1: ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു ദിനം വരാനുള്ള കാരണം?
0: 2nd World War സമയത്താണ് അന്നത്തെ പരിക്കു പറ്റിയ സൈനികർക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. 51 വേൾഡ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 8 നമ്മൾ ആചരിക്കുന്നത്.
1: ഈ ഫിസിയോതെറാപ്പിയിൽ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവ എന്തൊക്കെയാണ്?
0: ഫിസിയോതെറാപ്പിയിൽ നമ്മളിപ്പം ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ഈ ലേസർ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ വീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, ടിഷ്യൂവിൻ്റെ ഒക്കെ ഹീലിങ്ങിന്, മുറിവുകളൊക്കെ പറ്റിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ ഹീലിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ നീഡ്ലിങ്, അത് ഈ ട്രിഗർ പോയിന്റ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ മസിൽസിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഒരു ഇതാണ് ട്രിഗർ പോയിന്റ്സ്, അപ്പോൾ അത് റിലീഫ് ചെയ്യാനായിട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ വിഷ്വൽ റിയാലിറ്റി, അതായത് സ്ട്രോക്ക് വന്ന ന്യൂറോളജിക്കൽ കണ്ടീഷൻ വന്നിട്ടുള്ള പേഷ്യൻസിനൊക്കെ അവരുടെ ബാലൻസ് ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റോബോട്ടിക് ആയിട്ടുള്ള റീഹാബിലിറ്റേഷനും ഇതും ഈ സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു, അതായത് വെർട്ടിബ്രയ്ക്ക് ഇടയിലുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് മസിൽസിന് വെർട്ടിബ്രയ്ക്ക് ഇടയ്ക്കുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് ആണ്.
1: പിന്നെ ടെക്നോളജീസ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ മാനുവലായിട്ടും കെയർ കൊടുക്കുന്നുണ്ടോ?
0: മാനുവലായിട്ടും ചെയ്യുന്നുണ്ട്, പാസീവ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. കൂടുതലും ഈ സ്ട്രോക്ക് പേഷ്യൻസിന് നമ്മൾ പാസീവായിട്ടാണ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത്, അതായത് അവർക്ക് ഭയങ്കര സ്റ്റിഫായിരിക്കും കൈയും കാലും ഒക്കെ. അപ്പം പാസീവായിട്ട് നമ്മൾ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ആക്റ്റീവായിട്ട് അവരെ എക്സസൈസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും.
1: ഇനി ഈ ഫിസിയോതെറാപ്പിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? എക്സസൈസുകളൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചും അങ്ങനെ ഒരു മെസ്സേജ് എന്താണ് കൊടുക്കാനായിട്ടുള്ളത്?
0: വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഉറച്ച പ്രതലത്തിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ അമിതമായിട്ട് ആഹാരം കഴിച്ചിട്ട് വ്യായാമം ചെയ്യരുത്. പിന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ വേണം വ്യായാമ സമയത്ത് ഉപയോഗിക്കുക. വ്യായാമ സമയത്ത് ശ്വാസം അടക്കി പിടിക്കാതിരിക്കുക. വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുക. അതുപോലെ വേദനയോ നീരോ ഉണ്ടെങ്കിൽ വ്യായാമം നിർത്തി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശം തേടേണ്ടതാണ്. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശമില്ലാതെ വ്യായാമങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തരുത്.
1: എന്തെങ്കിലും ശരീരവേദനയൊക്കെ അനുഭവിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പം ഇതുപോലെ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പേഷ്യൻസിന് ഫിസിയോതെറാപ്പിയിലൂടെ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അതിന് ഒരുപാട് ക്ലിനിക്കുകളും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും ഇപ്പം ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ്. അലോപ്പതിയിൽ മാത്രമല്ല ഇപ്പോൾ ഫിസിയോതെറാപ്പി ഉള്ളത്, ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഫിസിയോതെറാപ്പിയുടെ യൂണിറ്റുകളുണ്ട്. ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണ് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക.
1: ഫിസിയോതെറാപ്പി വേദന കുറയ്ക്കുന്നതിനുള്ള ഒരു ചികിത്സാരീതി മാത്രമല്ല, ശരീരത്തിൻ്റെ ചലനശേഷിയും

0: സ്വാഭാവിക പ്രവർത്തനങ്ങളും വീണ്ടെടുത്ത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ആരോഗ്യ പരിചരണ മാർഗം കൂടിയാണെന്ന് ഇന്നത്തെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫിസിയോതെറാപ്പിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വ്യക്തമായ മറുപടികൾ നൽകുകയും ചികിത്സയുടെ പ്രാധാന്യം വിശദീകരിക്കുകയും ചെയ്ത ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവ് ഇടുക്കിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ശ്രീമതി അനഘ ഗോപാലകൃഷ്ണന് വളരെയധികം നന്ദി.
1: നന്ദി.
0: നിർവഹണ സഹായം സെറീന.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, കാലം മാറുമ്പോൾ സംഗീതത്തിനും പുതിയ നിറങ്ങൾ പിറക്കുന്നു. പുതിയ ഈണങ്ങൾ, പുതിയ വരികൾ, പുതിയ ശബ്ദങ്ങൾ. എന്നാൽ അവ പകരുന്ന വികാരങ്ങൾക്ക് എന്നും ഒരേ മാധുര്യം. കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു പുതുമഴ പെയ്യുന്നത് പോലെ, ഓർമ്മകളിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നത് പോലെ, നമ്മുടെ മനസ്സിൻ്റെ താളത്തിനൊപ്പം ചുവടുവെക്കുന്ന ചില പുത്തൻ ഗാനങ്ങളുമായി ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട പുത്തൻ പാട്ടുകൾ. ഇന്ന് ആ പുതുമയുടെ സംഗീത വഴികളിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം. പുതിയ തലമുറയുടെ മനസ്സിൽ ഇടം നേടിയ ഇണങ്ങളിലൂടെ, പുതിയ ഗായകരുടെ ശബ്ദങ്ങളിലൂടെ, പുതിയ സംഗീത സംവിധായകരുടെ സർഗാത്മകതയിലൂടെ, ശ്രോതാക്കളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഇടം നേടിയിരിക്കുന്ന അത്തരം മനോഹരമായൊരു പുത്തൻ ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. കേൾക്കാം, ആസ്വദിക്കാം നമ്മുടെ ഇന്നിൻ്റെ സംഗീത തുടിപ്പുകൾ, പുത്തൻ പാട്ടുകൾ. ആദ്യ ഗാനം 4 സീസൺസ് എന്ന ചിത്രത്തിനു വേണ്ടി സത്യപ്രകാശ് പാടിയത്. രചന റലീഗ് രാജൻ, സംഗീതം ചന്തു നായർ.

ഒരു ഗാനം അവസാനിക്കുമ്പോൾ സംഗീതം അവസാനിക്കുന്നില്ല, അതിൻ്റെ ഈണം മനസ്സിൽ കുറച്ചു നേരം കൂടി ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ മനസ്സിൽ തങ്ങി നിന്ന ആ ഈണത്തിൽ നിന്ന് മറ്റൊരു പുതിയ സംഗീതാനുഭവത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. കാലത്തിൻ്റെ കാറ്റിനൊപ്പം സംഗീതവും പുതിയ വഴികൾ തേടുകയാണ്. ആ പുതിയ വഴിയിൽ വിരിഞ്ഞ മറ്റൊരു മനോഹര ഗാനം ഇതാ നിങ്ങൾക്കായി. പാടിയത് രമേശ് മുരളി, എലിസബത്ത് രാജു എന്നിവർ. ചിത്രം എ ഡ്രമാറ്റിക് ഡെത്ത്. രചന വിജേഷ് കെ വി, സംഗീതം അജയ് ജോസഫ്.

ഇന്നത്തെ സംഗീതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുതുമയെ സ്വീകരിക്കുമ്പോഴും മനസ്സിൻ്റെ പഴയ വികാരങ്ങളെ അത് മറക്കുന്നില്ല. പ്രണയം പഴയത് തന്നെ, വിരഹവും പഴയത് തന്നെ, സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം പഴയത് തന്നെ. പക്ഷേ അവയെ പാടുന്ന ഈണങ്ങളും ശബ്ദങ്ങളും ഓരോ കാലത്തും പുതുതാണ്. ആ പുതുമയുടെ മറ്റൊരു സംഗീത സ്പർശവുമായി ഇനി കേൾക്കാം മറ്റൊരു പുത്തൻ ഗാനം. ചിത്രം അഭിലാഷം, പാടിയത് ആഷ ജീവൻ. രചന സുഹൈൽ കോയ, സംഗീതം ശ്രീഹരി കെ നായർ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് വരികളും ഈണവും മാത്രമല്ല, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചില പാട്ടുകൾ ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ നമ്മുടേതായി മാറുന്നത്. ഇന്നത്തെ ഈ സംഗീതയാത്രയിൽ അത്തരമൊരു പാട്ടും നമുക്കായി കാത്തിരിക്കുന്നു. ഇനി ആ ഗാനത്തിലേക്ക്. പാടിയത് ജോബ് കുര്യൻ, രചന വിനായക് ശശികുമാർ, സംഗീതം ഗോപി സുന്ദർ. ചിത്രം ആഡിയോസ് അമീഗോ.

പാട്ടുകൾ മാറുന്നു, ശബ്ദങ്ങളും മാറുന്നു, സംഗീതത്തിൻ്റെ അവതരണ രീതികളും മാറുന്നു. പക്ഷേ പാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സ്നേഹം മാത്രം മാറുന്നില്ല. ആ സ്നേഹത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു പുത്തൻ ഗാനം. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു വിജയ് ഈണം നൽകി പാടിയത്, രചന സുഹൈൽ കോയ.

ഇങ്ങനെ പുതിയ ഈണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ സായാഹ്നത്തിന് സംഗീതത്തിൻ്റെ നിറം പകരുകയാണ്. ഓരോ ഗാനവും ഒരു ചെറിയ യാത്രയാണ്, ഒരു വികാരത്തിലേക്കുള്ള യാത്ര, ഒരു ഓർമ്മയിലേക്കുള്ള യാത്ര, ചിലപ്പോൾ നമ്മളിലേക്ക് തന്നെയുള്ള യാത്ര. ആ സംഗീതയാത്ര തുടരാം ചിത്രപാടിയ ഗാനത്തിലൂടെ. ചിത്രം അൻപോട് കൺമണി, രചന മനു മഞ്ജിത്, സംഗീതം സാമുവൽ എബി.

പ്രിയ ശ്രോതാക്കളെ, പുത്തനീണങ്ങളുടെ ഈ സംഗീത യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പാട്ടുകൾ അവസാനിച്ചാലും അവയുടെ ഈണങ്ങൾ മനസ്സിൽ ബാക്കി വയ്ക്കുന്ന മാധുര്യം അത്ര പെട്ടെന്ന് അവസാനിക്കില്ല. പുതിയ ഈണങ്ങൾക്കായി, പുതിയ ശബ്ദങ്ങൾക്കായി, പുതിയ സംഗീതാനുഭവങ്ങൾക്കായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ബെസ്റ്റി എന്ന ചിത്രത്തിന് വേണ്ടി സച്ചിൻ ബാലു, നിത്യ മാമൻ എന്നിവർ പാടിയൊരു ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വാർത്താ ബുള്ളറ്റിൻ
1: വായിക്കുന്നത് ആമിന നജുമ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുകൂട്ടരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയ്ക്കും തീരദേശ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി അബ്ദുൽ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കടലാമ സംരക്ഷണത്തിനുള്ള ടെഡ് ഉപകരണങ്ങൾ, മത്സ്യവിപണന കിയോസ്കുകൾ എന്നിവയുടെ വിതരണവും മത്സ്യഫെഡ് മികവ് 2026 വിദ്യാഭ്യാസ അവാർഡ് ദാനവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയുള്ള സമയത്താകും നിയന്ത്രണം. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പിലാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് കൊല്ലം അച്ചൻകോവിൽ ആവണിപ്പാറയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും CAJ MLA നിർവഹിച്ചു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ഊരുകളിൽ നേരിട്ടെത്തിച്ചു നൽകുന്നതാണ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സ്വീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് പട്ടയ വിതരണമെന്ന് മന്ത്രി AP അനിൽകുമാർ. തൃശൂരിൽ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റവന്യൂ മന്ത്രി. പാലക്കാട് നടക്കാനിരിക്കുന്ന സംസ്ഥാനതല പട്ടയമേളയോടെ 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരുന്ന കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റി മികച്ച പൌരന്മാരാക്കി വളർത്തുന്നതിന് അങ്കണവാടികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്ന് TO മോഹനൻ MLA. കണ്ണൂരിൽ രാഷ്ട്രീയ പോഷൻ മാഹ് 2026, ബാല്യസ്പന്ദനം എന്നീ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2-ാം സെമിയിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 9 ഓവറിൽ 3 വിക്കറ്റിന് 49 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ഇനി 8:45 സമാചാരം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഹം ദിൽ ദേ ചുക്കേ സനം എന്ന ചിത്രത്തിനു വേണ്ടി കെ കെ ഡൊമിനിക് എന്നിവർ പാടിയത്.

0: അടുത്ത ഗാനം ദേവദാസ് എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണും ശ്രേയ ഘോഷലും പാടിയത്.
1: ആകാശവാണി.

0: ദിൽ വാലേ ദുൽഹാനിയ ലേ ജായേംഗേ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ പാടിയ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, സംഗീതത്തിൻ്റെ വിശാലമായ ലോകത്തിൽ ചില വാക്കുകൾക്ക് പ്രത്യേകമായൊരു മാധുര്യമുണ്ട്. അത്തരം വാക്കുകളിലൊന്നാണ് താമര. താമരപ്പൂവിൻ്റെ നൈർമല്യവും സൗന്ദര്യവും പോലെ ഈ വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങളും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും ഓർമ്മകളുടെയും മൃദുലമായ നിറങ്ങൾ പകരുന്നു. ഇന്ന് താമര എന്ന വാക്കിൽ തുടങ്ങുന്ന ചില മനോഹരമായ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ് നമ്മുടെ സംഗീതയാത്ര. താമരയിലയിലിടുന്ന് തുള്ളുന്ന മഞ്ഞുതുള്ളി പോലെ, താമരപ്പൂവിൻ്റെ ഇതളുകളിൽ വിരിയുന്ന പ്രഭാത പ്രകാശം പോലെ ഈ ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മൃദുവായൊരു അനുഭൂതി ഉണർത്തുന്നു. പ്രണയത്തിൻ്റെ നനത്ത സ്പർശവും വിരഹത്തിൻ്റെ നേർത്ത വേദനയും പ്രകൃതിയുടെ സൗന്ദര്യവും ഓർമ്മകളുടെ മാധുര്യവും താമര എന്ന വാക്കിൽ തുടങ്ങുന്ന ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ ഭാവങ്ങളായി വിരിയുന്നു. ആദ്യമായി കേൾക്കാം താമര എന്ന വാക്കിൽ തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം. ചിത്രം ചക്രവാളം ചുവന്നപ്പോൾ, പാടിയത് യേശുദാസും സംഘവും, രചന ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം MK അർജുനൻ.

ഒരു ഗാനം അവസാനിച്ചാലും അതിൻ്റെ ഈണം മനസ്സിൽ കുറച്ചു നേരം കൂടി തങ്ങി നിൽക്കും. ഇപ്പോൾ കേട്ട ഗാനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് താമര എന്ന വാക്കിൽ തുടങ്ങുന്ന മറ്റൊരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. താമരപ്പൂവിൻ്റെ സൗന്ദര്യം പോലെ ലാളിത്യവും നിലാവിൻ്റെ ശാന്തത പോലെ മൃദുത്വവും നിറഞ്ഞൊരു ഗാനം ഇതാ നിങ്ങൾക്കായി. പാടിയത് MG ശ്രീകുമാർ, ചിത്രം ചന്ദ്രലേഖ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

താമരപ്പൂവിന് നൈർമല്യം പോലെ മനസ്സിൽ വിരിയുന്ന മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് ഇനി നമുക്ക് യാത്ര തുടരാം. ചിത്രം 3 പക്കം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ഒന്നിന് പിറകെ ഒന്നായി ഗാനങ്ങൾ ഇങ്ങനെ വിരിയുകയാണ്. ആ യാത്രയിൽ ഇനി നീയോ ഞാനോ എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടിയത് ജയചന്ദ്രൻ. സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, താമര എന്ന വാക്കിൽ തുടങ്ങുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയുള്ള ഇന്നത്തെ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. താമരപ്പൂവിൻ്റെ സൗന്ദര്യം പോലെ ഈ ഗാനങ്ങളുടെ മാധുര്യവും നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മലപ്പുറം അരീക്കോട് നിന്നും ബാലകൃഷ്ണൻ, നിധീഷ്, അനീഷ് കൊല്ലമ്പടി എന്നിവരാണ്. സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു, ഇന്ന് അമ്മ പത്മാവതിയുടെ പിറന്നാളാണ്. അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നാളെ ഏടത്തിയമ്മ ഗിരിജയുടെയും പിറന്നാളാണ്. ഏടത്തിയമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടി തൂങ്കാതെ തമ്പി തൂങ്കാതെ എന്ന ചിത്രത്തിനു വേണ്ടി നാനാക നാനില്ലൈ തായേ എന്ന ഗാനമാണ്. രണ്ടുപേർക്കും, അമ്മയ്ക്കും ഏടത്തിയമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് SP ബാലസുബ്രഹ്മണ്യം പാടിയ മനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം.

ചേർത്തല തണ്ണീർ മുഖത്ത് നിന്നും ശശിധരൻ, സുമാ ശശിധരൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ഇനി നമുക്ക് കേൾക്കാം. ചിത്രം കിഴക്കുവാസൽ, പാടിയത് ഇളയരാജ. അടവീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണു, തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണു. അടവീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണു, തെരുക്കൂത്തുക്കും

പ്രിയപ്പെട്ട ഇസൈ തെണ്ടൽ, എനിക്ക് ഇസൈ തെണ്ടലിലൂടെ ജെന്റിൽമൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ തട്ടിക്കോ എന്ന ഗാനം സദയം കേൾപ്പിച്ചു തരണം എന്നെഴുതിയിരിക്കുകയാണ് ആചാരി തിരുവത്ര. ആചാര്യയുടെ ഇഷ്ടഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും സംഘവും.

ഇസൈത്തൻറിൽ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടിയിൽ ഇനി ഉള്ളം കവർന്ന കൽവൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടി ഈ ഗാനം ആവശ്യപ്പെടുന്നു ജിഷ ജോൺസൺ, തിരുമുപ്പം.

ഇസൈത്തൻഡ്രലിലേക്ക് ആദ്യമായി ഗാനം ആവശ്യപ്പെടുന്ന കണ്ണൂരിൽ നിന്നുള്ള ജ്യോതിലക്ഷ്മിയുടെ ഇഷ്ടഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തെൻഡ്രലൈ എന്നൈ തൊട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ

ആവശ്യപ്പെടുന്ന ഗാനം ഇനി നമുക്ക് കേൾക്കാം. ചിത്രം സൂര്യവംശം, പാടിയത് മനോയും സുനന്ദയും ചേർന്ന്. ഡോക്ടർ ഷംസുദ്ദീന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം ഇതാ.

അണ്ണാമലൈ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഒരു പെൺപുര എന്ന ഗാനം ഇസൈ തെണ്ടലിലൂടെ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് സേനാപതിയിൽ നിന്നും രാജേഷ്.

എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനത്തോടെ ഇന്നത്തെ ഇസൈ തെൻട്രൽ പൂർണ്ണമാകുന്നു.